ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 24 സെക്കൻഡ്. ഇന്ന് ശകവർഷം 1948 ആഷാഢം 9, കൊല്ലവർഷം 1201 മിഥുനം 16, 2026 ജൂൺ 30 ചൊവ്വാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ ഇന്നത്തെ പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സി കേശവൻ നമ്പൂതിരി.
2: വരവു ചെലവറിയാതെ മാടമ്പി തുള്ളിയാൽ ഇരവ് പകലറിയാതെ ഏകാശി നോറ്റിടും. ഇന്നത്തെ കാലത്ത് ഈ വരികൾക്ക് അത്യധികം പ്രാധാന്യമുണ്ട്. നമുക്ക് എത്ര വരുമാനമുണ്ടോ അതനുസരിച്ച് വേണം ജീവിക്കാൻ. വരവിൽ കൂടുതൽ ചെലവ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ആർഭാട ജീവിതം നയിക്കുക, നാടോടുമ്പോൾ നടുവേ ഓടേണ്ടേ എന്ന് പറയുക, കടം വാങ്ങി ജീവിക്കുക, ഇതൊക്കെ ആയാൽ എന്താണ് ഫലമുണ്ടാവുക? ഇരവ് പകലറിയാതെ ഏകാശി നോറ്റിടും. ഏകാദശി നോക്കേണ്ടി വരും. ഏകാദശി നോക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉപവാസം അല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും എന്നർത്ഥം. വരവിനനുസരിച്ച് ചെലവ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പരിണതഫലം വളരെ കഷ്ടമാണ്, ദുഃഖകരമാണ്, ഇല്ലാതാക്കേണ്ടതാണ്. വരവിനനുസരിച്ച് മാത്രമേ ചെലവ് ചെയ്യാവൂ. ഇത് മറ്റൊരു രീതിയിൽ നമ്മൾ പറയാറുണ്ട്. സമ്പത്തുകാലത്ത് തൈപത്തു വെച്ചാൽ ആപത്തുകാലത്തു കാപത്തു തിന്നാം. സാമ്പത്തികമായി കഴിവുള്ള സമയത്ത് നന്നായി മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ, കൃഷി ചെയ്താൽ, ഒരു വിഷമഘട്ടം വന്നാൽ നമുക്ക് അതിൻ്റെ ഫലം ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് കഴിയുന്ന കാലത്ത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടായാൽ, നമുക്ക് ഒരാപത്ത് വരുമ്പോൾ അവർ നമ്മളെ തിരിച്ച് സഹായിക്കും. സമ്പത്ത് കാലത്ത് ദുർവ്യയം ചെയ്യാതെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ വിനാശകാലത്ത്, കഷ്ടകാലത്ത് അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുള്ള കാലത്ത് വിഷമിക്കേണ്ടി വരില്ല എന്നർത്ഥം. ധനം വല്ലാതെ ദുർവ്യയം ചെയ്ത് ജീവിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കണം, എത്ര ആഡംബരത്തോടെ ജീവിച്ചാലും മതിയാവുകയില്ല. അതിന് സാധിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? നേരായ വഴിയിൽ പറ്റിയില്ലെങ്കിൽ വളഞ്ഞ വഴിയിൽ പണമുണ്ടാക്കാൻ ശ്രമിക്കും. ഉദാഹരണത്തിന്, മയക്കുമരുന്ന് തുടങ്ങിയവയുടെ കച്ചവടത്തിലേർപ്പെടുന്നവർ, കള്ളക്കടത്ത് നടത്തുന്നവർ തുടങ്ങിയവർ ഇത്തരം മനോഭാവം വെച്ചു പുലർത്തുന്നവരാണെന്ന് നമുക്കറിയാം. ഇത് വലിയ ലാഭമുണ്ടാക്കുന്ന വ്യാപാരമായിരിക്കാം, പക്ഷേ പിടിക്കപ്പെടുമ്പോൾ വലിയ ശിക്ഷയാണ് ലഭിക്കുക. ഭരണാധികാരികൾ ആസൂത്രണമില്ലാതെ ധനം ദുർവ്യയം ചെയ്താൽ അവരെ മാത്രമല്ല, അതൊരു ജനതയെയാണ് ബാധിക്കുക. ആഡംബര ജീവിതത്തോടുള്ള അമിതമായ താൽപ്പര്യം ഒഴിവാക്കി അവനവൻ്റെ വരുമാനത്തിനനുസരിച്ച് നേരായ മാർഗത്തിൽ ജീവിക്കാൻ ശീലിക്കണം. എന്തിനും ഏതിനും

0: ഇഷ്ടംപോലെ പണം കടമായി ലഭിക്കുമ്പോൾ തൻ്റെ പരിധിക്കപ്പുറം അത് സ്വീകരിച്ചാൽ പിന്നീട് തിരിച്ചടയ്ക്കാനാവാതെ ജീവിതം വലിയ പ്രതിസന്ധിയിലായിത്തീരും എന്നതിൽ തർക്കമില്ല.
1: സി കേശവൻ നമ്പൂതിരി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

0: Counter-terror mock drill at the historic Raghunath Mandir in Jammu yesterday ahead of the Amarnath Yatra. The exercise simulated a high-risk terrorist attack scenario, testing the response capabilities of security agencies through rapid intervention, area domination, hostage rescue, casualty evacuation, and coordinated operations. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 6:10. ഇനി ആകാശവാണി കോഴിക്കോട് നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അല്പസമയത്തിനകം കാവ്യാഞ്ജലിയിൽ മഹാകവി കുട്ടമത്ത് രചിച്ച കവിത 2 ഉറുമ്പുകൾ, ആലാപനം പ്രേമ ഹരീന്ദ്രൻ. തുടർന്ന് പ്രഭാതഗീതം. ശ്രദ്ധ പ്രായോജകർ മുബാറക് ജ്വല്ലറി, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം. 7:00 ഓപ്പൺ ഫോറം, ഒരു തെരുവിൻ്റെ കഥ. തുടർന്ന് സിന്ധു പി യു പങ്കെടുക്കുന്ന ആരോഗ്യം അമൂല്യം, മാതൃഭൂമി തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയ നില. ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 കയ്യൊപ്പ്, ശ്രീമതി ലില്ലി പ്രഭാകരൻ പങ്കെടുക്കുന്നു. 9:30 സുവർണ മലരുകൾ. 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പ്രോഗ്രാം. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10, 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. 5:00 പുള്ളുവൻ പാട്ട്. കെ പി ഹരിനാരായണൻ, കെ പി കമലാക്ഷി എന്നിവർ പങ്കെടുക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഐക്യഭാരതി. വൈക്കം മുഹമ്മദ് ബഷീർ, ജൻമാനസ് കെ കഥാകാർ, ഡോക്ടർ ഷഹാല കെ പി സംസാരിക്കുന്നു. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 മുതൽ ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ ലണ്ടനിലെ ഓവൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന 1st സെമിഫൈനൽ മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം. മത്സരത്തിന് ശേഷം 10:45 ചലച്ചിത്ര ഗാനങ്ങളാണ്. 11:00 ലളിത ഗാനങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാവ്യാഞ്ജലി.
2: കാവ്യാഞ്ജലി.
3: മഹാകവി കുട്ടമത്ത് രചിച്ച കവിത 2 ഉറുമ്പുകൾ പ്രേമജ ഹരീന്ദ്രൻ ആലപിച്ചു.

0: നിങ്ങൾ കേട്ടത് മഹാകവി കുട്ടമ്മത്ത് രചിച്ച കവിത രണ്ട് ഉറുമ്പുകൾ. ആലപിച്ചത് പ്രേമജ ഹരീന്ദ്രൻ.
1: കാവ്യാഞ്ജലി.
2: ഇനി പ്രഭാതഗീതമാണ്. ആദ്യം പീലീല പാടിയ ഗാനം അമ്മേ സരസ്വതി എന്ന് തുടങ്ങുന്നു.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ദേശീയപാത ബൈപ്പാസിൽ പന്തിരങ്കാവ് ടോൾ പ്ലാസയിൽ വാഹനങ്ങളുടെ നീണ്ട നിര ഉദ്ഘാടനത്തെ തുടർന്നുള്ള ദിവസങ്ങളിലെ വലിയ വാർത്തയായിരുന്നു. അതേപോലെ തന്നെ വാഹന ഉടമകളും ടോൾ പ്ലാസ ജീവനക്കാരും തമ്മിലുള്ള വാക്കേറ്റവും സംഘർഷവും നിരന്തര പ്രശ്നമായിരുന്നു. എന്നാൽ ഇപ്പോൾ ടോൾ നൽകാതെ പോകുന്ന വാഹനങ്ങളാണ് പുതിയ വില്ലന്മാർ. തിരക്കേറിയ സമയത്ത് ടോൾ പ്ലാസ ജീവനക്കാർ കാണിക്കുന്ന മനുഷ്യത്വം മുതലെടുത്ത് നൂറുകണക്കിന് വാഹനങ്ങളാണ് പണം കൊടുക്കാതെ ദിവസേന വാഹനം നിർത്താനുള്ള ഭൂബാരിയർ തട്ടിമാറ്റി കടന്നു പോകുന്നത്. സംഭവത്തെക്കുറിച്ച് നിലവിൽ ടോൾ പ്ലാസ കോൺട്രാക്ട് എടുത്ത കമ്പനിയുടെ മാനേജർ KV റാഫി:
4: ഞങ്ങളിത് January 5 ഓപ്പൺ ആയിട്ട് January 15 മുതൽക്കാണ് ഞങ്ങൾ ടോൾ പിറ്റി തുടങ്ങി. ടോൾ വെട്ടിച്ചു പോകുന്ന ചിലരുടെ ഫാസ്റ്റാക്ക് ഡാമേജ് ആയിട്ടുണ്ടാവും, ചിലരുടെ ഫാസ്റ്റാക്ക് ബ്ലോക്ക് ലിസ്റ്റ് ഉണ്ട്, ചില ഫാസ്റ്റാക്ക് ലോ ബാലൻസ് ആണ്, ഇൻവാലിഡ് ടാഗ് എന്ന് ബോർഡിൽ കാണിക്കും, വണ്ടി നമ്പർ അടക്കം. ഞങ്ങൾ അവരോട് പറയും, സാറേ നിങ്ങളതിൽ ബാലൻസ് ഇല്ല, ഞങ്ങൾക്ക് ഒരുപാട് ബാലൻസ് ഉണ്ട്, നിങ്ങൾ വേണേൽ കട്ട് ചെയ്ത് നിർത്തും. ജനുവരി മുതൽക്ക് ഞങ്ങൾ April 1 മാനുവൽ സിസ്റ്റം എന്ന് പറയും, അതായത് വണ്ടിന്റെ രജിസ്റ്റർ നമ്പർ കട്ട് ചെയ്തിട്ട് ഫാസ്ടാഗിൽ ബാലൻസ് ഉണ്ടെങ്കിൽ 130 രൂപ കട്ട് ചെയ്യാൻ പറ്റും. April 1 ഞങ്ങൾക്ക് അത് നിർത്തലാക്കിയത് കാരണത്താൽ ഈ വണ്ടികൾ വന്നിട്ട് അവർക്കറിയാം ഞങ്ങളെ ഫാസ്ടാഗ് ബാലൻസ് ഇല്ല, പക്ഷെ ഇത് പറഞ്ഞ് ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നിട്ട് മറ്റുള്ള വണ്ടിക്കാർ, അതെ ഹോസ്റ്റലിൽ പോകേണ്ടവരുണ്ടാവും, എയർപോർട്ടിൽ പോകേണ്ടവരുണ്ടാവും, പല തിരക്കിൽ പോകേണ്ട ആളുകളുണ്ടാവും, ഈ ഒരു വണ്ടി കാരണത്താൽ അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവരെ തുറന്നു പോകും. ഇത് അവര് സ്ഥിരം പരിപാടിയാക്കി, വണ്ടിന്റെ നമ്പറിലുണ്ട്, നിങ്ങൾ കസ്റ്റഡി എടുത്തില്ല. ഇവര് ഇവിടെ പറയും വെട്ടിച്ചെറിയിൽ കസ്റ്റാക്കിയ വണ്ടിയാണ് മാനുവൽ സിസ്റ്റം, ചിലപ്പോ കണ്ണൂരിന് വരുന്ന വണ്ടിയാണെങ്കിൽ അവിടെ കസ്റ്റാക്കിയിട്ട് വന്ന വണ്ടിയാണെന്ന് പറയും. ഞങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ വിളിച്ച് ബന്ധപ്പെടാറുണ്ടല്ല മാനേജർമാരും, അവിടെ നിന്നും അങ്ങനത്തെ ഒരു സംഭവങ്ങളില്ല. അവരോട് പറയും ഒളവണ്ണയിൽ നമ്പർ അടിച്ചാണ് കസ്റ്റാക്കി എന്നിട്ട് വന്നിട്ടില്ലുള്ളൂ എന്ന് പറയും. ഞങ്ങൾ ഒരു വണ്ടിനെ തടഞ്ഞു നിർത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള വാഹനത്തിന്റെ എല്ലാ ആളുകളും കൂടെ കൂടിയിട്ട് വന്നിട്ട് ഞങ്ങൾ തെറി വിളിക്കാനും തല്ലാനും നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ഈ വണ്ടിയിൽ ഫാസ്ടാഗിൽ ബാലൻസ് ഇല്ലാത്ത വണ്ടിക്കാരോട് പറയും ഒന്ന് കേടാക്കിക്ക്, ഞങ്ങൾക്ക് അവിടെ വെച്ചിട്ട് സംസാരിക്കുക, ആ ആയിക്കോട്ടെ എന്ന് പറയും. ബൂംബാരിക്ക് ഓപ്പൺ ആയി കൊടുത്തു കഴിഞ്ഞാൽ അവർ സേഡാക്കുന്നത് പോലെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഞങ്ങളും അവരെ പിന്നാലെ പോകും. അവർ അവിടെ എത്തിക്കഴിയുമ്പോൾ നേരെ എടുത്തിട്ട് വണ്ടി ഓടിച്ചു പോകാറാണ് പതിവ്. ഇപ്പോൾ ഞങ്ങൾക്ക് സിറ്റി കമ്മീഷണറുടെ ഓർഡർ അനുസരിച്ചിട്ട് നിങ്ങൾ ആരും വണ്ടി തടയേണ്ട, അങ്ങനെയുള്ള വണ്ടികളെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് അയച്ചു തരാനാണ് പറഞ്ഞത്. അന്നന്ന് ഇത് വരുന്ന SIമാരുടെ നമ്പറ് Sector 9 എന്നറിഞ്ഞിട്ട് ഞങ്ങൾക്ക് നമ്പർ കിട്ടും, ആ നമ്പറിൽ ഞങ്ങൾ വാട്സപ്പിലോട്ട് അയച്ചു കൊടുക്കും. രാവിലെ 8 മുതൽ രാത്രി 10 വരെ ഏത് സാറാണോ ഡ്യൂട്ടിയിലുള്ളത് അവരുടെ വാട്സപ്പിൽ, അത് എത്ര കണ്ട് ചലാനം അടുപ്പിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഇന്നലെ ഒരു 4 വണ്ടി ഇവിടെ വന്നിരുന്നു, വെള്ളിയാഴ്ച ടോള് കട്ട് ചെയ്ത് പോയ വണ്ടിയാണ്.

0: പറഞ്ഞിട്ട് അവര് ചലാനം അടയ്ക്കാണ്. ഞാൻ പറയും മോനെ ചലാനം ഇവിടെല്ലാം അടിക്കല് ട്രാഫിക്കിലാണ്. ഞാൻ ട്രാഫിക്കിൽ പോയിരുന്നു, ട്രാഫിക് പോലീസ് വിളിച്ചിട്ടാണ് പോയത്. അപ്പൊ അവര് പറഞ്ഞു ആദ്യം ടോളിന്റെ പൈസ പോയിട്ട് അടിച്ചിട്ട് വാ, എന്നിന് ശേഷം ഇവിടെ ചലാനം അടിക്കാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, നാല് പ്രാവശ്യം ട്രിപ്പ് കഷ്ടപ്പ് ചെയ്ത് പോയ വണ്ടിക്കാർക്ക് ഒരുമിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഫൈൻ അടിക്കാൻ പറ്റില്ല. ഒരു ദിവസം ഒരു ഫൈൻ അടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഒരു ഫൈന് യു പി ഐ ചെയ്യുമ്പോ 162.50 യു പി ഐ ചെയ്ത് വണ്ടിന്റെ നമ്പറും അടിച്ചിട്ട് ക്യാഷിന്റെ ബില്ലും അവന്റെ കയ്യിൽ കൊടുത്തിട്ട് മോന് വെയിറ്റ് പോയിട്ട് ട്രാഫിക്കിൽ പോയിട്ട് ടോളിലെ പൈസ അടിച്ചിക്കണെന്ന് പറഞ്ഞ് ബാക്കി അവിടുത്തെ എന്താച്ചല് അവിടുത്തെ നടപടികൾ നേരിട്ടോ എന്ന് പറഞ്ഞിട്ട് നാല് പേര് അങ്ങനെ നാല് വണ്ടിന്റെ കംപ്ലയിന്റ് ഇട്ട് ഇന്നലെ വന്നു. അപ്പൊ ഇതാണ് വണ്ടിക്കാർക്ക് 130 രൂപ കൊടുത്താൽ മടിയാണ്, വേറെ ഉള്ളവർക്ക് പോയിട്ട് എത്ര പൈസ വേണമെങ്കിലും ചെലവാക്കാൻ തയ്യാറാണ്.
1: ദേശീയപാത അതോറിറ്റിയുടെ അനുമതി പ്രകാരം പ്രവർത്തിക്കുന്നതാണ് ടോൾ പ്ലാസ. ഇവിടുത്തെ ജീവനക്കാരോട് തർക്കിക്കുകയും സംഘർഷമുണ്ടാക്കുകയും ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മറ്റൊരു മാനേജർ ജിതേഷ്:
2: ഇത് ആളുകൾ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. മുമ്പ് നമുക്ക് തൃശ്ശൂർ മാത്രമല്ല ഇതേപോലത്തെ വലിയ ടോളുകൾ ഉണ്ടായിരുന്നു, ഫാസ്റ്റാഗ് വഴി കടന്നു പോകുന്ന ടോളുകൾ ഉണ്ടായിരുന്നു. പാലിയേറ്റര, കുതിരാന അവിടത്തെ ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നു. മലബാർ സൈഡിലേക്ക് ടോളുകളൊന്നും വലിയ രീതിക്ക് ഉണ്ടായിരുന്നില്ല. ആദ്യം ചാലിയാറിന്റെ അറപ്പുഴ കടവ് റിസോർട്ടിന്റെ അവിടെ ഒരു ടോൾ ഉണ്ടെങ്കിലും കൂട്ടിയിട്ട് ചെറിയ തുക മാത്രമാണ് അവിടെ 7.50, 10, 15 അങ്ങനെയുള്ള ചാർജ് മാത്രമായിരുന്നു വാങ്ങിയേ. ഇതിപ്പോ വരുമ്പോ ഒരു വലിയൊരു എമൗണ്ട് ആയി. പ്രധാനമായിട്ടും കോഴിക്കോട് നഗരത്തിലേക്ക് വരുന്നത് മലപ്പുറം ഭാഗത്തു നിന്നുള്ള ആളുകളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവര് കണക്ക് കൂട്ടുമ്പോൾ 135 തിരിച്ചു പോകുമ്പോൾ ഒരു 65, 200 രൂപ അതിന് തന്നെ മാറ്റി വെക്കണം. ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ 162.50 പിന്നെ തിരിച്ചു വരും 162.50, അപ്പം തന്നെ 300 something ആയി. ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫാസ്ടാഗിന്റെ നേരെ ഡബിൾ എമൗണ്ട്, 260, 260, 520 ആയി. അപ്പൊ അവരെ സംബന്ധിച്ച് ഒന്ന് കോഴിക്കോട് പോയി വരണമെങ്കിൽ ഞങ്ങൾ ഇത്രയും പൈസ എക്സ്ട്രാ കൊടുക്കണമല്ലോ എന്നുള്ളൊരു ചിന്താഗതി, ആ ചിന്താഗതിയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അവര് മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താ വെച്ചാൽ, കേന്ദ്ര സർക്കാരിന്റെ രാജ്മാർഗ് യാത്ര ആപ്പ് വഴിയില് ആനുവൽ പാസ് എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ടോള് കടക്കാൻ വെറും 200 യാത്രക്ക് ആണ് 3,075 രൂപ വാങ്ങുന്നത്. അതിൽ 200 യാത്രയും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വെറും ഒരു ടോള് കടക്കാൻ 15 രൂപ മാത്രമേ ആവുന്നുള്ളൂ. അങ്ങനെ അത് ഉപയോഗിക്കുന്ന എത്രയോ വാഹന ഉടമകളുണ്ട്. അപ്പൊ അവരൊക്കെ ഉപയോഗിക്കുന്നത് പോലെ സ്ഥിരമായിട്ട് കാർ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ആനുവൽ പാസിന്റെ ഈ സ്കീം ഉപയോഗിച്ച് യാത്ര ചെയ്താൽ ഒരു പരിധി വരെ പണത്തിനൊരു ആക്കം കിട്ടും. അത് ആളുകൾ മനസ്സിലാക്കുന്നില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോൾ പാസ മാത്രമല്ല, വെട്ടിച്ചരായാലും തിരുവങ്ങൂരായാലും ഏത് ടോൾ പാസ ആയാലും ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ പണിയെടുക്കാൻ വേണ്ടി വരുന്നതാണ്. ഒരു പറഞ്ഞ പോലെ ഗുണ്ടകളായിട്ടുള്ള ആളുകളൊന്നും ഇവിടെ ജോലി ചെയ്യുന്നില്ല. ഈ ഒളവണ്ണ ടോൾ പാസയെ സംബന്ധിച്ച് തന്നെ 68 സമീപ പ്രദേശത്തുള്ള കുടുംബങ്ങളിലേക്ക് ശമ്പളം എത്തുന്നുണ്ട്. 3-4 കിലോമീറ്റർ ചുറ്റുപരിസരത്തുള്ള ആളുകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അവരെ ആക്രമിക്ക അങ്ങനെയുള്ളൊരു പെരുമാറ്റമാണ് ആളുകളെ ബാധിക്കുന്നത്. ഇപ്പൊ ഇന്നലെ ഉണ്ടായ വിഷയത്തിൽ ഞങ്ങൾ നാട്ടുകാരാണെന്ന് പറഞ്ഞു വന്നിട്ട് കുറെ ആളുകളുണ്ട്. സംസാരിക്കാൻ ചെല്ലുന്ന നമ്മളെ വരെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്കാണ്. ഇവിടെ ഇമ്പോയിസ് എന്താന്ന് അറിയാത്ത ഒരു ഇതാണ്. ചെറുപ്പക്കാരൻ എന്റെ മേലേക്ക് ഇപ്പൊ തട്ടിക്കേറുക. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് ജീവനക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ നേരിടുന്നത്. പ്രോപ്പറായിട്ട് ഫാസ്ടാഗ് ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകൾ വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും റീഡറിന്റെയോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂ വന്നിട്ടോ കടത്തിവിടാത്തുള്ളൂ. പക്ഷെ അവർ തന്നെ ആക്റ്റീവ് ആണെങ്കിൽ മുന്നോട്ട് സൈഡാക്കി അതിനുള്ള പരിഹാരം കണ്ടെത്താനുള്ള സംവിധാനം ഇന്ന് ഒളവണ്ണ ടോൾ പ്ലാസ എന്നല്ല എല്ലാ ടോൾ പ്ലാസകളിലും ഉണ്ട്. ഇത് ഞങ്ങൾ ടോള് നൽകില്ല, റോഡ് പണി കഴിഞ്ഞിട്ടില്ല, ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ വരുന്ന ആളുകൾ മാത്രമാണ് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതന്നെ ഈ റോഡ് പണി 80% കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ടോള് പിരിക്കാനുള്ള അധികാരം കൊടുക്കുന്നത്. എന്നിട്ട് അങ്ങനെ ഈ റോഡ് പണി 92% കഴിഞ്ഞെന്നും പറഞ്ഞ് അപ്രൂവൽ കിട്ടിയ ശേഷം എന്നിട്ട് ടെൻഡർ വിളിച്ച് ഫസ്റ്റ് ഒരു കമ്പനി 3 മാസത്തേക്ക് എടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കമ്പനിയാണ് ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ട്. ഇതൊക്കെ ഞങ്ങൾ പെർമിഷനോട് കൂടിയിട്ട് ഒരു രാജ്യത്തിന്റെ അധികാരത്തിലുള്ള ഒരു അതോറിറ്റിന്റെ അനുവാദത്തോട് കൂടി ചെയ്യുന്ന സംഗതിയാണ്. ഇപ്പോഴും ആളുകൾ വന്നിട്ട് പറയുന്നത് നിങ്ങൾ നിയമം ലംഘിച്ചാണ് ടോള് പിരിക്കുന്നത് എന്നാണ്.
3: 20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് നമ്മളൊരു മന്ത്ലി പാസ് പറഞ്ഞ സംവിധാനം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പാസ് വരെ ഇവിടെ വ്യാജമായിട്ട് നിർമ്മിക്കുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റിന്റെ ലേബലിലാണ് ഒരു കൊണ്ടു നടക്കുന്നത്. 3rd ഫാസ്ടാഗും പറഞ്ഞ സംവിധാനത്തിൽ തന്നെ മൊത്തത്തിൽ ലോഗ അടക്കം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നത്. അതിനൊക്കെ 8 വാഹനങ്ങൾക്കെതിരെ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്.
1: ടോൾ നൽകാതെയും ഭീഷണി മുഴക്കിയും കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് പിഴ അടപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക്

0: പോലീസ് ഇപ്പോൾ കടന്നിട്ടുണ്ട്. കോഴിക്കോട് സിറ്റി ട്രാഫിക് ഇൻസ്പെക്ടർ അബ്ദുൾ ഹക്കീം:
1: ടോൾ ഇങ്ങനെ വെട്ടിച്ചു പോകുന്ന വാഹനങ്ങളുടെ സിസിടിവി നമുക്ക് തന്നെ കിട്ടുന്നുണ്ട്. ആ സിസിടിവി വെച്ചിട്ട് നമ്മള് അവരെ ഫോൺ നമ്പറിൽ വിളിച്ചു വരുത്തി നമ്മൾ ഫൈൻ അടിച്ചു വിടുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഇപ്പം നമ്മളൊരു 200 വണ്ടികളുടെ ലിസ്റ്റ് നമുക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ 200 വണ്ടികളിൽ ഏകദേശം ഒരു 50 വണ്ടികളെ വിളിച്ചു വരുത്തിട്ട് നമ്മൾ ഫൈനും ടോളും അടപ്പിച്ചു. ആളുകൾക്ക് ഇതൊരു അങ്ങനെ കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ വെട്ടിച്ചു പോവുക എന്നുള്ള ഒരു താല്പര്യം മനസ്സിൽ തോന്നുന്നുള്ള പ്രശ്നമാണ്. അത് ആ കൾച്ചർ മാറിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അതിനുള്ള അവയർനെസ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാം സി സി ടി വി ഉണ്ടല്ലോ. അപ്പൊ അത് കാരണം നമുക്ക് എല്ലാ സംഗതികളും അതിനെ അനുസരിച്ചിട്ടുള്ള നടപടികൾ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബൂം പൊട്ടിച്ചു പോകുന്നവർക്കെതിരെ PDP അക്ഷൻസിറ്റി കേസെടുക്കും. അത് ജാമ്യമില്ലാത്ത വകുപ്പാണ്. അത് സർക്കാർ സ്ഥാപനമാണ് അത് പൊട്ടിച്ചു പോകുന്നത്. അപ്പൊ സർക്കാരിന്റെ മുതൽ ഇടിച്ചു പൊട്ടിച്ചു പോകുന്നതിന് അവർക്കെതിരെ PDP അക്ഷൻസിറ്റി കേസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഉണ്ടായ സംഭവത്തിൽ അയാളെ ഇടിച്ചു പരിക്കേൽപ്പിച്ചതിന് 307 കേസ് കൊടുക്കുന്നുണ്ട് പള്ളിയിലുണ്ടാവും.
0: ഫാസ്ടാഗ് ടോൾ പ്ലാസകളിൽ പണം കൊടുക്കേണ്ട സാഹചര്യമല്ല ഉള്ളത്. കൃത്യമായി റീചാർജ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി ടോൾ പ്ലാസ തുറന്നു കിട്ടും. എന്നാൽ റോഡുകൾ മാറിയിട്ടും ഫാസ്ടാഗ് സംവിധാനത്തിലേക്ക് മാറാൻ തയ്യാറാവാത്ത നിരവധി ആളുകൾ ഇന്നുമുണ്ട്. പഴയകാലത്തെ ടോളുകളിലെ ജീവനക്കാരോട് തർക്കിച്ചും കയ്യൂക്ക് കാണിച്ചും കടന്നുപോയിരുന്ന അതേ മനോഭാവം ഇപ്പോഴും കാണിക്കുന്നവരുമുണ്ട്. ടോൾ കൊടുക്കാതെ യാത്ര ചെയ്യണമെങ്കിൽ പകരമുള്ള മറ്റേതെങ്കിലും വഴി തിരഞ്ഞെടുക്കുകയല്ലേ നല്ലത്? അതല്ല, ഇത്തരം നിരത്തുകളിലൂടെ തന്നെ കടന്നു പോകുമ്പോൾ പണം കൊടുത്തു പോകുന്ന ശീലത്തിലേക്ക് അങ്ങ് മാറുകയേ തരമുള്ളൂ. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ. ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ലിസ് സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: ചുറ്റുവട്ടം മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്യോഗ എംപോറിയത്തിൽ കോഴിക്കോട് സർവോദയ സംഘം ഞാറ്റുവേല മേള 2026 10 മുതൽ. ചേളന്നൂർ പഞ്ചായത്ത് ഓഫീസിനു സമീപം കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും രാവിലെ 10 പഞ്ചായത്ത് പ്രസിഡന്റ് എം സ്വപ്ന ഉദ്ഘാടനം ചെയ്യും. നടക്കാവ് ഉത്തരമേഖലാ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിൽ തപാൽ അദാലത്ത് 11 മേഖലാ ശാസ്ത്രകേന്ദ്രത്തിൽ ഗോൾ ഫുട്ബോളിന്റെ ശാസ്ത്രവും സംസ്കാരവും എക്സിബിഷൻ 11:30 ബംഗളൂരു വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം ഡയറക്ടർ കെ സജു ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്യും. സ്പോർട്സ് കൗൺസിൽ ഹാളിൽ ട്രോമാ കെയർ കോഴിക്കോടും കാലിക്കറ്റ് പ്രസ് ക്ലബ്ബും ചേർന്ന് നടത്തുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് പരിശീലനം 9 തുടങ്ങും.
6: ചുറ്റുവട്ടം
5: ട്രെയിൻ സമയം. അടുത്ത 2 കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
7: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
8: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
5: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്ന്. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര

0: ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രോളിംഗ് നിരോധനത്തിൻ്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷന് സംസ്ഥാന ഗവൺമെൻറ് 30,00,000 രൂപ അനുവദിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ, ജർമ്മനി പുറത്ത്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയിൽ അടിസ്ഥാന മാറ്റം അനിവാര്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നിയമസഭയിൽ ബജറ്റ് ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. പരമ്പരാഗത രീതിയിൽ നിന്നും മാറി ചിന്തിച്ച് വ്യത്യസ്തമായി തയ്യാറാക്കി അവതരിപ്പിച്ച ബജറ്റാണെന്ന പ്രതിപക്ഷ ആക്ഷേപം പൂർണ്ണമായും അംഗീകരിക്കുന്നതായി വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരണമെന്നും പ്രവാസികൾ തിരിച്ചുവരുന്ന സാഹചര്യം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നും അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ കൂടുതൽ മൂലധനം വരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ നികുതി പിരിവ് കാര്യക്ഷമമാക്കും. ആരുടെയും തലയിൽ അമിത നികുതി ഭാരം കെട്ടിവെക്കാതെ ബദൽ മാർഗങ്ങളാണ് ഗവൺമെൻറ് തേടുന്നതെന്നും നികുതി ഘടന പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നികുതി വെട്ടിപ്പുകാരെ കർശനമായി നേരിടുമെന്നും യഥാർത്ഥ നികുതിദായകരെ ഗവൺമെൻറ് സംരക്ഷിക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. ട്രോളിംഗ് നിരോധനത്തിൻ്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും 52 ദിവസത്തേക്ക് സൗജന്യ റേഷന് സംസ്ഥാന ഗവൺമെൻറ് 30,00,000 രൂപ അനുവദിച്ചു. തൊഴിലില്ലായ്മ നേരിടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾ, പീലിംഗ് തൊഴിലാളികൾ, മത്സ്യമേഖലയിലെ അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്കാണ് സൗജന്യ റേഷൻ. വീടുകളിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി എൻ ശംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിന് ഗവൺമെൻറ് രൂപീകരിച്ച ഹൈപവർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾ തല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. UDF ഗവൺമെൻറ്റിൻ്റെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി KSRTC പ്രതിദിനം 2 കോടി രൂപ വരുമാന ബാധ്യതയുണ്ടാക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരായ സ്ത്രീകളുടെ കുടുംബ ബജറ്റിനെ അത് വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടെന്ന് മന്ത്രി CP ജോൺ നിയമസഭയിൽ പറഞ്ഞു. പദ്ധതി പ്രാബല്യത്തിൽ വന്നതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. മുൻപ് പ്രതിദിനം 10,00,000 സ്ത്രീകൾ യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് അത് 15,00,000 ഉയർന്നതായും CP ജോൺ അറിയിച്ചു. സംസ്ഥാനത്ത് സമഗ്രമായ ഗതാഗത നയം രൂപീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 4, മലപ്പുറത്ത് 2 പേരിലുമാണ് രോഗബാധ. സംസ്ഥാനത്ത് ജൂൺ മാസം 197 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 273 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം ബാധിച്ചത്. കോഴിക്കോട്ട് നിപ ബാധിതൻ്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. ഒരാൾ രോഗബാധിതൻ്റെ കുടുംബാംഗവും മറ്റു 3 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. കൂടാതെ ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 25 പേരെയും നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. ഇതോടെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് ക്വാറന്റൈൻ ഒഴിവാക്കിയവരുടെ ആകെ എണ്ണം 11, നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കിയവരുടെ എണ്ണം 59 ആയി. രോഗനിരീക്ഷണത്തിൻ്റെ ഭാഗമായി June 10 മുതൽ നിപ സമാന ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും

0: സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാന ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ശാരദാ മുരളീധരൻ വിരമിച്ച ഒഴിവിൽ 2025 മെയ്യിലാണ് ജയലിതക് ചീഫ് സെക്രട്ടറിയായത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്കാണ് വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. പാകിസ്ഥാന്റെ ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെ നടത്തിയ ആക്രമണമാണെന്നും പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് അനധികൃതമായി മയക്കുമരുന്ന് കടത്തുകയായിരുന്ന ഡ്രോൺ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ അതിർത്തി പ്രദേശത്തിന് സമീപം തകർന്നു വീണു. ലാഹോറിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലെ നാരംഗമണ്ഡി പ്രദേശത്താണ് ഡ്രോൺ തകർന്നു വീണത്. പശ്ചിമബംഗാൾ ഗവൺമെൻറ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനിച്ചു. മറ്റന്നാൾ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ബില്ലിൻ്റെ കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഇതിന് ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്ന് വിരമിച്ച സുപ്രീംകോടതി ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 2027 സെൻസസിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷൻ്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറും വിവരശേഖരണം തുടങ്ങും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകും. 2 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതിയം പള്ളുരുത്തി.
1: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ തുടർച്ചയായ 2 ദിവസമായ ഇന്നും അതിശക്തമായ മഴ പ്രവചിക്കുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരത്ത് ജൂലൈ 2 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ കാനറിപ്പട ഇരമ്പിയാർത്തപ്പോൾ ഒരു സെക്കൻഡിൽ സംഭവിച്ച പിഴവിൽ ജപ്പാൻ വീണു. ആക്രമിച്ചും പ്രതിരോധിച്ചും തുല്യശക്തികൾ തമ്മിലുള്ള കാൽപന്ത് യുദ്ധത്തിന്റെ അവസാനം മൈതാനത്ത് വീണത് ജപ്പാന്റെ കണ്ണീർ. വിജയശ്രീലാളിതരായി ബ്രസീൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക്. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിലായി പോയ ബ്രസീൽ രണ്ടാം പകുതിയിൽ 2 ഗോളുകൾ അടിച്ചാണ് വിജയം പിടിച്ചെടുത്തത്. അതും അവസാന മിനിറ്റ് ഗോളിൽ. 29th minute കൈഷുയു സനോയിലൂടെ ജപ്പാൻ മുന്നിലെത്തി. തിരിച്ചടിക്കാൻ വിനീഷ്യസ് ജൂനിയറും സംഘവും തുടർച്ചയായി നടത്തിയ മുന്നേറ്റങ്ങൾക്കൊരുവിൽ 56th minute കസിമറയിലൂടെ സമനില ഗോൾ. പിന്നീട് 90th minute കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിൽ ഗബ്രിയൽ മാർട്ടിനെല്ലിയിലൂടെ നീല സമുറായികളെ കരയിച്ച നിർണായക വിജയ ഗോൾ. തോറ്റെങ്കിലും ജപ്പാൻ നടത്തിയ പോരാട്ടം അവിസ്മരണീയവും വീരോചിതവുമെന്ന് ചരിത്രത്തിൽ കുറിക്കപ്പെടുമെന്ന് തീർച്ച. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ ടീമായ ഇക്വഡോറിൽ നിന്നേറ്റ പരാജയത്തിന് മറ്റൊരു തുടർച്ച സംഭവിച്ചപ്പോൾ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനി ലോകകപ്പിൽ നിന്നും പുറത്തായി. തെക്കേ അമേരിക്കൻ ടീമായ പരാഗ്വേയാണ് ഈ ലോകകപ്പിലെ വൻ അട്ടിമറി സൃഷ്ടിച്ച് ജർമ്മൻ സംഘത്തിന്റെ വഴിയടച്ചത്. നിശ്ചിത സമയത്ത് ഓരോ ഗോൾ വീതം നേടി സമനിലയിലായതിനെ തുടർന്ന് അധിക സമയവും പിന്നിട്ട് പെനാൾട്ടി ഷൂട്ടൌട്ടിലായിരുന്നു പരാഗ്വേയുടെ ചരിത്ര ജയം.
0: ഇപ്പോൾ നെതർലാൻഡ്സ് മൊറോക്കയെ നേരിടുകയാണ്. രാത്രി 10:30 മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ 2nd ദിനത്തിൽ സംസ്ഥാനത്ത് 130,000 കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി. ഇതോടെ 5 വയസ്സിന് താഴെ ആകെ 1980,000 കുട്ടികളിൽ 1,883,000 കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 95.1% കുട്ടികൾക്ക് വാക്സിൻ നൽകി. അവശേഷിക്കുന്ന ഏകദേശം 100,000 കുട്ടികൾക്ക് കൂടി ഇന്ന് വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകി പദ്ധതി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ ഞായറാഴ്ച തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാതെയിരുന്ന 5 വയസ്സിന് താഴെ 5,358 കുട്ടികൾക്ക് വീടുകളിലെത്തി ആരോഗ്യ പ്രവർത്തകർ തുള്ളിമരുന്ന് വിതരണം ചെയ്തു. ജില്ലയിൽ 98.78% കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകാൻ കഴിഞ്ഞതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ 2nd ദിനം കോഴിക്കോട് ജില്ലയിൽ 12,846 കുട്ടികൾക്ക് കൂടി തുള്ളിമരുന്ന് നൽകി. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ 307 കുട്ടികളും ഉൾപ്പെടുന്നു. പാർശ്വവൽകൃത സമൂഹങ്ങളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർകോട്ട് തുടരെ വിഷൻ 2027 ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീയുടെ പുതിയ പദ്ധതികൾ, കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും.

0: ഒരു തെരുവിന്റെ കഥ.
1: മാറുന്ന കോഴിക്കോടിന്റെ ഉമ്മറത്ത് മാറാത്ത ഒരാൾ. മിഠായി തെരുവിലെ മെട്രോ സ്റ്റോഴ്സ് എന്ന കടയിൽ 40 വർഷത്തിലേറെയായി സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ഷെയ്ഖ് ഉസ്മാൻ എന്ന സാഹിബിന്റെ ഓർമ്മകളും അനുഭവങ്ങളും തുടർന്ന് കേൾക്കാം.
2: ചിലര് കല്യാണം കഴിച്ചിട്ട് ചിലര് പിന്നെ വരില്ല. നല്ല അറിവുകളാണെന്നുണ്ടെങ്കിലും അവർ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ കുട്ടികളെല്ലാം ആയിക്കഴിഞ്ഞാൽ, ഈ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ആൾക്കാർക്ക് കുട്ടികളെ ഭയങ്കര സ്നേഹമാണ്. അവർ പറയും, നീ നിൻ്റെ മോനെ കൊണ്ടുവന്നോ, അല്ലെങ്കിൽ ഭാര്യ ആണെന്നുണ്ടെങ്കിൽ പറയും, നിങ്ങൾ അവിടെ കോഴിക്കോട് ഒരു മോനില്ലേ, കൊണ്ടുവന്നോളീന്ന് പറയും. അങ്ങനെ ഇവർ കൊണ്ടുപോയിട്ട് പിന്നെ ഫാമിലി മുഴുവൻ അവിടെ ആവും. കുറേ ആൾക്കാർ അതോടുകൂടിയിട്ട് കോഴിക്കോട് തന്നെ നശിച്ചു പോയ ആൾക്കാരുണ്ട്. കാരണം കല്യാണം കഴിക്കുക, ഒരു കുട്ടിയാവും, പിന്നെ അയാൾ വരില്ല. അവിടെ ഭയങ്കര ദാരിദ്ര്യമുള്ള സമയമായിരുന്നു. അവിടെ ഇവിടുന്നാണ് സാധനങ്ങളെല്ലാം കൊണ്ടുപോയത്. അവിടത്തേനെ സംബന്ധിച്ചിട്ട് നല്ല വെള്ളം വരെ കുടിക്കാനുണ്ടാവില്ല, ഉപ്പുവെള്ളമാണ്. പിന്നീടാണ് പുരോഗമിച്ചതിൻ്റെ ശേഷമാണ് അവർ ആധുനിക ഇത് വെച്ചിട്ട് വെള്ളമെല്ലാം ശുദ്ധീകരിച്ചെടുത്തിട്ട് ഇതാക്കിയത്. അല്ലെങ്കിൽ ഇപ്പോഴും അവിടുത്തെ വെള്ളം ഉപ്പുവെള്ളമാണ്. ഷിപ്പ് എന്നുണ്ടെങ്കിൽ അവിടെ ഈ ഉരു എന്ന് പറഞ്ഞ സാധനമാണ് മുമ്പ് വരുന്നത്. അത് കാറ്റിൽ പായ കെട്ടിയിട്ട് വരുന്നതാണ്. പിന്നീടാണ് മെഷീനെല്ലാം വെച്ചിട്ട് വരുന്നത്. പക്ഷേ അതിൽ 10-16 പണിക്കാരുണ്ടാവും, ഒരു 25 ആളുകളുണ്ടാവും, ഡ്രൈവർ ഉണ്ടാവും. അവർ വന്ന് ഒരു 20-25 ദിവസം നിൽക്കും. ഇവിടുന്ന് മരങ്ങളും ബാക്കിയുള്ള സാധനവും കൊണ്ടുവരാണ്. അന്ന് ഈ പർച്ചേസിങ് എല്ലാം ബോംബെയിലൊക്കെ ഡയറക്റ്റ് പ്ലെയിനൊന്നുമില്ല. അന്ന് ആൾക്കാർ ട്രെയിനിന് പോയിട്ട് കൊണ്ടുവരും, കൂടെ കുറേ കൊണ്ടുവരും. പിന്നീടാണ് ലോറി സർവീസെല്ലാം വന്നിട്ട് ഇവർ കൊണ്ടുവരാൻ തുടങ്ങിയത്. അന്ന് നമ്മളെ ഒരാളെയും മെട്രോ മദ്രാസാണ് കൂടുതൽ പോവുക. മദ്രാസിന് സാധനം കൊണ്ടുപോകും. അവിടെ ഈ മില്ലില്ല, ഏജൻറ്റുമാരുണ്ടാവും. മില്ല് കംപ്ലീറ്റ് അഹമ്മദാബാദും പിന്നെ ബോംബെ ആണ്. ഫാമിലി ആയിട്ട് നല്ലുണ്ടെങ്കിൽ ചിലർ 3-4 പുരുഷന്മാരുണ്ടാവും, ചിലർ ഫാമിലി ആയിട്ട് വരുന്നവരുണ്ടാവും. ഇവിടെ പിന്നെ കൂടുതലും വരുന്നത് കോഴിക്കോട് ഇപ്പോൾ വരുന്നത് അവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വരാണ്. അത് നിംസിലോ അല്ലെങ്കിൽ തളിപ്പറമ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലെല്ലാം വന്നിട്ട് അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ ഇവർ വെറുതെ വന്ന് ടൗണിലേക്ക് ഇറങ്ങും. ഇപ്പോൾ അവർ കൂടുതൽ സാധനങ്ങളൊന്നും എടുക്കുന്നില്ല. കൊണ്ടുവന്ന് വെറും ഈ നൈറ്റ് ഡ്രസ് ഉണ്ടല്ലോ നമ്മളെ മാക്സി, ആ നൈറ്റ് ഡ്രസ്സിൻ്റെ തുണി കുറേ എടുക്കും. അവർക്ക് ആവശ്യമില്ല, അവിടെ വളരെ കുറഞ്ഞിട്ട് കിട്ടും സാധനങ്ങൾ. ഇപ്പോൾ അവർ വരുന്നില്ല. ഇവിടെ ഇന്ത്യ എന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര വലിയ ഇതൊന്നുമില്ല. ഒരു പല അമേരിക്കയിലേക്കും മറ്റേ മറിച്ചെല്ലാം അങ്ങനെ പോവാണ്. താല്പര്യങ്ങൾ മാറി ഇവിടെ വന്നതൊന്നുമില്ല. പിന്നെ അമേരിക്കയിൽ ഒരു സുഖം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാണല്ലോ. മുമ്പ് മരുഭൂമിയാണ്, വെള്ളമില്ല. ഈ മുമ്പെല്ലാം ഞാൻ ഫാദറുള്ള സമയത്ത് പറയുന്ന കേൾക്കാം, ഈ കുവൈത്ത് എല്ലാം വെള്ളത്തിന് വേണ്ടിയിട്ട് ബസറ എന്ന സ്ഥലത്ത് നിന്ന് ഏതോ ഒരു ദ്വീപ് മാതിരിയുള്ള അവിടുത്തെ വെള്ളം നല്ല ശുദ്ധി വെള്ളമാണെന്നാണ് പറയുന്നത്. അവിടുന്ന് ഷിപ്പിലും ഇതുമായിട്ട് കുടിക്കുന്ന വെള്ളം ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുകയാണ്. ഇന്ന് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ബാക്കിയെല്ലാം ഉപ്പുവെള്ളമായിരുന്നു. പിന്നെ സാധനങ്ങൾക്ക് അന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിമാൻഡാണ്. മരുഭൂമിയാണ്, ഒന്നുമില്ല. അവിടെ മെയിൻ ഈറ്റപ്പഴം അതേ ഉള്ളൂ. ബാക്കിയുള്ള സാധനങ്ങൾ മുഴുവൻ ഇവിടെ മലബാറിന്ന് കൊണ്ടുവന്നാണ്. ആ കാലം മുതൽ എനിക്ക് ഏകദേശം അവരായിട്ട് ബന്ധമുണ്ട്. അത് ഇപ്പോഴും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ പാർട്ട്നേഴ്സ് ആരാണെന്നുണ്ടെങ്കിലും സൈവ അറബി വരുന്നുണ്ട് എന്ന് പറയും. അന്ന് പിന്നെ പർച്ചേസ് എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഒരു പ്രാവശ്യമല്ലോ ബോംബെയിൽ ഏതെങ്കിലും മദ്രാസ് പോവുള്ളൂ. അവിടെ പോയിട്ട് ഏജൻറ്റ് മുഖാന്തരം സാധനങ്ങൾ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരും. ഇപ്പം അതല്ല, ഡയറക്റ്റ് എവിടെ വേണമെങ്കിലും പാർട്ട്നേഴ്സ് പോവാൻ

വഴിയും സാധനം പർച്ചേസ് ചെയ്തിട്ട് നിന്റെ ഡയറക്റ്റല്ല, അതിൻ്റെ ഏജൻസി ഉണ്ടാവും, അവർ അയച്ചു കൊടുത്തോളും. പണ്ടതല്ല, ഈ ഏജൻ്റാണെന്നുണ്ടെങ്കിലും അവരയക്കും, കറക്ഷന് വേറെ ആൾ വരും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, കറക്ഷന് ആൾ വരും. പിന്നെ എപ്പോഴെന്താ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്, ഈ ഡയറക്റ്റ് പർച്ചേസിങ് ആകുമ്പോൾ കുറേയധികം ക്യാഷ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. മുമ്പതല്ല. പിന്നെ അന്ന് ഈ വെറൈറ്റി സാധനങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മൾ പാൻറ്റ് തന്നെ കുറവാണ്. എല്ലാവരും മുണ്ടാണ്. ആദ്യം മുസ്ലിംസിൻ്റെ കല്യാണമാണെന്നുണ്ടെങ്കിൽ അവർ ഉടുക്കുന്ന മുണ്ട് അത് പട്ടിൻ്റെ ആയിരിക്കും, അത് മാതാവ് എന്നാണ് പേര് പറയത്. അതേമാതിരി അവരുടെ അതിൻ്റെ കുപ്പായം, ഒരു കസവേൻ്റെ ഉള്ളത് അതും പട്ടിൻ്റെ ആയിരിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ ഇടുന്ന തട്ടം, അന്ന് സാരിയൊന്നും ഇല്ല. പിന്നെ ബാക്കിയുള്ള മുസ്ലിം സ്ത്രീകൾ മുഴുവൻ ഈ കാച്ചിമുണ്ട്, തട്ടം, വൈറ്റ് കുപ്പായം, ഇങ്ങനെയെല്ലാം. അന്ന് ഈ ഹാൻഡ്ലൂം ധോത്തീസൊന്നുമില്ല, നിൽ ഡബിൾ ധോത്തിയുണ്ട്, അത് കോട്ടൻ്റേത്. അത് കുറേ കമ്പനീൻ്റെ പേരെല്ലാം ഉണ്ടാവും, കട്ടാവും, സെഞ്ചുറി. ഇന്നൊന്നും കട്ടാവെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോഴുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല. പിന്നെ അരവിന്ദ് ഉണ്ട്, അരവിന്ദിൻ്റെ മിഡ് ഇപ്പോഴും ഉണ്ട്, ഷേട്ടിങ് ഉണ്ട്. പിന്നെ റൈമണ്ട്

0: വൈറ്റ് കുപ്പ ഇങ്ങനെ എല്ലാം. അന്ന് ഈ ഹാൻഡ്ലൂം ധോത്തീസൊന്നുമില്ല, മിൽ ഡബിൾ ധോത്തിയത്, അത് കോട്ടൻ്റേത്. അത് കുറേ കമ്പനീൻ്റെ പേരെല്ലാം ഉണ്ടാവും, കട്ടാവും, സെഞ്ചുറി. ഇന്നൊന്നും കട്ടാവെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഇപ്പോഴുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല. പിന്നെ അരവിന്ദുണ്ട്, അരവിന്ദിൻ്റെ മിഡ് ഇപ്പോഴും ഉണ്ട്, ഷേട്ടിങ് ഉണ്ട്. പിന്നെ റൈമണ്ട്സൊന്നും അന്നില്ല. പിന്നെ അന്നത്തെ കല്യാണങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഇന്നത്തെ മാതിരി ബഫെ ഒന്നുമില്ല, ഈ റൗണ്ട് ഒരു ഇരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ മാതിരിയുള്ള സാധനം, അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കല, നടുവിൽ ചോറ് വെച്ചിട്ട് എല്ലാവരും അതിൽ നിന്ന് എടുത്തിട്ട് കഴിക്കല, പ്ലേറ്റൊന്നും വെക്കില്ല. ആ സൂപ്ര സൂപ്ര ഇട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ ഓരോ സൈഡിൽ നിന്ന് ഇരിക്കുന്ന ആൾക്കാരും എടുത്ത് കഴിക്കല. അന്ന് നമ്മൾ ഒറ്റക്കൊറ്റക്ക് കഴിക്കുന്ന അതില്ലല്ലോ. അന്ന് മെട്രോയിൽ ഒരു 9 ആൾ 10 ആളുണ്ടായിരുന്നു. ഷോപ്പ് വിപുലീകരിച്ചതിൻ്റെ ശേഷം ഇപ്പം അത് ഫുൾ ബിൽഡിംഗ് പൊളിച്ചെടുത്തിട്ട്, അതായത് ജെഡീൻ്റെ സെലീമിൻ്റെ ഫാദർ ഉള്ള സമയത്ത് തന്നെ ഈ 4 റൂംസായിരുന്നു. ആ 4 റൂമും അങ്ങേരു ജമ്മും വാങ്ങിയിട്ട് ഫുള്ള് ബിൽഡിംഗ് പൊളിച്ചിട്ട് ഒന്നായിട്ട് ഒരു ബിൽഡിംഗ് ആക്കിയതാണ്. അതൊരു 20-22 വർഷമായി. അന്ന് പൊതുവെ അങ്ങനെയാണ്, എല്ലാ ഷോപ്പും അങ്ങനെ തന്നെ ഒരു സിംഗിൾ റൂമിൻ്റെ മാതിരിയാണ്. അന്ന് കുറച്ച് 2 റൂമുള്ള ഷോപ്പ് എന്ന് പറയുന്നത് ഒന്ന് കണ്ണൂർ ഷോപ്പാണ്, പിന്നെ വിട്ടൽ റാവ് എന്ന് പറയുന്നത് ഇപ്പോഴില്ല. ഇപ്പം SM3നെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റോഡ് കച്ചവടം ചെയ്തിരുന്ന ആൾക്കാർ കുറേ ഷോപ്പുകൾ ഇങ്ങനെ വാടക എടുത്തിട്ട് അവർ ഈ പിടിച്ചു വെച്ചിട്ട് ആളെ കയറ്റുന്ന ഒരിത്. പക്ഷേ ഇതുവരെ മെട്രോയിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് അന്ന് ബിസിനസ് കുറവാണ്, എല്ലാം വല്യങ്ങാടി പോവതാണ്. പക്ഷെ എന്നാലും ജെഡിൻ്റെ ഫാദറെല്ലാം ഉള്ള സമയത്ത്, സലീമിൻ്റെ ഫാദറുള്ള സമയത്ത് ഒരു 8 മണിക്കെല്ലാം തുറക്കും. അന്ന് ട്രെയിനുകൾ കുറവാണ്. അപ്പോൾ ഈ ചെന്നൈയിൽ നിന്ന് ഒരു ട്രെയിൻ വരാനുണ്ട് രാവിലെ, ഈ മിലിറ്ററി കണ്ടമാനം ഉണ്ടാവും. അവർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ട് വീടുകളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, അവർ സാധനം വാങ്ങിയിട്ട് പോവും. അതേമാതിരി പിന്നെ ഈ ടൗണിലെ കുറ്റിച്ചിറ സൈഡിലെ എല്ലാ പാർട്ടീസും ഇതാണ് അവർ വാങ്ങുക. അന്ന് ആ കാലത്ത് നോൻപിനെല്ലാം സാധാരണ 2 മണി 3 മണി വരെ എല്ലാം കച്ചവടം ഉണ്ടാവും. അതേമാതിരി പെരുന്നാളിൻ്റെ തലേദിവസം രാത്രി പൂട്ടുമില്ല, 5 മണിക്കെല്ലാം പൂട്ടുള്ളൂ. അധികം കടയിൽ തന്നെ, നമ്മളിപ്പോൾ ഒരു 12 അവേഴ്സ് കടയിൽ തന്നെ ഉണ്ടാവും. അന്ന് ഞാൻ SM3 വർക്ക് ചെയ്യുന്ന സമയത്ത്, മൊതാളിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് 500 രൂപയായിരുന്നു സാലറി. അന്ന് 500 കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു 10-200 രൂപ ചിലവ് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടാവും. ആ കാലത്ത് പോലീസുകാരന് വരെ 100 രൂപ ശമ്പളമുള്ളൂ. കടകളുടെ ഇപ്പോൾ അത്ര പേരുള്ള ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഈ രാംസൺസ് ഇപ്പോഴും ഉണ്ട്, അവരെ മൂത്താളുണ്ട്, ചെറിയ ആളുണ്ട്, ഏറ്റവും മൂത്താൾ മരിച്ചു, രാമൻകുട്ടി ചിറ്റിയെന്നാണ് അവരുടെ കടേൻ്റെ പേര്. അതേമാതിരി നമ്മളെ മെട്രോ സ്റ്റോഴ്സ് പി അബ്ദുള്ള കുഞ്ഞി എന്നാണ് പേര്, ഫാദറിൻ്റെ പേര് തന്നെയാണ്. ഇപ്പോഴും അവർ ഈ 6 ബ്രദേഴ്സ് ഉണ്ട്, 4 സിസ്റ്റേഴ്സ് ഉണ്ട്, ഇപ്പോഴും ഒന്നിച്ച് നിന്നിട്ട് ബിസിനസ് നടത്തുന്നത്.
1: മിഠായി തെരുവിലെ മെട്രോ സ്റ്റോഴ്സ് എന്ന കടയിൽ 40 വർഷത്തിലേറെയായി സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ഷെയ്ഖ് ഉസ്മാൻ എന്ന സാഹിബിന്റെ ഓർമ്മകളും അനുഭവങ്ങളുമാണ് ഇതുവരെ കേട്ടത്.
2: ഒരു തെരുവിന്റെ കഥ.

0: ആരോഗ്യം അമൂല്യം.
1: യോഗയിലെ ആറ് തത്വങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു പയ്യന്നൂർ PES സ്കൂളിലെ ഭാഷാധ്യാപികയും യോഗ പരിശീലകയുമായ ശ്രീമതി സിന്ധു PU.
2: മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ശരിയായ വ്യായാമത്തെക്കുറിച്ചാണ്. വ്യായാമം എന്ന് പറയുമ്പോൾ യോഗയിൽ ആസനങ്ങൾ വളരെ ലഘുവായ രീതിയിൽ തുടങ്ങി നമ്മുടെ ശരീരത്തിൻ്റെ സ്ഥിതിക്കനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് ചെയ്യുന്നതാണ് വ്യായാമങ്ങൾ. അത്തരം യോഗകൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സന്ധികളുടെ അയവ് കൂടുന്നു, പിന്നീട് മസിലുകളുടെ ശക്തി കൂടുന്നു. അയവ് കൂടുന്നുണ്ട്, അതോടൊപ്പം തന്നെ ശക്തി കൂടുന്നുണ്ട്. പിന്നീട് ശാരീരിക ക്ഷമത വർദ്ധിക്കുന്നു, നമുക്ക് നമ്മുടെ ശരീരത്തിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നു.

0: പിന്നെ യോഗയെക്കുറിച്ച് പറയുമ്പോൾ കായിക വ്യായാമം പോലെയല്ല യോഗ. അതിൻ്റെ കൂടെ തന്നെ ആസനങ്ങളോടൊപ്പം ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സ് നമ്മുടെ കൂടെ വരുന്നു എന്നർത്ഥം. നാലാമത്തേതാണ് ശരിയായ ശ്വസനം. ശ്വാസമില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരുമില്ല. ഇവിടെ യോഗയിലെ പ്രാണായാമത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മനസ്സും പ്രാണനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഉദാഹരണമായി നമുക്ക് ദേഷ്യം വരുന്നു. ദേഷ്യം വരുമ്പോഴെന്താകുന്നു? ഹൃദയമിടിപ്പ് കൂടുന്നു, ശ്വാസഗതി മാറുന്നു, പേശികളൊക്കെ വലിഞ്ഞു മുറുകുന്നു. അതുപോലെ സങ്കടം വരുമ്പോഴോ? നമ്മുടെ ശ്വാസം മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു. അപ്പോൾ ശ്വാസോച്ഛ്വാസഗതിയെ നിയന്ത്രിക്കാൻ നമ്മൾ പരിശീലിക്കണം. കണ്ണടച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനെ ഒരിക്കലും നിയന്ത്രിക്കാൻ സാധ്യമല്ല. എന്നാൽ ശ്വാസത്തെ ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിനെയും നിയന്ത്രിക്കാം. അവിടെയാണ് യോഗയിലെ പ്രാണായാമത്തിൻ്റെ പ്രാധാന്യം. അടുത്തതായി അഞ്ചാമത്തേതായിട്ട് പറയുന്നത് ശരിയായ വിശ്രമമാണ്. വിശ്രമം എന്ന് പറയുമ്പോൾ യോഗയിൽ യോഗനിദ്ര, ശവാസനം പോലുള്ള വിശ്രമമുറകൾ പരിശീലിക്കാം. അത് മനസ്സിനെ വളരെയധികം ശാന്തമാക്കുന്ന ഒന്നാണ്. ഏറ്റവും ഒടുവിലത്തേതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ തത്വമാണ് ശരിയായ ചിന്ത. ഇതിന് പ്രത്യേകിച്ച് പരിശീലനം ആവശ്യമില്ല. ഈ മേൽപ്പറഞ്ഞ അഞ്ച് വസ്തുതകളും ചെയ്ത് പരിശീലിക്കുകയാണെങ്കിൽ ശരിയായ ചിന്ത നമ്മുടെ കൂടെ താനേ വന്നുകൊള്ളും എന്നതാണ് യോഗയിലെ ആറ് തത്വങ്ങൾ. ഇതൊക്കെ നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ യോഗ നമുക്ക് തീർച്ചയായും പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതാണ്.
1: ഈ ആധുനിക ലോകത്ത് ഇന്ന് നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാനസിക സംഘർഷങ്ങൾ കൂടുതലാണ്. അത് ജോലിസ്ഥലത്തായാലും വീടുകളിലായാലും മറ്റ് ആരോഗ്യ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ബുദ്ധിമുട്ടിന് യോഗയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും?
0: അവിടെ നമുക്ക് പറയാനുള്ളത് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നവർക്ക് അവരുടെ ജോലി ഒഴിവാക്കാൻ സാധ്യമല്ല. തീർച്ചയായും അത് വളരെയധികം നമ്മുടെ ബ്രെയിനിനെ പോലും എഫക്റ്റ് ചെയ്യുന്നത് തന്നെയാണ്, തീർച്ചയായിട്ടും ബാധിക്കും. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർദ്ധരാത്രി ആകുമ്പോഴുള്ള ഭക്ഷണം ഒഴിവാക്കുക, ഭക്ഷണ രീതി, അതുപോലെ തന്നെ ഉറക്കമിളച്ചിരിക്കേണ്ടുന്നവർ ചെയ്യുന്നത് നമുക്ക് ചായ, കോഫി മുതലായ പാനീയങ്ങൾ കുടിക്കുക. അതൊക്കെ നമ്മുടെ ബ്രെയിനിനെ വല്ലാതെ ബാധിക്കുന്ന, നമ്മുടെ ശരീരത്തെ, ആരോഗ്യത്തെ ബാധിക്കുന്നവയാണ്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ചില സമയങ്ങളിൽ, നമുക്ക് വിശ്രമിക്കാൻ കിട്ടുന്ന സമയങ്ങൾ വിശ്രമിച്ചുകൊണ്ട് അവരവരുടെ ജോലിയിൽ വ്യാപൃതരാവുക. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിനെ ശാന്തമാക്കുന്ന നമ്മുടെ ശ്വാസത്തെ ക്രമീകരിക്കാനുള്ള പ്രാണായാമങ്ങൾ പരിശീലിക്കുകയും ചെയ്യുക. ഉറക്കം എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ്. നമ്മൾ രാത്രി വൈകി ഉറങ്ങുകയും രാവിലെ വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഉപാപചയ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ സർക്കാഡിയൻ റിഥം എന്ന് പറയും. അത് തന്നെ മാറിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടതും ചെറിയ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടതായിട്ടുള്ളതും ആയ കാര്യമാണത്. അതുതന്നെ നമ്മൾ ചെറുപ്പം മുതലേ പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ആരോഗ്യം കാത്തു സൂക്ഷിക്കാം. ഉറക്കം വിശ്രമമാണ്. ആ വിശ്രമത്തിന് നമ്മൾ ഉറക്കത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് വെച്ച് 24 മണിക്കൂർ ഉറങ്ങാനല്ല, രാത്രി നേരത്തെ കിടന്നുറങ്ങുക, അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക.
1: യോഗയിലെ ആറ് തത്വങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീമതി സിന്ധു PU.

0: ആകാശവാണി കോഴിക്കോട്. മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിക്കുന്നത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
1: അതെ, മാതൃഭൂമി തൊഴിൽ വാർത്തയാ. ഒറ്റയ്ക്കല്ല, മൂന്ന് സർക്കാർ ജോലിയുമായാണ് വന്നിരിക്കുന്നത്.
2: മൂന്ന് സർക്കാർ ജോലിക്ക് ഒറ്റ പരിശീലനവുമായി മാതൃഭൂമി തൊഴിൽ വാർത്ത.
3: കമ്പനി, കോർപ്പറേഷൻ, സർവകലാശാല അസിസ്റ്റന്റ് പരീക്ഷകൾക്കായി തീവ്ര പരിശീലനം.
2: മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ വൺ തൊഴിൽ പ്രസിദ്ധീകരണം.
4: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം.
5: സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 84 ഒഴിവുണ്ട്, സ്ഥിര നിയമനമാണ്.

0: മെഡിക്കൽ ഓഫീസറുടെ 2 ഒഴിവ് തിരുവനന്തപുരം സർക്കിളിലാണ്. അസിസ്റ്റന്റ് മാനേജർ ലോ ഒഴിവുകളുടെ എണ്ണം 20, ഡെപ്യൂട്ടി മാനേജർ ലോ ഒഴിവുകളുടെ എണ്ണം 29, മെഡിക്കൽ ഓഫീസർ ഒഴിവുകളുടെ എണ്ണം 35. ഓൺലൈൻ എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. മെഡിക്കൽ ഓഫീസറുടെ പരീക്ഷയ്ക്ക് കേരളത്തിൽ എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ടാകും. അപേക്ഷാ ഫീസ് 750 രൂപ. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. പ്രായപരിധിയിൽ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ ഇളവ് ലഭിക്കും. അപേക്ഷ ഓൺലൈനായി അയയ്ക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 14. കൂടുതൽ വിവരങ്ങൾക്ക് SBI.bank.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേന്ദ്ര സർവീസിലെ വിവിധ തസ്തികകളിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. വിവിധ വകുപ്പുകളിലായി 450 ഒഴിവുണ്ട്. ഡ്രഗ് ഇൻസ്പെക്ടർ, എയറോനോട്ടിക്കൽ ഓഫീസർ, ലീഗൽ ഓഫീസർ, കമ്പനി പ്രോസിക്യൂട്ടർ, സിവിലിയൻ അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ, ഇൻഫർമേഷൻ ഓഫീസർ, സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ തുടങ്ങിയവയാണ് ഒഴിവുള്ള തസ്തികകളിൽ ചിലത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 17. കൂടുതൽ വിവരങ്ങൾക്ക് www.upsconline.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർമാരുടെ തിരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 100 ഒഴിവുണ്ട്. ജനറൽ 61, ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് 18, സ്റ്റോഴ്സ് ആൻഡ് പെർച്ചേസ് 21 എന്നിങ്ങനെയാണ് വകുപ്പ് തിരിച്ചുള്ള ഒഴിവ്. അപേക്ഷകർ ബിരുദയോഗ്യതയുള്ളവരും 2024 സിവിൽ സർവീസ് പരീക്ഷ എഴുതി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും നിയമന ശുപാർശ ലഭിക്കാത്തവരുമായിരിക്കണം. പ്രായം 33 കവിയരുത്. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. മറ്റുള്ളവർ 500 രൂപ ഓൺലൈനായി അടയ്ക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 13, വൈകിട്ട് 5 മണിവരെ. കൂടുതൽ വിവരങ്ങൾക്ക് www.csir.res.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: മാതൃഭൂമി തൊഴിൽ വാർത്ത എംപ്ലോയ്മെന്റ് ന്യൂസ് സമർപ്പിച്ചത് മാതൃഭൂമി തൊഴിൽ വാർത്ത, ഇന്ത്യയിലെ നമ്പർ 1 തൊഴിൽ പ്രസിദ്ധീകരണം.

0: കൃഷിദീപം.
1: പഞ്ഞപ്പുല്ല്, കൂവരക്, റാഗി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു ധാന്യമാണ് മുത്താറി. കാൽസ്യം, ഇരുമ്പ് എന്നീ ധാതുക്കളും നന്നായി അടങ്ങിയതിനാൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാൻ പറ്റിയ ധാന്യമാണ് മുത്താറി. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കാൽസ്യം, കൊഴുപ്പ് എന്നിവ മുത്താറിയിൽ നന്നായി അടങ്ങിയിരിക്കുന്നു. വിറ്റാമിൻ എ, തയാമിൻ, റൈബോഫ്ലേബിൻ എന്നീ ഘടകങ്ങളും ഫോസ്ഫറസ് എന്ന ധാതുവും മുത്താറിയിൽ അടങ്ങിയിരിക്കുന്നു. പ്രമേഹ രോഗികൾക്ക് റാഗി ഉത്തമ ആഹാരമാണ്.
2: 100 മുതൽ 250 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന മിതോഷ്ണ മേഖലകളാണ് പാഷൻ ഫ്രൂട്ട് കൃഷിക്ക് ഉത്തമം. വിത്ത് മുളപ്പിച്ചും വള്ളി നട്ടും തൈകൾ നട്ടും പാഷൻ ഫ്രൂട്ട് കൃഷി ആരംഭിക്കാം. വിത്ത് മുളച്ചുണ്ടാകുന്ന തൈകളെക്കാൾ വളരെ വേഗം വള്ളി മുറിച്ച് നട്ടവ കായ്ച്ചു തുടങ്ങുമെന്നതിനാൽ വള്ളി മുറിച്ച് നടുന്നതാണ് കൂടുതൽ ഉത്തമം. ഇതിനായി നടാൻ തെരഞ്ഞെടുക്കുന്ന വള്ളി മൂപ്പത്തിയതായിരിക്കണം. വള്ളി കഷ്ണങ്ങൾ 25 മുതൽ 30 സെന്റിമീറ്റർ നീളത്തിൽ മുറിച്ചെടുക്കണം. ഓരോ തണ്ടിലും 5 ഇലകളെങ്കിലും ഉണ്ടായിരിക്കണം. മുറിച്ചെടുത്ത വള്ളിയുടെ 2/3 ഭാഗം മണ്ണിനടിയിലായിട്ട് വേണം നടാൻ. 1/3 ഭാഗം മണ്ണിന് മുകളിൽ നിന്നാൽ മാത്രം മതി. ചെടികൾ തമ്മിൽ 10 മുതൽ 12 അടി അകലം ഉണ്ടായിരിക്കണം. വള്ളിയുടെ ചുവട്ടിൽ വളവും വെള്ളവും ചേർത്ത് കൊടുത്താൽ അവ വളരെ വേഗത്തിൽ വളരും. അതുപോലെ തന്നെ അവയുടെ ചുവട്ടിൽ നിന്നും കളകൾ നീക്കം ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം.

0: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് കാറ്റഗറി നമ്പർ 599/2024 തസ്തികയിലേക്കുള്ള അഭിമുഖം 1, 2, 3, 22, 23, 24 തീയതികളിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മലപ്പുറം ജില്ലാ ഓഫീസിൽ വെച്ചും 1, 2, 3, 29, 30, 31 തീയതികളിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കോഴിക്കോട് മേഖലാ ഓഫീസിൽ വെച്ചും നടക്കും. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് SMS, പ്രൊഫൈൽ എന്നിവ വഴി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുള്ള ഇന്റർവ്യൂ മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പറയാം: 0483273408. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി അംഗത്തൊഴിലാളികളുടെ മക്കൾക്ക് നൽകി വരുന്ന SSLC പഠന സഹായത്തിനുള്ള അപേക്ഷകൾ നാളെ മുതൽ August 1 ജില്ലാ ഓഫീസിൽ സ്വീകരിക്കും. മറ്റ് വിവിധ കോഴ്സുകൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പിനുള്ള ഉന്നത വിദ്യാഭ്യാസ ധനസഹായം അപേക്ഷ ഈ വർഷത്തെ ക്ലാസ് തുടങ്ങിയ ദിവസം മുതൽ 45 ദിവസത്തിനകം ഓഫീസിൽ ലഭ്യമാക്കണം. സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ബോർഡ് അംഗീകൃത കോഴ്സുകൾ സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്നവർക്ക് മെറിറ്റ് സീറ്റിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് എന്നതിനുള്ള രേഖകൾ ഹാജരാക്കണം. പാരലൽ കോളേജിൽ പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പിന് അർഹതയുണ്ടായിരിക്കില്ല. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0483273845. നല്ലൂർനാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 2 തസ്തികകളിലേക്കാണ് നിയമനം. 1 തസ്തികയിലേക്ക് 7-ാം ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. 2-ാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം 4 രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 8281212702. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ASAP കേരളയും ഹെൽത്ത് കെയർ സെക്ടർ സ്കിൽ കൗൺസിലും സംയുക്തമായി നടത്തുന്ന യോഗ വെൽനസ് ട്രെയിനർ കോഴ്സിന്റെ ജൂലൈ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസത്തെ കോഴ്സിൽ യോഗാസനങ്ങൾ, പ്രാണായാമം, മെഡിറ്റേഷൻ, അനാട്ടമി, ഹെൽത്ത് മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം ലഭിക്കും. +2 വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഫോൺ നമ്പർ പറയാം: 9495999669. കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നൽകുന്ന പ്രൊഫസർ MM ഗനി അവാർഡിന്റെ 2023-24, 2024-25 അക്കാദമിക വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 20 ജൂലൈ വരേക്ക് നീട്ടി. 10 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള അധ്യാപകർക്ക് നേരിട്ടോ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടൽ വഴിയോ അപേക്ഷിക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ:
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers Manufacturers and Wholesalers. Regal Jewelers, Thrissur, Edappal, Kootanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
3: Akashavani Kozhikode. Ini 7:25 Malayalathil Varthakal Thiruvananthapuram Relay.
5: Akashavani. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ. ജർമ്മനി പുറത്ത്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ടു ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. സെയ്ഷൽസ് സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ശക്തിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂന്ന് ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിൽ തിരിച്ചെത്തി. കഴിഞ്ഞ 50 വർഷത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ആഴത്തിലുള്ള വിശ്വാസത്തിലും പരസ്പര പുരോഗതിയിലും അധിഷ്ഠിതമാണെന്നും എന്നാൽ വരാനിരിക്കുന്ന 50 വർഷങ്ങൾ നവീകരണം, സുസ്ഥിരത എന്നിവയാൽ രൂപപ്പെടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. താൽക്കാലിക നിയന്ത്രണങ്ങളുടെ പിൻവലിക്കൽ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങളിലേക്ക്.
1: ഈ മാസം 12-ന് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഒരു ഉപഭോക്താവിനോ വാഹനത്തിനോ പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഹൈസ്പീഡ് ഡീസൽ മാത്രമായി പരിമിതപ്പെടുത്തുകയും വ്യവസായ വാണിജ്യ ഉപഭോക്താക്കൾക്ക് പ്രത്യേക നിബന്ധനകൾ ബാധകമാക്കുകയും ചെയ്തിരുന്നു. കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, ദുരുപയോഗം എന്നിവ തടയുന്നതിനൊപ്പം റീറ്റെയിൽ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ പെട്രോളും ഡീസലും ലഭ്യമാക്കുക എന്നതായിരുന്നു നടപടികളുടെ ലക്ഷ്യം. രാജ്യത്തുടനീളം പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ലഭ്യത ഉറപ്പാക്കാനും ചില്ലറ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും താൽക്കാലിക നടപടികളിലൂടെ സാധിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നും നാളെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. അസമിലെ ഗുവാഹത്തിയിൽ കേന്ദ്രമന്ത്രി ഉന്നതതല അവലോകന യോഗം ചേരും. അസമിലും പരിസര പ്രദേശങ്ങളിലും പ്രളയം മൂലമുണ്ടായ വിളനാശം, അടിസ്ഥാന സൌകര്യ മേഖലയിലുണ്ടായ നാശനഷ്ടങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവ യോഗം വിലയിരുത്തും. നാളെ അരുണാചൽ പ്രദേശിലെ പ്രളയബാധിത പ്രദേശങ്ങളും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. സിനിമാ മേഖലയിലെ അടിസ്ഥാന സൌകര്യം വേഗത്തിലാക്കുന്നതിനായി മന്ത്രാലയം തയ്യാറാക്കിയ മാതൃകാ ചട്ടങ്ങളുടെ കരട് നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയ നിക്ഷേപ അടിസ്ഥാന സൌകര്യ ഫണ്ടിലേക്കുള്ള കേന്ദ്ര സർക്കാർ നിക്ഷേപ വിഹിതം 60,000 കോടി രൂപയായി ഉയർന്നു. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസന നിക്ഷേപങ്ങൾ വേഗത്തിലാക്കാൻ ഫണ്ടിലേക്ക് 30,000 കോടി രൂപയുടെ അധിക നിക്ഷേപത്തിന് കൂടി കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞയാഴ്ച അംഗീകാരം നൽകിയിരുന്നു. NIIF രണ്ടാമത്തെ ഇൻഫ്രാസ്ട്രക്ചർ അധിഷ്ഠിത ഫണ്ട് രൂപീകരിക്കുന്നതിനാണ് ഈ അധിക തുക വിനിയോഗിക്കുകയെന്ന് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ഇന്നുകൂടി അവസരം. ഇന്ന് രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭയിൽ ഇന്ന് പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശം.

0: വാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 16 വകുപ്പുകളിലേക്കുള്ള ധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പുമാണ് നിയമസഭയിൽ ഇന്ന് നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സർക്കാർ പ്രമേയവും ഇന്ന് സഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ആയിരിക്കും അവതരിപ്പിക്കുക. ആലുവയിൽ പുതിയ ജലശുദ്ധീകരണശാല ആരംഭിക്കണം എന്നാവശ്യപ്പെട്ട് ടി ജെ വിനോദും, സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ നിയമവിരുദ്ധ ഫീസ് ഈടാക്കിയത് തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ട് സേവ്യർ ചിറ്റിലപ്പള്ളിയും ശ്രദ്ധ ക്ഷണിക്കും.
0: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്നും മഴയുടെ ശക്തി കുറയും. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ട്രോളിംഗ് കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് 52 ദിവസത്തേക്ക് സൌജന്യ റേഷൻ വിതരണം ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ 30 ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകി. പദ്ധതി നടപ്പാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മത്സ്യബന്ധന വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് സ്കൂൾ തല പ്രചാരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ 2 ദിനത്തിൽ സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള ആകെ 19.8 ലക്ഷം കുട്ടികളിൽ 18.83 ലക്ഷം കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. അവശേഷിക്കുന്ന ഏകദേശം 1 ലക്ഷം കുട്ടികൾക്ക് ഇന്ന് വീടുകളിലെത്തി മരുന്ന് നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികൾക്കാണ് രോഗബാധയുണ്ടായത്. ഈ മാസം ഇതുവരെ 197 പേർക്ക് ഷിഗല്ല ബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 12 പേർക്ക് ഇന്നലെ ഡെങ്കിപ്പനിയും 69 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. എലിപ്പനി ബാധിച്ചുള്ള 2 മരണമടക്കം 4 പനിമരണങ്ങളും സംസ്ഥാനത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിന്നും ജർമ്മനി പുറത്തായി. ഇന്നലെ നടന്ന മത്സരത്തിൽ പരാഗ്വേയോടാണ് മുൻ ലോക ചാമ്പ്യന്മാർ പരാജയപ്പെട്ടത്. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-4 ഗോളുകൾക്കാണ് പരാഗ്വേയുടെ വിജയം. മറ്റൊരു പോരാട്ടത്തിൽ ജപ്പാനെ വീഴ്ത്തി ബ്രസീലും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 1-2 ഗോളുകൾക്കാണ് ബ്രസീലിന്റെ ജയം. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി കാനഡയും പ്രീ ക്വാർട്ടറിൽ കടന്നു. മൊറോക്കോയും നെതർലൻഡ്സും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഐവറി കോസ്റ്റും നോർവേയുമായുള്ള നോക്കൌട്ട് പോരാട്ടം ഇന്ത്യൻ സമയം രാവിലെ 10:30 ആരംഭിക്കും. 2028 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ദേശീയ സമുദ്രോൽപ്പന്ന നൈപുണ്യ ഒളിമ്പ്യാഡിന്റെ 2 പതിപ്പ് അടുത്ത മാസം 1 മുതൽ രാജ്യത്ത് നടക്കും. സീഫുഡ് എക്സ്പോ ഭാരത് 2026 ഭാഗമായി 3 ദിവസത്തെ ഒളിമ്പ്യാഡാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി സംഘടിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്ക് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പെട്രോൾ ഡീസൽ വിൽപ്പന നിയന്ത്രണങ്ങൾ പിൻവലിച്ച് കേന്ദ്ര സർക്കാർ. പിൻവലിക്കൽ 4 മുതൽ പ്രാബല്യത്തിൽ. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേരളത്തിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും പ്രീ ക്വാർട്ടറിൽ ജർമ്മനി പുറത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട്.

0: English Matters.
1: ഒരു മുന്തിയ റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാൻ പോയിരുന്നു. നല്ല സർവീസ്. അവിടുത്തെ കുക്ക് അതിഥികളുമായി ഇടപഴകുന്നുണ്ടായിരുന്നു.
2: അത് ഷെഫ് ആണ്, കുക്ക് എന്നല്ല പറയേണ്ടത്. ദാറ്റ് വാസ് ദ ഷെഫ്, നോട്ട് കുക്ക്.
1: ഷെഫ്, കുക്ക് ഇവർ തമ്മിൽ എന്താണ് വ്യത്യാസം?
2: കുക്ക് മീൻസ് ദ പേഴ്സൺ ഹു കുക്സ്. ഭക്ഷണം പാചകം ചെയ്യുകയാണ് കുക്കിന്റെ ജോലി, അതായത് പാചകം ചെയ്യുന്ന വ്യക്തി.
1: ഷെഫ് എന്താ പാചകം ചെയ്യില്ലേ?
2: ഓഫ് കോഴ്സ്, ഷെഫ് കുക്സ്. ഷെഫിന് പാചകം മാത്രമല്ല കുറച്ചുകൂടി വിപുലമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പാർട്ട് ഫ്രം കുക്കിംഗ്, എ ഷെഫ് ഹാസ് ന്യൂമറസ് അതർ റെസ്പോൺസിബിലിറ്റീസ്. ഷെഫ്, CHEF, ഷെഫ്. ചിട്ടയായ പരിശീലനത്തിലൂടെ പാചകത്തിന്റെ വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം നേടിയതിനു ശേഷം പാചകം തൊഴിൽ അഥവാ പ്രൊഫഷൻ ആയി സ്വീകരിച്ച വ്യക്തിയാണ് ഷെഫ്. പാചകത്തോടൊപ്പം തന്നെ അതോടനുബന്ധിച്ച വിവിധങ്ങളായ ചുമതലകൾ ഷെഫിന് ഉണ്ടാകാം. മെനു ആസൂത്രണം ചെയ്യുക, തയ്യാറാക്കുക, ഭക്ഷ്യ സാമഗ്രികളുടെ സമാഹരണം, ഭക്ഷ്യവിഭാഗത്തിലെ ജീവനക്കാരുടെ മേൽനോട്ടം തുടങ്ങിയവ ഒരു ഷെഫിന്റെ അധികാര പരിധിയിൽ ഉള്ള ചില കാര്യങ്ങളാണ്. എ ഷെഫ് ഈസ് എ ചീഫ് കുക്ക്, എസ്പെഷ്യലി ഇൻ എ റെസ്റ്റോറൻ്റ് ഓർ ഹോട്ടൽ. ഹീ ഓർ ഷീ ഈസ് യൂഷ്വലി റെസ്പോൺസിബിൾ ഫോർ പ്ലാനിംഗ് മെന്യൂസ്, ഓർഡറിംഗ് ഫുഡ് സ്റ്റാഫ്സ്, ഓവർസീയിങ് ഫുഡ് പ്രിപ്പറേഷൻ ആൻഡ് സൂപ്പർവൈസിംഗ് ദ കിച്ചൺ സ്റ്റാഫ്. ഏതെങ്കിലും ഒരു പ്രത്യേക പാചക മേഖലയിൽ വൈദഗ്ധ്യം നേടിയ ആളായിരിക്കും ഷെഫ്. എ ഷെഫ് യൂഷ്വലി ഫോക്കസസ് ഓൺ എ പർട്ടിക്കുലർ ക്വിസീൻ. കോണ്ടിനെന്റൽ ഷെഫ് സ്പെഷ്യലൈസസ് ഇൻ കോണ്ടിനെന്റൽ ക്വിസീൻ. ഇറ്റാലിയൻ ഷെഫ് സ്പെഷ്യലൈസസ് ഇൻ ഇറ്റാലിയൻ ക്വിസീൻ. ഷെഫ് ദ ക്വിസീൻ എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ഷെഫ് എന്ന പദത്തിന്റെ ഉദ്ഭവം. ഷെഫ് ദ ക്വിസീൻ മീൻസ് ഡയറക്ടർ ഓർ ഹെഡ് ഓഫ് എ കിച്ചൺ, ദാറ്റ് ഇസ് someone who is in charge of a professional kitchen. Cuisine, cuisine, cuisine. Cuisine എന്നാൽ പാചകരീതി. ഇറ്റാലിയൻ ക്വിസീൻ എന്നാൽ ഇറ്റാലിയൻ പാചകരീതി. നോർത്ത് ഇന്ത്യൻ ക്വിസീൻ വടക്കേ ഇന്ത്യൻ പാചകരീതി. ക്വിസീൻ എന്ന വാക്കിന് പാചകശാല എന്നും അർത്ഥമുണ്ട്. കുഷിനി എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ? കുഷിനിക്കാരൻ, കുഷിനിപ്പണി, നമ്മുടെ സ്വന്തം അടുക്കളയാണ് കുഷിനി. ക്വിസീൻ എന്ന ഫ്രഞ്ച് വാക്കിന്റെ മലയാള രൂപാന്തരമാണ് കുഷിനി.
1: മെനു എന്ന് പറഞ്ഞില്ലേ, ഹോട്ടലിലെ മെനു കാർഡ് ആണോ ഉദ്ദേശിച്ചത്?
2: മെനു, MENU, മെനു. ഭക്ഷണ വിവര പട്ടികയാണ് മെനു, റെസ്റ്റോറൻറ്റിലെ പോലെ. മെനു ഇസ് എ ലിസ്റ്റ് ഓഫ് ഫുഡ് ഐറ്റംസ് ഓഫേർഡ് ആസ് യു സീ ഇൻ എ റെസ്റ്റോറൻറ്റ്. ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഉള്ളത് എന്നറിയാൻ മെനു ആവശ്യപ്പെട്ടാൽ മതി, മെനു കാർഡ് എന്ന് ചോദിക്കേണ്ടതില്ല. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ഓൺ ടുഡേയ്സ് മെനു? ഇന്നത്തെ മെനുവിൽ, അതായത് ഭക്ഷണ വിവര പട്ടികയിൽ എന്താണ് ഉള്ളത്? വാട്ട് ഈസ് ഓൺ ടുഡേയ്സ് മെനു? പ്ലീസ് ഷോ മീ ദ മെനു. ദയവായി വിഭവങ്ങളുടെ പട്ടിക അഥവാ ലിസ്റ്റ് കാണിക്കൂ. പ്ലീസ് ഷോ മീ ദ മെനു. റെസ്റ്റോറൻറ്റിലെ മാത്രമല്ല കേട്ടോ, വീട്ടിലെ ഭക്ഷണ പട്ടികയ്ക്കും മെനു എന്നാണ് പറയുക. ഐ ഹാവ് നോട്ട് ഡിസൈഡഡ് ദ മെനു ഫോർ ദ പാർട്ടി. വിരുന്നിനുള്ള മെനു ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഐ ഹാവ് നോട്ട് ഡിസൈഡഡ് ദ മെനു ഫോർ ദ പാർട്ടി.
0: English Matters, presented by Smita Manikoth.
3: Novel Time, Adiyala Pretham, P.F. Matthews എഴുതിയ നോവൽ.
4: നേരു പറഞ്ഞാൽ ആ നേരം തൊട്ടാണ് ചീര കുഞ്ഞുമാ

0: കോതയുടെ ഉള്ളു കാണാൻ തുടങ്ങിയത്. അവളുടെ അച്ഛനേക്കാളും ചുറ്റുപാടുകരയിലെ പറയന്മാരെക്കാളും യോഗ്യനായ പുരുഷനായിരുന്നു കുഞ്ഞുമാക്കോത. അവളോടും മക്കളോടും പറ്റാത്ത സ്നേഹവുമുണ്ട്. എന്നാൽ അച്ചമ്പി മാപ്പിളയുടെയും അയാളുടെയും ഇടയിൽ അവരിരുവരും ചേർന്ന് കെട്ടിയ കടുങ്കെട്ടറുത്തു നീക്കാൻ അവൾക്ക് കഴിയാതെ പോയി. ഒരിക്കലതിന് തുനിഞ്ഞപ്പോഴുണ്ടായത് ചീര ഇപ്പോഴും ഓർക്കുന്നുണ്ട്. തലയ്ക്ക് മൂത്തതാണെന്ന വിചാരം പോലും ഇല്ലാതെയാണ് അവൾ ചീത്ത പറഞ്ഞത് എന്നും മറക്കാനാകില്ല. അവളുടെ ശാസന കേട്ട് കുഞ്ഞുമാക്കോത കഞ്ഞിപ്പാത്രത്തിലേക്ക് തലകുനിച്ച് പ്ലാവിലക്കുമ്പിളുകൊണ്ട് ഒന്നര മണിക്കൂറോളം വെറുതെയെ ഇളക്കിക്കൊണ്ടിരുന്നു. ഒരു വാക്കാ നാവീന്ന് വീഴണമല്ലോ. ആ രാത്രി മകൾ നിലങ്കാരച്ചുമകൊണ്ട് ഛർദ്ദിച്ച് തളർന്നിട്ടും അയാൾ അവിടെ നിന്ന് എണീക്കുകയോ കുഞ്ഞിനെ വന്നെടുക്കുകയോ ചെയ്തില്ല. ആ മൗനം നീണ്ടു വളർന്നു മാസങ്ങളോളം കടന്നുപോയി. ചീരയുടെ കരുത്തു മുഴുവൻ ചോർന്നുപോയി. പഞ്ചഭാവമായ കുഞ്ഞുമാക്കോതയ്ക്ക് അങ്ങനെയും ഒരു മുഖമുണ്ടെന്ന് പറഞ്ഞാൽ അയാളെ അറിയുന്നവരാരും വിശ്വസിക്കില്ലായിരുന്നു. ഒടുവിൽ താൻ എന്തോ വലിയ പാതകം ചെയ്തുവെന്ന് ചീരയ്ക്കും തോന്നി. അങ്ങനെയാണവൾ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടെത്ര വർഷവും വേനലുമാണ് കടന്നുപോയത്. അച്ചമ്പി മാപ്പിള പറയന്റെ ചോരയൂറ്റിക്കുടിക്കുന്ന രക്ഷസാണെന്നവൾക്ക് തീർച്ചയായിരുന്നു. കാപ്പിരിക്ക് വീതുവച്ച കള്ളും കറിയും കുഞ്ഞുമാക്കോത തിന്നുവെന്നും പറഞ്ഞ് മരത്തിൽ കെട്ടിയിട്ട് മേലാശകലം തല്ലിച്ചതച്ച നാളുതൊട്ടാണ് കാര്യങ്ങൾ കൈവിട്ടു കഴിഞ്ഞുവെന്നവൾക്ക് പിടികിട്ടിയത്. എന്നാൽ അച്ചമ്പിയാകട്ടെ സമ്പത്തുകൊണ്ടവരെ കെട്ടിവരിഞ്ഞ് കൂടെ നിർത്തി. ഈയിടെയിട്ട് പാതിരാവിലാണ് കുഞ്ഞുമാക്കോത പാണ്ഡ്യാലക്കല പറമ്പിന്ന് മടങ്ങുന്നത്. കള്ളും ചാരായവും കുടിച്ചാൽ ഉത്സാഹത്തോടെ ചവിട്ടിത്തുള്ളി പാട്ടും പാടി തിമിർത്തിരുന്നയാൾ ഇപ്പോഴാരോ ചോരവലി ചൂറ്റിക്കുടിച്ച് ചവച്ചു തുപ്പിയിട്ട ചണ്ടി പോലെ മടങ്ങിവരും. ചത്ത പോലെ കിടക്കും. പാതിരാവിൽ ഉറക്കം മുട്ടി എണീറ്റ് കിടക്കപ്പായിൽ കുത്തിയിരിക്കും. ഒത്തിരി ആശിച്ചും അമ്മായിമാരോട് പടവെട്ടിയും നേടിയെടുത്ത പരമയോഗ്യനായിരുന്ന കുഞ്ഞുമാക്കോത പറയൻ ഇപ്പോൾ നിറം കെട്ട് ഗുണം കെട്ട് വേലായിവാപ്പനേക്കാൾ മലിനപ്പെട്ട മനസ്സുമായി വീട്ടിലേക്ക് കയറിവരുന്ന ആ വരവ് ചീരയെ കരയിപ്പിച്ചിരുന്നു. ഈ കണ്ട ജീവിതത്തിൽ വളരെ കുറച്ചേ ചീര കരഞ്ഞിട്ടുള്ളൂ. അവസാനം സഹികെട്ട് ചീര പറഞ്ഞു:
1: ഒന്നുകി അച്ചമ്പി മാപ്പിള, അല്ലേ ഞാനും മക്കളും. നിങ്ങ തീരുമാനിച്ചോ?
0: മൂന്നാം നാൾ കുഞ്ഞുമാക്കോത തീരുമാനം പറഞ്ഞു. നമ്മളീ നാട് തന്നെ വിട്ടുപോണേണ് കുഞ്ഞിച്ചീര. കാഞ്ഞിരപ്പള്ളിയിൽ ഏക്കർ കണക്കിന് പറമ്പ് മേടിച്ചിട്ടുണ്ട്. നമ്മക്കവിടെ കപ്പയും റബറും നടാം. മക്കളെ പള്ളിക്കൂടത്തി വിടാം. ഓടിട്ട ചെങ്കല്ലു വീടും പണിയാം. ആ രാത്രി അവരൊന്നിച്ചങ്ങനെ ഒരുപാട് സ്വപ്നം കണ്ടു. പിന്നെ കുഞ്ഞുമാക്കോത പാട്ടുപാടി. വല്യാമ്മ പാടണ പാട്ട്: കുഞ്ഞിച്ചുണ്ടാ മോനെ അമ്മയ്ക്ക് കഞ്ഞിതാടാ. വല്യാമ്മയുടെ വല്യാമ്മ പട്ടിണി കിടന്ന് ചാകാറായ നേരത്ത് പാടിക്കൊണ്ടേയിരുന്നു. അരിതേടിപ്പോയ കുഞ്ഞിച്ചുണ്ടൻ അരികിട്ടാതെ വീടുകൾ തോറും തെണ്ടിയലഞ്ഞ് മടങ്ങി വന്നപ്പോൾ കഞ്ഞികിട്ടാതെ പാടിപ്പാടി വല്യാമ്മ മരിച്ചു. ജീവിതത്തിൽ ആദ്യമായി പണ്ടേക്ക് പണ്ടേ ചത്തുപോയവരെ ചീര ഓർമ്മിക്കുകയും അവരെ ഓർത്ത് സങ്കടപ്പെടുകയും ചെയ്തു.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം: ദാമോദർ രാധാകൃഷ്ണൻ.

ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു പുരുഷൻ ഗർഭം ധരിക്കുന്നുവെന്ന വാദത്തോടെ വ്യത്യസ്ത കഥയുമായി പ്രശസ്ത ഛായാഗ്രാഹകൻ അനിൽ ഗോപിനാഥ് ആദ്യമായി സംവിധാനം നിർവഹിച്ച് 2014 പുറത്തിറങ്ങിയ ചിത്രമാണ് ഗർഭശ്രീമാൻ. ഈ ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂടാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇന്ന് June 30 നടൻ സുരാജ് വെഞ്ഞാറമൂടിന്റെ ജന്മദിനം. ഗർഭശ്രീമാൻ എന്ന ചിത്രത്തിൽ നിന്ന് മനോഹരമായ ഒരു താരാട്ടാണ് ഇന്നത്തെ ഗാനം. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ഔസേപ്പച്ചൻ, പാടിയത് മൃദുല വാര്യർ.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: ഷൺമുഖപ്രിയ രാഗം 56-ാമത്തെ മേളകർത്ത രാഗമാണ്. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, കൈശികി നിഷാദം എന്നിവയാണ് ഇതിന്റെ സ്വരസ്ഥാനങ്ങൾ. കച്ചേരിക്കൊക്കെ വളരെ നീണ്ട ആലാപനം ചെയ്യാൻ പറ്റുന്ന രാഗമാണ്, ഒരു മേജർ രാഗമാണ്. ധാരാളം കൃതികൾ ഇതിനകത്തുണ്ട്. സിദ്ധിവിനായകം എന്ന് പറഞ്ഞിട്ട് ദീക്ഷിതരുടെ ഒരു കൃതി വളരെ പോപ്പുലറാണ്.

ഷൺമുഖപ്രിയ രാഗത്തിൽ പട്ടണം സുബ്രഹ്മണ്യയർ രചിച്ച ഒരു കൃതിയാണിത്. ഷൺമുഖപ്രിയയിൽ രവീന്ദ്രൻ മാസ്റ്റർ ഒന്നിലേറെ പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ലീലാ തിലകം എന്നുള്ള ഗാനം, ഹിസാന സബ്ദുള്ള ഗോപിക വസന്തം എന്നുള്ള പാട്ട്, അതുപോലെ തന്നെ ധനം എന്ന ചിത്രത്തിൽ അദ്ദേഹം ചെയ്തൊരു പാട്ടുണ്ട്.

ഒരേ ഒരു ഭാഗം ഒഴികെ ഇത് പൂർണ്ണമായും ഷൺമുഖപ്രിയനെയാണ് എന്ന് പറയുന്ന ഭാഗം അവിടെ മാത്രം ഒരു അന്തരകാന്ധാരം വരുന്നുണ്ട്.

0: ഇളയ നില ഇളയരാജയുടെ അതിശയലോകം.
1: പ്രിയ സുഹൃത്ത്, എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ വിയോഗം രാജാക്ക് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. സംഗീതത്തിലും ജീവിതത്തിലും ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതിയായ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് ഇടറുന്ന വാക്കുകളിൽ യാത്രാമൊഴി. ഓരോ മൊഴിയിലും കനവിലും നീർത്തുള്ളികളിലും ആ സ്വർണക്കുരള്. നീ പോയി, എങ്ങോട്ടാണ് പോയത്? ഗന്ധർവന്മാർക്കായി പാടാൻ പോയതാണോ? ഇവിടെ ലോകമൊന്നാകെ ശൂന്യമായിപ്പോയി. സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല, പറയാൻ വിശേഷങ്ങളില്ല. എന്തു പറയണമെന്ന് പോലും

0: രചന എൻ അജിത്.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
6: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
6: കത്തുകൾ അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
7: ആകാശവാണി കോഴിക്കോട്. ഇനി 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

0: ഇന്ത്യയിൽ പല വേദികൾ, ഗൾഫ് രാജ്യങ്ങൾ, ഇന്ത്യയിൽ പല നഗരങ്ങൾ, ആട്ടക്കാരിയുടെ ശ്രദ്ധേയമായ അരങ്ങുകൾ അനവധിയാണ്. ടെലിവിഷൻ അവതാരക, റേഡിയോ ജോക്കി, ചലച്ചിത്ര നടി എന്നീ നിലകളിലും പ്രശസ്തയാണ് നന്ദിനി. ടൂൾ റൂം റെക്കോർഡ്സ് പോലുള്ള പ്രമുഖ പ്രൊഡക്ഷൻ ഹൌസുകളുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. തന്റെ സർഗജീവിതത്തെക്കുറിച്ച് നന്ദിനി ശ്രീ ആർട്ട് കഫേയിൽ സംസാരിക്കുന്നു.
1: കല്യാണി ട്രിപ്പിന്റെ ഒരു സ്റ്റോറി എന്താന്ന് വെച്ചാല്, നമുക്കത് വളരെ രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് വന്ന് ഒരു മ്യൂസിക് ചെയ്യുന്നത് ഇസ് ഫോർ ദ ഫസ്റ്റ് ടൈം പ്രോബബ്ലി. ഇപ്പൊ നമുക്ക് വോക്കൽ ആർട്ടിസ്റ്റ്, റാപ്പർ ഓർ വോക്കലിസ്റ്റ് പ്ലസ് പ്രൊഡ്യൂസർ കോമ്പിനേഷൻ ഒരുപാടുണ്ട്. ഇതെല്ലാം ആണുങ്ങളാണ്, മൊത്തം ആണുങ്ങളാണ്. ഇനി എങ്ങാനും ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിലും ഇറ്റ് വിൽ ബി ലൈക്ക് എ ഫീമെയിൽ വോക്കലിസ്റ്റ് ആൻഡ് എ മെയിൽ പ്രൊഡ്യൂസർ. ഇതാദ്യമായിട്ടാണ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മലയാളം ഒരു ഫീമെയിൽ ഫീമെയിൽ കോംബോ വരുന്നത്. അപ്പൊ ഇത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഈ ഒരു ട്രാക്ക് വളരെ ഒരു ഫെമിനിൻ സാധനം കൊണ്ടുവരണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് മാത്രമല്ല, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ട്രാക്ക് ഉണ്ടാക്കണം, അതായിരുന്നു ഞങ്ങളുടെ ഒരു മെയിൻ. സന്തോഷമുള്ള ട്രാക്ക് ആയിരിക്കണം. എഗെയിൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മിക്കവാറും ട്രാക്കുകളെല്ലാം കുറച്ചൊരു ഒരു ഡാർക്കർ സൈഡിലോട്ട്, ഒരു നെഗറ്റീവ് സൈഡിലോട്ട്, ഇത് നമുക്ക് ഫുൾ ഫ്ലെച്ച് ഹാപ്പി സൊള്ളി സെലിബ്രേറ്റിംഗ് വുമൺഹുഡ് എന്നുള്ള രീതിയിൽ. അപ്പോ ഞങ്ങൾ അതിന്റെ ലിറിക്സ് വന്നപ്പം എടുത്തത് ഉടുരാജമുഖി, ഇപ്പൊ ഒരു സ്ത്രീയെ വർണ്ണിക്കുന്നതാണ്. അപ്പൊ അത് വളരെ മിസോജനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതല്ലേ, ഉടുരാജമുഖി, മൃഗരാജഗടി, വേസ്റ്റ്, ഗജരാജ വിരാജിതം അന്ന് അങ്ങനെ പറയാം. പക്ഷേ വെൻ എ വുമൺ ഇസ് സിംഗിങ് അബൌട്ട് ഹെർ സെൽഫ് അല്ലെങ്കിൽ അബൌട്ട് അനദർ വുമൺ, വി ആർ ഓണിങ് ഇറ്റ്. സോ ദാറ്റ് ഇസ് എ ഡിഫറെന്റ് അപ്രോച്ച്. ഇപ്പൊ ഞാൻ സുന്ദരിയാണ്, ഇപ്പൊ എന്നോട് ഒരാണെന്നെ വർണ്ണിക്കുന്നതും ഒരു പെണ്ണ് പെണ്ണിനെ വർണ്ണിക്കുന്നത് എന്നതിന്റെ ഫീല് ഭയങ്കര ഡിഫറെന്റ് ആണ്. ആൻഡ് യു വിൽ എൻജോയ് ബീയിങ് അപ്രീഷിയേറ്റഡ് ബൈ എ വുമൺ മോർ. ഇല്ലേ, നമ്മൾ നമ്മളെ തന്നെ വി ആർ ഓണിങ് ആർ ബ്യൂട്ടി ഓർ ഹു വി ആർ ആസ് വിമൻ. അത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന രാഗം കല്യാണിയാണ്. അപ്പൊ കല്യാണി രാഗം വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രാഗമായതുകൊണ്ട് നമ്മൾ കല്യാണി രാഗത്തിൽ വരി കമ്പോസ് ചെയ്ത് കല്യാണി ഡ്രിപ്പ്, പിന്നെ ബാക്കി അതിന്റെ ഇലക്ട്രോണിക് കോമ്പോസിഷൻസ് അറേഞ്ച്മെന്റ് മുഴുവൻ ഞാൻ ചെയ്ത് ഈ ജാനുവരിയിൽ റിലീസ് ചെയ്തു. അതിന്റെ വീഡിയോ നമ്മൾ ഈ മാസം റിലീസ് ചെയ്യും ഹോപ്പ്ഫുള്ളി. യെസ്, വീഡിയോ ചെയ്തിട്ട് കുറെ, ഇലക്ട്രോണിക് മ്യൂസിക്കിനൊന്നും വീഡിയോസ് ഇല്ല, രണ്ട് ഫീമെയിൽസ് ഒരുമിച്ച് ചെയ്ത ട്രാക്കുകൾക്ക് വീഡിയോസ് ഇല്ല. ആൻഡ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും ഇസ് എ ഗേൾ, ഇറ്റ്സ് എ ലേഡി, ഷൈമ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ദിസ് ഇസ് ലൈക്ക് എ ഫുൾ ഫ്ലെഷ്ഡ് യുനോ വുമൺഹുഡ് കമ്മിങ് ടുഗെദർ, സെലിബ്രേറ്റിംഗ് വുമൺഹുഡ്, സിസ്റ്റർഹുഡ്, അങ്ങനെ ഒരു സാധനത്തിൽ. സോ മോർ ദാൻ എനിത്തിങ് എൽസ്, ഞാൻ ഐ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ സെയിങ് ദാറ്റ് ഐ മൈറ്റ് ബി ദ ഫസ്റ്റ് ഫീമെയിൽ പ്രൊഡ്യൂസർ, വുമൺ മ്യൂസിക്, ഇലക്ട്രോണിക് മ്യൂസിക് പ്രൊഡ്യൂസർ ഇൻ കേരള. I feel that is very wrong. In fact, adine pagaram how I want to be known is I became the reason that women choose this, allengil girls chose this. Okay, njan karana enik angane oru idol allengil ingane oru aal cheyunu nu ende njan kandittundarengil chelappa njan idu oru vaadu nerthe cheyadene njan valare late aayittana oru producer aayathu. ഇപ്പൊ എന്നെ കണ്ടിട്ട് ആരെങ്കിലും ഇത് നേരത്തെ തുടങ്ങുകയാണ് അല്ലെങ്കിൽ അവർക്ക് ഓക്കെ ഒരാളുണ്ട്, ഏ ഇത് ചെയ്തിട്ടുണ്ട്, ഇത് എന്നെ കൊണ്ട് പറ്റും എന്ന് വിചാരിക്കാൻ പറ്റുകയാണെങ്കിൽ, ദെൻ ദാറ്റ് ഇസ് വെയർ യു നോ യു ഹാവ് മെയ്ഡ് എ ചേഞ്ച്, നോട്ട് ജസ്റ്റ് ഇൻ റിലീസിംഗ് മ്യൂസിക് ബട്ട് ഓൾസോ വാട്ട് യു കെൻ ഡു ഫോർ ദ ആർട്ടിസ്റ്റ് ആൻഡ് ഫോർ ദ കമ്മ്യൂണിറ്റി. അങ്ങനെ വന്നിരിക്കുന്നു. ഇപ്പം ഒരു രണ്ടു മൂന്ന് ട്രാക്കുകൾ നടക്കുന്നു, ഉടനെ തന്നെ റിലീസുകൾ കാണും. ഒരെണ്ണം കാഞ്ചന ശ്രീനാഥിൻ്റെ വൈഫാണ്, അതുപോലെ ശ്രീകുമാർ സാറിൻ്റെ മോളാണ്. അപ്പോൾ കാഞ്ചനയുടെ കൂടെ ഞാനൊരു ഡ്രം ആൻഡ് ബേസ് ട്രാക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. കാഞ്ചനയുടെ വോയിസ് ഒരു രക്ഷയില്ല. അത് ഞങ്ങൾ ചെയ്തിരിക്കുന്ന കഥകളി പദവും ഡ്രം ആൻഡ് ബേസും, ദാറ്റ് ഇസ് എ കോമ്പിനേഷൻ. അങ്ങനെ കുറച്ച് റിലീസുകൾ വരുന്നു. ദിസ് ജേർണി ഹാസ് ജസ്റ്റ് സ്റ്റാർട്ടഡ്, ഐ ഡോണ്ട് നോ വെയർ ഇറ്റ്സ് ഗോയിങ്, ബട്ട് ഐ എം വെരി എക്സൈറ്റഡ്.
2: പ്രൊഡക്ഷനിലേക്ക് മുന്നോട്ട് വരേണ്ട പുതിയ കുട്ടികളോട് എന്താ പറയുന്നത്?
1: രണ്ടും കൽപ്പിച്ച് വരിക. ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുകയാണെങ്കിൽ വരിക. എസ്പെഷ്യലി ഞാൻ ആൺകുട്ടികളോട് എനിക്ക് ഒന്നും പറയില്ല, കാരണം അവർക്ക് എക്സാമ്പിൾസ് ആയിട്ട് ഐഡൽസ് ആയിട്ട് ആൾക്കാരുണ്ട്. അവർക്ക് ഇത് തോന്നുകയാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് വരാനുള്ള ഫ്രീഡം കുറച്ചുകൂടി ഉണ്ട്, കോൺഫിഡൻസും ഉണ്ട്. പെൺകുട്ടികൾക്ക് അതില്ല. പെൺകുട്ടികൾ ഷുഡ് കം ഇൻ ടു ദ ടെക്നിക്കൽ സൈഡ് ഓഫ് മ്യൂസിക്. നമ്മളെ കൊണ്ട് ഇത് പറ്റും, ഇതിന്റെ അറേഞ്ച്മെന്റ് സൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഡോ പഠിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക് തിയറി ആണെങ്കിലും, ഇറ്റ്സ് എ വണ്ടർഫുൾ കരിയർ ടു ബി. യു വിൽ ഗോ ടു ഡിഫറെന്റ് പ്ലേസസ്, യു വിൽ മീറ്റ് ഡിഫറെന്റ് പീപ്പിൾ. ഭയങ്കര രസമുള്ള മ്യൂസിക്കലി ഇൻക്ലൈൻഡ് ആയിട്ടാണ്. ഇപ്പൊ നിങ്ങളൊരു വോക്കലിസ്റ്റ് ആണ്, മ്യൂസിക് പ്രൊഡക്ഷൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യൂ. അറ്റ്ലീസ്റ്റ് ഒരു സ്വന്തമായിട്ട് ഒരു ബീറ്റെങ്കിലും നമുക്ക് സോഫ്റ്റ്വെയറിൽ ഉണ്ടാക്കി വോക്കൽസ് പാടാൻ പറ്റുകയാണെങ്കിൽ അത്രയെങ്കിലും ചെയ്യും. ഡു ഇറ്റ്, കം ഫോർവേഡ്, എന്നെ കോൺടാക്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ. ദിസ് ഇസ് വെരി സ്പെസിഫിക്കലി ഫോർ ഗേൾസ്. ഐ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ് ദം, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അഡ്വൈസ് ചെയ്യും, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിപ്പിക്കും. ഐ വിൽ ഡു ദാറ്റ്. പ്ലീസ് കം, വി നീഡ് മോർ വിമൻ ഇൻ മ്യൂസിക്.
2: ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മ്യൂസീഷ്യൻ

0: നന്ദിനി എങ്ങനെയാണ്, ലിസണർ ആണോ?
1: ലിസണറാണ്. നമുക്ക് കേൾക്കാതെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം വായിക്കാത്ത ഒരാൾക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെയുള്ളൂ. ലിസണിങ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ യു ആസ് എ മ്യൂസിക് പ്രൊഡ്യൂസർ, ആസ് എ മ്യൂസിക് ഡയറക്ടർ, കമ്പോസർ, ഓൾ ഓഫ് ദാറ്റ്. കേട്ട് കേട്ട് കേട്ട് കേട്ട് പഠിക്കണം. അതിൻ്റെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും ടഫായിട്ടുള്ള സാധനം ഇസ് മ്യൂസിക് പ്രൊഡക്ഷൻ. ഇറ്റ്സ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്. സോ അത് നല്ല പേഷ്യൻസ് വേണം. ഞാൻ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് പാട്ട് കേൾക്കും, ഇരുന്ന് കേട്ട് കേട്ട് എഴുതി വെക്കും, നോട്ട്സ് എഴുതും, തിയറി പഠിക്കും, ഇതിൻ്റെ ഹിസ്റ്ററി പഠിക്കും, ഇതിനകത്തുണ്ടായിരുന്ന ആൾക്കാരെ പറ്റി പഠിക്കും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് ലൈക്ക് ഐ എം ഏബിൾ ടു ഗിവ് മൈ 100%. സോ ഐ എം എ ലിസണർ. പിന്നെ എനിക്ക് ഈ ഒരു ഇലക്ട്രോണിക് ഇന്ത്യൻ ആ ഒരു ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹം തുടങ്ങിയത് ഇസ് ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് ഹിയറിംഗ് ടു ലിസണിങ് ടു കൊളോണിയൽ കസിൻസ്. കൊളോണിയൽ കസിൻസ് എൻ്റെ ഫേവറേറ്റ് ആണ്. ലൈക്ക് അവര് രണ്ടുപേരും കൂടെ, ഹരിഹരൻ ആൻഡ് ലെസ്ലി ലൂയി, അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഹിന്ദിയും ഇംഗ്ലീഷും, ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഐ വാസ് ലൈക്ക് എന്താ രസം ആ ഒരു കോമ്പിനേഷൻ, എന്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്നില്ല. അതുമാത്രമല്ല നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വെളിയിലുള്ള ഒരുപാട് പ്രൊഡ്യൂസേഴ്സ്, ഇപ്പം ഇന്നലെ എനിക്കൊരു ഷോ ഉണ്ടായിരുന്നു, അതിൻ്റെ ലാസ്റ്റ് ട്രാക്കായിട്ട് ഞാൻ പ്ലേ ചെയ്തത് സ്ക്രില്ലെക്സിൻ്റെ, സ്ക്രില്ലെക്സ് ഇസ് എ വേൾഡ് ഫേമസ് പ്രൊഡ്യൂസർ ഡി ജെ, സ്ക്രില്ലെക്സിൻ്റെ ട്രാക്കാണ് ഞാൻ പ്ലേ ചെയ്തത്. സ്ക്രില്ലെക്സ് പഞ്ചാബി ഭാംഗ്ര പ്ലസ് ഹൗസ്, ഐ തിങ്ക് ഇറ്റ്സ് ഹൗസ്. എന്ന് വെച്ചാൽ വെളിയിലുള്ള പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ ഇന്ത്യൻ സൗണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, അവർ ഇന്ത്യൻ ഇലക്ട്രോണിക് മ്യൂസിക് ചെയ്യുന്നത്, നമ്മളെന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമല്ലേ? അതും നമ്മുടെ കേരളത്തിലൊക്കെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരുപാട് സൗണ്ടുകളുണ്ട്. ഇപ്പോൾ കല്യാണി ട്രിപ്പിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് തവിലാണ്. തവില്, തപ്പ്, തിനില, എടയ്ക്ക, ഇതുപോലത്തെ പല, ഇപ്പം നമ്മുടെ നാഗപ്പാട്ട് പാടുന്ന, എനിക്കത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരറിയത്തില്ല, പക്ഷേ ഈ ഇൻട്രസ്റ്റിംഗ് സൗണ്ട്സ് ഉള്ള ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇലക്ട്രോണിക് മ്യൂസിക്കിൽ യൂസ് ചെയ്യാം. ഇന്റർനാഷണലി ഇതൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ റിസീവ് ചെയ്യും, അവർ ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ. വി ഷുഡ് ബ്രിങ് ഇറ്റ് ഔട്ട്, വി ഷുഡ് ഡു ഇറ്റ്. ഇപ്പൊ കൂടുതലും ഇവിടെ പ്രൊഡ്യൂസേഴ്സ്, ഇവൻ ആൺകുട്ടികളുടെ പ്രൊഡ്യൂസേഴ്സ് ഉള്ളവരെല്ലാം ചെയ്യുന്നത് റീമിക്സസ് ആണ്, സിനിമാ പാട്ടുകളുടെ റീമിക്സ്. ഒറിജിനൽസ് ചെയ്യണം. സോ അനദർ തിങ് ഐ വോണ്ട് ടു ടെൽ ഹു ആർ പ്രൊഡ്യൂസേഴ്സ്, ഹു ആർ ഓൾറെഡി പ്രൊഡ്യൂസേഴ്സ്, പ്ലീസ് ഡു ഒറിജിനൽസ്. ഒറിജിനൽ ട്രാക്ക് ചെയ്യും, നമ്മൾ റീമിക്സ് മാത്രം ചെയ്യാതെ. ഈ റീമിക്സസ് നമുക്ക് പെട്ടെന്ന് റീച്ച് കിട്ടും, പെട്ടെന്ന് ഫോളോവേഴ്സ് കിട്ടും. ഡു ഒറിജിനൽസ്, ഇറ്റ് ബി സ്ലോ ബട്ട് ഇറ്റ് വിൽ സ്റ്റിക്ക്.
0: ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഡിജെയിങ്, മ്യൂസിക്,
1: മ്യൂസിക് പ്രൊഡക്ഷൻ ഫുൾ ഓൺ. ഇനിയും എനിക്ക് എൻ്റെ ഫ്യൂച്ചർ ആൻഡ് പ്രസൻറ്റ് ഇസ് ഉള്ളി മ്യൂസിക് പ്രൊഡക്ഷൻ, വേർ ഇസ് നത്തിങ് എൽസ്. പിന്നെ ഐ വോണ്ട് ടു സ്റ്റാർട്ട് ലൈവ് പ്ലേയിങ്. ഇപ്പം ഞാൻ ഡിജെയിങ് ആണ് ചെയ്യുന്നത്, ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത ട്രാക്കുകൾ നമ്മൾ പ്ലേ ചെയ്യുന്നു. എനിക്ക് ലൈവായിട്ട് ഇലക്ട്രോണിക് മ്യൂസിക് പ്ലേ ചെയ്യണമെന്നുണ്ട് വിത്ത് സിത്താർ. സോ ഞാൻ ഓൺ ദ സൈഡ് ഐ എം ലേണിംഗ് സിത്താർ അഗെയിൻ, ആ ഒരു ഇലക്ട്രോണിക് സിത്താർ കോമ്പിനേഷൻ. ദർ ഇസ് ദിസ് ആർട്ടിസ്റ്റ് കോൾഡ് ഇവാൻ ഹെഡ്ഫീൽഡ് എന്ന് പറഞ്ഞിട്ട്, ഹീസ് എ വൈറ്റ് പേഴ്സൺ, എനിക്ക് തോന്നുന്നു ഹീസ് യു എസ് ബേസ്ഡ്. ആ പുള്ളിക്കാരൻ ഈസ് പ്ലേയിങ് സിത്താർ വിത്ത് ഇലക്ട്രോണിക് മ്യൂസിക്. നമ്മുടെ നാട്ടിൽ ആരും എന്താ ചെയ്യാതെ, നമുക്ക് എന്തെല്ലാം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, വൈ ആർ വി നോട്ട് ഡൂയിങ്? സോ യാ, ഐ വോണ്ട് ടു ഡു ദാറ്റ്. ഹോപ്ഫുള്ളി ഓൺ എ ഗ്ലോബൽ സ്റ്റേജ് ഐ വോണ്ട് ടു റെപ്രസെന്റ് ഇന്ത്യ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആർട്ടിസ്റ്റ് നെയിം ആട്ടക്കാരി എന്ന് ഇട്ടിരിക്കുന്നത്. എനിക്കറിയാം അതിനൊരു ഒരു നെഗറ്റീവ് കണ്ണോട്ടേഷൻ എപ്പോഴും ഉണ്ട്, അവളൊരു ആട്ടക്കാരിയാണ്, ലൈക്ക് നമ്മൾ പെണ്ണുങ്ങൾ ഹു ആർ ടു മച്ച്. അപ്പോൾ ഒന്ന്, ഞാൻ അവിടെ ലണ്ടനിലായിരുന്ന സമയത്ത് ഐ ഗോട്ട് ദി ഓപ്പർച്യൂണിറ്റി, ദ പ്രിവിലേജ് ടു പ്ലേ ഇൻ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് നെയിംസ്, ലെജൻഡറി ക്ലബ്സ് ഇൻ ദ വേൾഡ്, മിനിസ്ട്രി ഓഫ് സൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അവിടെ മലയാളികൾക്ക് വളരെ റെയറായിട്ടൊക്കെ പ്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഇതിനു മുമ്പ് എൻ്റെ പേര് ഡി ജെ എൻ വി എന്നായിരുന്നു. അത് ഒരു ദിവസം ഒരു രണ്ട് മിനിറ്റ് ഇട്ട പേരാണ് എൻ വി. അപ്പോൾ ഞാൻ ലണ്ടനിൽ മിനിസ്ട്രി ഓഫ് സൗണ്ടിൽ പ്ലേ ചെയ്യുമ്പോൾ അവിടെ എൻ്റെ ഒരു പോസ്റ്റർ ഇറങ്ങുമ്പോൾ ഐ വോണ്ടഡ് ടു റെപ്രസെൻറ്റ് വെയർ ഐ എം കമ്മിങ് ഫ്രം. ഐ വോണ്ടഡ് എ മലയാളം നെയിം. അതിൻ്റെ കൂട്ടത്തിൽ ഡാൻസർ ആവണമെന്നായിരുന്നു ആദ്യത്തെ ആഗ്രഹം. അപ്പോൾ അങ്ങനെയാണ് ആട്ടക്കാരി എന്നുള്ള പേരിട്ടത്. ആദ്യമൊക്കെ ഭയങ്കര നെഗറ്റീവ് ഇതായിരുന്നു, എന്താ അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം ഉണ്ടല്ലോ, ഈ നമുക്ക് നെഗറ്റീവായിട്ടുള്ള വാക്കുകളാണെങ്കിലും നമുക്ക് റീഡിഫൈൻ ചെയ്യാൻ പറ്റും ത്രൂ അസ്. ഇപ്പം വേടൻ, വേടൻ എന്നുള്ള വാക്ക്, ഇപ്പോൾ കുട്ടികളോട് വേടൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് ചോദിച്ചാൽ ആ വേടൻ ആർട്ടിസ്റ്റ് അല്ലേ പറയും, വേടൻ്റെ മീനിങ്ങേ മാറി. അപ്പം ആസ് ആർട്ടിസ്റ്റ് നമുക്ക് റീഡിഫൈൻ ചെയ്യാനുള്ള പവറുണ്ട്. ആട്ടക്കാരി നെഗറ്റീവ് എന്നുള്ള ഇതിൽ നിന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള, ഞാനൊരു ആട്ടക്കാരിയാണ്, ഐ ആം ടു മച്ച്, ഐ ആം ഗോയിങ് ടു സെലിബ്രേറ്റ് ബീങ് ടു മച്ച്. ഗ്ലോബൽ സ്റ്റേജിലേക്ക് പോകണമെന്നും അങ്ങനെ പോകുമ്പം കേരളത്തിൽ നിന്നാണ് എന്നറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി ദാറ്റ് വിൽ ബി മൈ ഫ്യൂച്ചർ, ഒരു വേൾഡ് ടൂറ്, ഒരു സിത്താർ ഇലക്ട്രോണിക് ലൈവ് പെർഫോമൻസ്, പിന്നെ ഒരുപാട് ട്രാക്കുകൾ ഇനി റിലീസ് ചെയ്യണം. എൻ്റെ ഉള്ളിൽ ഇനിയുണ്ട് മ്യൂസിക്. ഇനിയുണ്ടെന്ന് പറയാൻ ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തൊക്കെയാണ് എന്റെ ഉള്ളിൽ നിന്ന് വരാൻ പോകുന്നത്.
0: കോഴിക്കോട് എന്തെങ്കിലും പെർഫോം ചെയ്തിട്ടുണ്ടോ?
1: കോഴിക്കോട് വൺ ഓഫ് മൈ

0: ഫേവറേറ്റ് പ്ലേസസ്. ഞാൻ അവിടെ ഒരു കോഫി റേവ് ചെയ്തിട്ടുണ്ട്. എന്താ മനുഷ്യര്, പരിപാടി ചെയ്യുകയാണെങ്കിൽ കാലിക്കറ്റ് ചെയ്യണം. കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ പുതിയ ജോണർ ഓഫ് മ്യൂസിക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പീപ്പിൾ ആർ നോട്ട് ഓപ്പൺ ടുവേർഡ്സ് ഇറ്റ്. ഇപ്പോൾ ഒരു പാട്ടാണേലും സ്റ്റൈൽ ഓഫ് മ്യൂസിക് ആണേലും ഈവൻ ഡാൻസ് ആണേലും, ഇപ്പം ചന്ദന ഭരതനാട്യം ഡാൻസറാണ്, ഭരതനാട്യം ഡാൻസ് ഇരുന്ന് കാണാൻ ഒരു സെർട്ടൺ ലെവൽ ഓഫ് നോളജ് വേണം, അല്ലെങ്കിൽ ബോറടിക്കും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അല്ലേ. എന്നുവെച്ചാൽ ഓഡിയൻസിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് അവർക്ക് ആ ഒരു ആർട്ട് ഫോം കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. കാലിക്കട്ടിന് അതുണ്ട്. ദി ആർ വെരി ഓപ്പൺ മൈൻഡഡ്, ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ്. എന്ന് വെച്ചാൽ ഞാനിപ്പം അവരൊരിക്കലും കേൾക്കാത്ത ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് പ്ലേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു ചാൻസ് കൊടുക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ട്. റിയലി ഗുഡ്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്ലേ ചെയ്യാന്ന് വെച്ചാൽ ഇത്രയും സന്തോഷം നമുക്ക് അറിയില്ല. ബാക്കിയുള്ള അടുത്ത് പ്ലേ ചെയ്യുമ്പം അവർക്ക് കേട്ട് പരിചയമുള്ള സിനിമാ പാട്ടുകൾ അല്ലെങ്കിൽ അത് മാത്രം മതി. നമ്മളോട് പറയും സിനിമാ പാട്ടിട്, സിനിമാ പാട്ടിട്. ഞാൻ പറയാം സിനിമാ പാട്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ പുതിയ പാട്ടുകൾ കേൾക്ക്. ആസ് എ ഡി ജെ എന്റെ ജോലി എന്ന് പറയുന്ന ട്രീറ്റ് മീ ആസ് എ ക്യൂറേറ്റർ ഓഫ് ന്യൂ മ്യൂസിക്. എന്നിലൂടെ നിങ്ങൾ പുതിയ പുതിയ കേക്ക്, പക്ഷെ അത് കേൾക്കാൻ മനസ്സ് വേണം, ആ ഒരു ഓപ്പൺനെസ് വേണം. ഞാൻ ടി എൻ കൃഷ്ണ സാറിന്റെ ഒരു കോൺസെർട്ടിന് പോയിട്ടുണ്ട്. ആക്ച്വലി ഒരു ലെഗ്ഡൻ ലെക്ചറിന്റെ സമയത്ത് ഒരാൾ ചോദിച്ച ചോദ്യമാണ്, ഓഡിയൻസിൽ നിന്ന് ചോദിച്ചിരുന്നു, സി ആസ് എൻ ആർട്ടിസ്റ്റ് ഒരുപാട് യു പ്രിപ്പയർ ആൻഡ് യു കം ഫോർ ദ പെർഫോമൻസ്, ആസ് ഓഡിയൻസ് ഹൗ ഷുഡ് വി കം ഫോർ യുവർ പെർഫോമൻസ്. അപ്പം ടി എം കൃഷ്ണ സാർ പറഞ്ഞിട്ടുണ്ട്, യു തിങ്ക് ദാറ്റ് വെറുതെ അവിടെ വന്നിരിക്കുന്നതാണ് ഓഡിയൻസ്, നോ, യു ഹാവ് ടു പുട്ട് എൻ എഫേർട്ട് ഫ്രം യുവർ സൈഡ്, യു ഹാവ് ടു ബി ഓപ്പൺ മൈൻഡഡ്, യു ഹാവ് ടു ഗിവ് യുവർ സെൽഫ് ദ പെർമിഷൻ ടു എൻജോയ്. അത് നമ്മുടെ ഇവിടെ ഇല്ല, നമ്മുടെ പലർക്കും ഇല്ല. എന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ളതാണ് നല്ലത്, എനിക്കിഷ്ടമുള്ളത് നിങ്ങൾ പ്ലേ ചെയ്യണം, നിങ്ങൾ പാടണം, നിങ്ങൾ കളിക്കണം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഓഡിയൻസ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യില്ല. ആസ് എൻ ഓഡിയൻസ് ബി ഓപ്പൺ, ഓൾസോ ബി റെഡി ടു ലേൺ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇസ് ഹൗ യു ഇൻവൈറ്റ് ആർട്ട് ഇൻ ടു യുവർ ലൈഫ്. ദാറ്റ്സ് ദ സെയിം വിത്ത് എവ്രിതിങ്, ഓൾ സോർട്സ് ഓഫ് ആർട്ട് ഫോംസ്. കാലിക്കട്ടിന് അതുണ്ട്,
1: കാലിക്കറ്റുകാരോട് എല്ലാ സ്നേഹവും
0: ഒരുപാട് സ്നേഹം. കാലിക്കട്ട് എപ്പോ വിളിച്ചാലും കാശില്ലാതെ പോലും ഞാൻ വന്ന് പ്ലേ ചെയ്യും.
1: താങ്ക് യു
0: സോ മച്ച്.
2: തന്റെ സർഗജീവിതത്തെ കുറിച്ച് ഇന്ന് ആർട്ട് കഫേയിൽ സംസാരിച്ചത് ഡി ജെ നന്ദിനി ശ്രീ.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ഇനി ലളിത ഗാനങ്ങളാണ്. ആദ്യം എ കെ സുകുമാരൻ പാടിയ ഗാനം, ഗാനരചന ശ്രീധരൻ ഉണ്ണി, സംഗീതം കെ രാഘവൻ.

0: പരിസ്ഥിതി പ്രവർത്തക, സാമൂഹ്യ പ്രവർത്തക എന്നീ നിലകളിലെല്ലാം പ്രശസ്തയായ ലിലി പ്രഭാകരൻ എന്ന ത്രേസ്യാമ ജോർജ് ആണ് ഇന്ന് നമ്മോടൊപ്പം കയ്യൊപ്പിൽ. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയായി വിരമിച്ച ലില്ലി പ്രഭാകരൻ പരിസ്ഥിതി സംരക്ഷണ രംഗത്തും സാമൂഹ്യ രംഗത്തും തന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചുമെല്ലാം മനസ്സ് തുറക്കുകയാണ് ഇന്ന്. കനറാ ബാങ്കിൽ നിന്ന് ഡിവിഷണൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. ഏകദേശം 38 വർഷത്തോളം കാലം ബാങ്കിൽ പ്രവർത്തിച്ചു, അതും നേതൃത്വ സ്ഥാനത്ത് നിന്നിട്ട്. അപ്പം ഒരു സ്ത്രീ എന്ന നിലയിൽ വീട്ടിലും ആ ഉത്തരവാദിത്വങ്ങളും പ്രാധാന്യവും ഒക്കെ നൽകിക്കൊണ്ടാണ് ഇതുവരെ ജീവിച്ചത്. അപ്പോൾ സാധാരണ നിലയിൽ സ്ത്രീകൾ വിചാരിക്കുക, ഇനി മതി, എനിക്കിനി റെസ്റ്റ് വേണം എന്നാണ്. പക്ഷേ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് കൂടുതൽ ഊർജ്ജസ്വലതയോടെ, കൂടുതൽ സന്തോഷവതിയായി ഇപ്പോൾ സാമൂഹ്യ സേവന രംഗത്തും പരിസ്ഥിതി സംരക്ഷണ രംഗത്തും ഒക്കെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കാര്യത്തിലേക്കൊക്കെ നമുക്ക് കടക്കാം. ആദ്യം തുടങ്ങാം, എവിടെയാണ് നാട്, ചേച്ചിയുടെ നാട് എവിടെയാണ്?
1: എൻ്റെ നാടെന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ പേരൻസൊക്കെ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ പാല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്ന് പയ്യന്നൂർ സെറ്റിൽ ചെയ്തവരാണ്. ഞാൻ ജനിച്ചതൊക്കെ പയ്യന്നൂരിനടുത്ത്, പയ്യന്നൂരിൽ നിന്ന് 43 കിലോമീറ്റർ കിഴക്കോട്ട് പോയി കോഴിച്ചാൽ എന്ന് പറയും, അങ്ങനത്തെ ഒരു സ്ഥലത്താണ് എന്ന് പറഞ്ഞാൽ ശരിക്കും റിമോട്ട്. പിന്നെ എനിക്കിപ്പോൾ 67 വയസ്സായി. അപ്പോൾ അന്ന് തീരെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, റോഡില്ലായിരുന്നു, കറണ്ട് ഇല്ലായിരുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, വനമായിരുന്നു. ആക്ച്വലി എനിക്ക് 1.5 വയസ്സിൽ പോളിയോ വന്നു. പോളിയോ വന്ന് എൻ്റെ കാല് പതുക്കെ പതുക്കെ പൊങ്ങി പൊങ്ങി വന്ന് ഞാനൊരു 10-14 വയസ്സായപ്പോഴേക്കും എൻ്റെ വിരലിൽ മാത്രം കുത്തിയായിരുന്നു ഒരു കാല് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ സ്കൂള് 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഞങ്ങളുടെ LP സ്കൂൾ. അവിടെ ആണ് 4 വരെ പഠിച്ചത്. അത് കഴിഞ്ഞാൽ ഹൈസ്കൂൾ ഉള്ളത് 7 കിലോമീറ്റർ ദൂരെയാണ്. അവിടേക്ക് റോഡൊന്നും പ്രോപ്പറായിട്ടില്ല, വെറുതെ റോഡ് പോലെയുണ്ട്, മൺ റോഡുണ്ട്, മെറ്റൽ. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവിടെ മെറ്റലൊക്കെ ഇട്ടു. 6-7 തോടുകളും പിന്നെ ഒരു 6 കടന്നിട്ടായിരുന്നു ഞങ്ങൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും ഈ കാലം വെച്ചിട്ട് ഞാൻ ഓരോ 1/2 അവർ കൂടുമ്പോൾ ഞാൻ വീഴും. എവിടെയെങ്കിലും ഒരു കല്ലിൽ തട്ടിയാൽ മതി, കാരണം ഒരു കാലിൽ ബാലൻസിലാണല്ലോ ഞാൻ പോകുന്നത്. അങ്ങനെ എന്തായാലും 9-ാം ക്ലാസ് വരെ. അതിനിടയ്ക്ക് എൻ്റെ പേരൻസ് എനിക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിരുന്നു, നാടൻ ട്രീറ്റ്മെൻറ്റ്, തിരുമ്മലും മുഴിയല്ലാതെ ഇതുമൊക്കെ. പക്ഷേ അതുകൊണ്ടൊന്നും എൻ്റെ ഇത് മാറിയില്ല, കാല് ഒന്നിനൊന്നിനെ പോയി. അവസാനം ഞാൻ വിരൽ മാത്രം കുത്തി, കാലിങ്ങനെ വളഞ്ഞു പോയിരുന്നു. എൻ്റെ പേരൻസ് ഒരു കാര്യം ചെയ്തു, അവർ എന്നെ ഇങ്ങനെ ആയതുകൊണ്ട് എന്നെ മാറ്റി നിർത്തിയില്ല. ഞങ്ങൾ 8 മക്കളിൽ 4-ാമത്തെ ആളാണ് ഞാൻ, പെൺമക്കളിൽ 2-ാമത്തതും. അപ്പോൾ അവരുടെ ഒപ്പം തന്നെ ഞാൻ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് പക്ഷേ ഇങ്ങനെയാണെന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കാറില്ല. അന്നൊക്കെ ആൾക്കാർ ചട്ടുകാലി എന്നാണ് വിളിക്കുക, ലോക്കൽ ഭാഷയിലാണ്. എനിക്ക് ഏറ്റവും വിഷമമുള്ള എന്നെ ആരെങ്കിലും അങ്ങനെ വിളിക്കുന്നതായിരുന്നു. നമുക്ക് വീട്ടുപേരും ഈ വീട്ടിലെ ചട്ടുകാലുള്ള പെണ്ണെന്നാണ് അറിയുക, അല്ലാതെ പേരിന് പ്രസക്തിയൊന്നുമില്ല. അപ്പം ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എല്ലാ വർഷവും ഞങ്ങളുടെ

പാലായി നിന്ന് ആൾക്കാർ ഇങ്ങനെ വിസിറ്റിന് വരും. അപ്പോൾ അവർ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത് എൻ്റെ കാലിങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നു എന്ന്. എൻ്റെ വീട്ടുകാർ വിചാരിച്ചു ഞാനിങ്ങനെ തമാശന് നടക്കുന്നതാണെന്ന്. അതുകൊണ്ട് അവർ ശ്രദ്ധിച്ചില്ല ശരിക്കും. ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും വിക്രസ് കൂടിയൊരു കുട്ടിയായിരുന്നു അത്രേ ചെറുതിൽ. അപ്പോൾ എന്നെ കെട്ടിയൊക്കെ ഇടുമായിരുന്നാണ് പറയുന്നത്, എൻ്റെ ഇത് സഹിക്കാൻ മേലാഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് വീട്ടുകാരത്ര ശ്രദ്ധിച്ചില്ല. പിന്നെ കാലിങ്ങനെ പൊങ്ങി പൊങ്ങി വന്നു. അപ്പോഴാണ് അവർ പറയുന്നത് ഇതിനൊക്കെ ഓപ്പറേഷനുണ്ട് മെഡിക്കൽ കോളേജുകളിൽ. അപ്പം വേഗം തന്നെ ആ വർഷം ആ വെക്കേഷന് കോട്ടയത്തേക്ക് കൊണ്ടുപോയി. കോട്ടയത്ത് ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മെഡിക്കൽ കോളേജിലെല്ലാം പറഞ്ഞൊക്കെ ഒപ്പിച്ചു. പക്ഷേ പോയ വഴിക്ക് ഞാൻ ജീപ്പിലിരുന്ന് എൻ്റെ കാലിലൊന്ന് ചൊറിഞ്ഞു, അത് പൊട്ടി പഴുത്തു മുട്ടിന് താഴെ. അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞാൽ പ്ലാസ്റ്റർ മുട്ട് വരെ ഇട്ടുണ്ടതുകൊണ്ട് പിന്നെ അങ്ങനെ വൈകി വൈകി വെക്കേഷൻ കഴിഞ്ഞു. സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പോഴാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ ഞാൻ 9th നിന്ന് 10th ജയിക്കുകയും ചെയ്തു. അപ്പോൾ എന്നെ അവിടേക്ക് കോട്ടയത്തേക്ക് ചേർത്തി. അവിടെ എൻ്റെ ഗ്രാൻഡ് ഫാദറുടെ സിസ്റ്റർ അവിടെ ടീച്ചറുണ്ടായിരുന്നു ഒരു ഗവൺമെൻറ് സ്കൂളിൽ. അപ്പോൾ ആ ആൻറ്റി പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്തോളാം, നമുക്ക് ഇവിടേക്ക് ആ ഒരു കൊല്ലം കളയണ്ടാന്ന്. അങ്ങനെ സ്കൂള് 1st തുറന്നു, 4th എൻ്റെ ഓപ്പറേഷൻ.

0: കഴിഞ്ഞു, സ്കൂൾ തുറന്നു കഴിഞ്ഞപ്പോഴാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ ഞാൻ 9th-ന്ന് 10th-ലേക്ക് ജയിക്കുകയും ചെയ്തു. അപ്പോൾ എന്നെ അവിടേക്ക് കോട്ടയത്തേക്ക് ചേർത്തി. അവിടെ എൻ്റെ ഗ്രാൻഡ് ഫാദറുടെ സിസ്റ്റർ അവിടെ ടീച്ചറുണ്ടായിരുന്നു, ഒരു ഗവൺമെൻറ് സ്കൂളിൽ. അപ്പോൾ ആ ആൻറ്റി പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ അറ്റൻഡൻസൊക്കെ മാർക്ക് ചെയ്തോളാം, നമുക്ക് ഇവിടേക്ക് ആ ഒരു കൊല്ലം കളയണ്ടാന്ന്. അങ്ങനെ സ്കൂള് 1st-ന് തുറന്നു, 4th-ന് എൻ്റെ ഓപ്പറേഷൻ. 1.5 മാസം കാല് പ്ലാസ്റ്ററിൽ, സ്കൂളിൽ പോകാൻ പറ്റില്ല. അത് കഴിഞ്ഞ് പ്ലാസ്റ്റർ എടുത്തു കഴിയുമ്പോൾ കാല് ശരിക്കും ഉള്ള തോലും നമ്മുടെ തഴമ്പൊക്കെ പോയിട്ട് പിന്നെ നടക്കാനേ പറ്റില്ല. പിന്നെ പിടിച്ച് കയറൊക്കെ കെട്ടി നടന്ന് പിടിച്ച് കുറേ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പം വീണ്ടും അടുത്ത ഓപ്പറേഷൻ. അത് ടെൻഡൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും. അങ്ങനെ എൻ്റെ കാല് കാലുരൂപത്തിലായി. അതിന് ലിവറേജ് കിട്ടാനാണ് ഈ 2-ാമത്തെ ഓപ്പറേഷൻ. അങ്ങനെ 10-ാം ക്ലാസ് അങ്ങനെ അങ്ങ് കഴിഞ്ഞു. എൻ്റെ ദൈവാനുഗ്രഹത്തിന് എനിക്ക് ആ വർഷത്തെ സ്കൂളിലെ 3 ഫസ്റ്റ് ക്ലാസ്സിലൊന്ന് എനിക്കായിരുന്നു. 1974 ഞാൻ 10th പാസ്സാകുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും ലോകം കീഴടക്കിയ ഒരു സന്തോഷമായിരുന്നു അന്ന്. 1st ക്ലാസ്സിനൊക്കെ നല്ല വിലയാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് കോളേജിൽ അഡ്മിഷനും കിട്ടും. അപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ് നിർമ്മലേരി കോളേജിലായിരുന്നു, അതുകൊണ്ട് എന്നെ അവിടെ തന്നെ പ്രീ ഡിഗ്രി ചേർത്തി. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ മെഡിസിന് പോകണമെന്നുള്ള ആഗ്രഹം ഭയങ്കരമായിരുന്നു. മെഡിസിന് പോകണമെന്നുള്ള ആഗ്രഹം വരാൻ കാരണം, ഞാൻ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പം വേദന കൊണ്ട് ഇങ്ങനെ പൊളയുമ്പം ഡോക്ടർമാരൊക്കെ വന്നൊന്ന് സ്വാന്തനപ്പെടുത്തുമ്പം എനിക്കുണ്ടായ ആ ഒരു സന്തോഷം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇതുപോലെ എനിക്കും എല്ലാവർക്കുമൊക്കെ ഒരു സാന്ത്വനം കൊടുക്കണം. അങ്ങനെ വിചാരിച്ചാൽ ഞാൻ ഡോക്ടറാണോന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ നല്ലപോലെ പഠിച്ചു. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയില്ല. എന്നാൽ ഡിഗ്രി കഴിഞ്ഞ് എന്തായാലും മേടിക്കണം എന്നുള്ള വാശിയിൽ ഞാൻ ഡിഗ്രിക്ക് പാലാ അൽഫോൺസ കോളേജിലാണ് ചേർന്നത്. എൻ്റെ അമ്മയുടെ സിസ്റ്റർ അവിടെ തന്നെ കോളേജ് പ്രൊഫസറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ട് പോരെ, ലേഡീസ് കോളേജ് വേണമല്ലോ. അതിനിടയ്ക്ക് ഞാൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ഒരു പേപ്പട്ടി കടിച്ചു. പേപ്പട്ടി കടിച്ചപ്പം 43 കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഞങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ 14 ഇഞ്ചക്ഷൻ പൊക്കിളിന് ചുറ്റും, അന്ന് വലിയ സൂചിയിലാണ്, 1.5 ദിവസം എടുക്കുക. അപ്പോൾ അവിടെ അമ്മ എൻ്റെ കൂടെ വന്നേ. അമ്മയുടെ കൈ നോക്കിയിട്ടൊരു കാക്കാലത്തി പറഞ്ഞു, ഈ കുട്ടി 18 വയസ്സിൽ അന്യജാതിക്കാരൻ്റെ കൂടെ ഓടിപ്പോകും. അപ്പം ശരിക്കും ഒരു ഓർത്തഡോക്സ് വീടാണ് എൻ്റേത് എന്ന് പറഞ്ഞാൽ, ഭയങ്കര ഭക്തിയും കുടുംബത്തിൽ ഇഷ്ടം പോലെ അച്ഛന്മാരും കന്യാസ്ത്രീകളും ബിഷപ്പുമാരൊക്കെയുള്ള അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്ന് ഇങ്ങനത്തത് കേൾക്കുമ്പോൾ അന്ന് അത് ഭയങ്കര ഇതായി, എനിക്കും പേടിയായി. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ 18 ആണെന്ന്, ഇനി എനിക്കെങ്ങാനും അതൊരു മിക്സഡ് കോളേജായിരുന്നു, ഇനി ഞാൻ വിമൻസ് കോളേജിലേ പഠിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഡിഗ്രി പോയി. അവിടെ പഠിച്ചു 3 കൊല്ലം, ഒരു പ്രശ്നം ഉണ്ടായില്ല, ഞാൻ നന്നായി പഠിച്ചു, എനിക്ക് നല്ല മാർക്കും കിട്ടി. എൻ്റെ കഷ്ടകാലത്തിന് മെഡിസിന് അപ്രാവശ്യം കുറേ ആൾക്കാർ ഇപ്പം നീറ്റിൽ സ്കാം നടന്ന പോലെ സ്കാം നടത്തി കുറേ മാർക്ക് കയറ്റി. എനിക്ക് 5 മാർക്കിന് കിട്ടിയില്ല, മെഡിസിൻ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യും, ഞാൻ വേറൊന്നിനും അപ്ലൈ ചെയ്തില്ല അന്ന്. അതെൻ്റെ വിഡ്ഢിത്വമായിരുന്നു, പി ജിക്കോ എന്തിനു വേണമെങ്കിലും എനിക്ക് അഡ്മിഷൻ കിട്ടുമായിരുന്നു, അത് ഞാൻ അപ്ലൈ ചെയ്തില്ല. അപ്പോൾ ആ ഒരു വർഷം പോയല്ലോ എന്ന് വിചാരിച്ചത്, ഈ കുഗ്രാമത്തിൽ കിടന്നാൽ ഞാൻ അവിടെ ഇതാകില്ലെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിലെ റഷ്യൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ടെന്ന് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ, അന്നൊക്കെ എനിക്ക് ഇത്തിരി നല്ല ജനറൽ നോളജൊക്കെ ഉണ്ടായിരുന്നു, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയാലും ഞാൻ ജയിക്കുകയും ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി ഇത്തിരി അഡ്മിനിസ്ട്രേറ്റീവ് എക്സാംസൊക്കെ എഴുതണം, എന്നാൽ ഒരു ഫോറിൻ ലാംഗ്വേജ് ഇരിക്കട്ടെ, അതിൽ ഇപ്പം വെറുതെ ഈ കൊല്ലം പോയല്ലോ. അങ്ങനെ ഞാൻ അതിന് റഷ്യൻ ലാംഗ്വേജിന് ചേർന്നു, യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ. റഷ്യൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു പാർട്ട് ടൈം കോഴ്സായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ വിഷമമായി, അപ്പം എൻ്റെ കാശ് ഇത്രയും ചിലവാക്കി ഹോസ്റ്റലിൽ നിർത്തി ഞാൻ ഈ പാർട്ട് ടൈം കോഴ്സാണല്ലോ പഠിക്കുന്നത്. അപ്പോഴാണ് ആ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി സയൻസ് എന്നൊരു കോഴ്സ് ഉള്ളതിനെ പറ്റി ഞാൻ അറിയുന്നത്.
1: ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അങ്ങനെയാണ് ഇപ്പോൾ കോഴിക്കോടേക്ക് എത്തുന്നത്.
0: അതെ അതെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈബ്രറി സയൻസിന് അപ്ലൈ ചെയ്തു. അത് 3rd batch ആണ് തുടങ്ങുന്നത്. അത് എങ്ങനെ BEd മാതിരിയാണ്, നമ്മൾ പാസ്സാകുന്ന വർഷം കിട്ടില്ല, മറ്റേ അത് കഴിഞ്ഞ് അതിൻ്റെ അഡ്മിഷൻ ആ സമയത്താണ് വരിക. അപ്പോൾ ഞാൻ അതിന് ചേർന്നു ലൈബ്രറി സയൻസ്. ഞാൻ 3rd batch അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഈ റഷ്യൻ പഠിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, ഇത്രയും മാർക്കൊക്കെ ഇല്ലേ, എത്രയാ എക്സാംസ് വരുന്നത്, ബാങ്കിലെ തുടർന്ന് എഴുതുകയെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ തന്നെ എനിക്ക് ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്ത്, അത് യൂണിവേഴ്സിറ്റി ജോലിയുള്ള ഒരാളാണ്, അങ്ങേര് തന്നെ ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്ത് 20 രൂപ ഞാൻ കൊടുത്തതേ ഉള്ളൂ, കാരണം അന്ന് ഡ്രാഫ്റ്റ് 20 രൂപയുടേതാണ്. അങ്ങേര് തന്നെ അത് അയച്ചു. എന്നിട്ട് അങ്ങേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ലൈബ്രറി പോയിരുന്ന ഈ കോമ്പറ്റീഷൻ സക്സസ് കോമ്പറ്റീഷൻ മാസ്റ്ററൊക്കെ നോക്ക്, ടെസ്റ്റ് എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നടക്കാവ് ഗേൾസ് ഹൈ സ്കൂളിൽ ടെസ്റ്റ് എഴുതി. അപ്പോൾ ലൈബ്രറി സയൻസ് ഭയങ്കര ഒരു ഹെക്ടിക് കോഴ്സാണ്, ഒന്നും നമുക്ക് സമയമില്ല, ഫുൾ ടൈം റെഫറൻസ് അങ്ങനെ ഇങ്ങനെ നല്ല തിരക്കുള്ളതാണ്. അപ്പോൾ ഞാൻ റിസൾട്ടൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ, ടെസ്റ്റ് എഴുതി. ഇൻ്റർവ്യൂവിന് കാർഡ് വന്നപ്പോഴറിഞ്ഞ് ഞാൻ ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെന്ന്. ഇൻ്റർവ്യൂ കൽപ്പക ടൂറിസ്റ്റ് ഹോമിലായിരുന്നു കാലിക്കറ്റിൽ, വീട്ടിലൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാൻ പോയി ഈ ലൈബ്രറി സയൻസിൻ്റെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുക.

അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഈ രണ്ട് പേരുള്ളത് കൊണ്ട് ഹോസ്റ്റലിലൊക്കെ എല്ലാവരും എന്നെ ലില്ലി എന്നാണ് വിളിക്കുന്നത്. എൻ്റെ ഈ ത്രേസ്യാമ്മ ജോർജ് എന്നുള്ള ഒഫീഷ്യൽ മാത്രമാണ്. അപ്പം അത് കാരണം എൻ്റെ കൂടെ പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും ഒക്കെ പഠിച്ചവർ ഈ ഹോസ്റ്റലിലുണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങനെയേ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ ഈ പോസ്റ്റ്മാൻ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡറും കൊണ്ട് 4 ദിവസം നടന്നു. എല്ലാവരും ചോദിക്കുമ്പോൾ ഈ പേര് ഹോസ്റ്റലിലെ ആൾക്കറിയില്ല. പിന്നെ വാർഡൻ പറഞ്ഞു അവർ ലൈബ്രറി ഡിപ്പാർട്ട്മെൻറ്റിലാണ്, അങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ കാനറാ ബാങ്കിൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ എൻ്റെ സെക്കൻഡ് സെമിസ്റ്റർ നടക്കായിരുന്നു. കോഴിക്കോട് തന്നെ എനിക്ക് പോസ്റ്റിങ്ങും കിട്ടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൗകര്യമായി. ഞാൻ ആ ലാസ്റ്റ് പരീക്ഷയൊക്കെ ഇവിടുന്ന് വന്നു പോയി കരുതി. അങ്ങനെ എനിക്ക് കാലിക്കറ്റ് ചാലപ്പുറം ബ്രാഞ്ചിൽ ക്ലർക്കായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങനെ ഞാൻ കോഴിക്കോട് വന്നു. കോഴിക്കോട് ചാലപ്പുറം ബ്രാഞ്ചിലായിരുന്നു. YWCA താമസിക്കാനും സൗകര്യം കിട്ടി. ഒരു ഫ്രണ്ട് സഹായിച്ചു. ആ YWCA താമസം തന്നെ എനിക്ക് ഒരുപാട് നല്ല സൗഹൃദങ്ങളും നല്ല ബന്ധങ്ങളൊക്കെ കിട്ടി. ബാങ്കിൽ 4 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡ് അവിടേക്ക് ട്രാൻസ്ഫറായി വന്നത്. ഇവൻ്റെ ബ്രാഞ്ചിലല്ല, ചെറുകുട്ടിയുടെ ബ്രാഞ്ചിൽ. അങ്ങനെ ഞങ്ങൾ ഒരു പാട്ടിൽ കൂടി കണ്ട് പരിചയപ്പെട്ട് ഞങ്ങൾ കല്യാണം കഴിച്ചു. അങ്ങനെ ഒരു കോഴിക്കോടുകാരനായതുകൊണ്ട് ഞാൻ കോഴിക്കോട് സെറ്റിലായി. അങ്ങനെ ഞങ്ങൾ എരഞ്ഞിപ്പാലത്ത് 39 കൊല്ലം മുമ്പ് താമസമായി. ഞാൻ വീട്ടിൽ കൃഷിക്കാരുടെ വീട്ടിൽ ജനിച്ചു വളർന്നുകൊണ്ട് എൻ്റെ ഉള്ളിൽ കൃഷിക്കാരി എന്നും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ജോലി ട്രാൻസ്ഫറായിട്ട് ഞങ്ങൾ രണ്ടുപേർക്കും ബാംഗ്ലൂർ, ഡൽഹി, ബോംബെയിലൊക്കെ ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. ആ പോയ സ്ഥലത്തൊക്കെ എനിക്ക് വീടിനോട് ചേർന്ന് കൃഷി ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ എനിക്കൊരു ഇൻഡിപെൻഡൻറ്റ് വീടാണ് കിട്ടിയിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ചുറ്റിന് ഞാൻ എല്ലാം നട്ട് ടെറസിലേക്ക് കയറ്റി എല്ലാ പച്ചക്കറിയും ഉണ്ടാക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഡൽഹിക്കാണ് ട്രാൻസ്ഫറായി. അവിടെ പക്ഷേ കോൺക്രീറ്റ് ജംഗിളായിരുന്നു, ഒന്നും നടന്നില്ല. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ കൃഷിക്കാരി അങ്ങനെ തന്നെ നിന്നു. പിന്നെ തിരിച്ച് കോഴിക്കോട് വന്നപ്പോഴും ഞാൻ വീടിനടുത്തൊക്കെ കൃഷി ചെയ്ത് ഒക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ബോംബെക്കാണ് ട്രാൻസ്ഫർ ആയത്. ബോംബെയിൽ 14 നിലയുള്ളൊരു ബിൽഡിങ്ങിൽ 9-ാം നിലയിലായിരുന്നു വീട്. പക്ഷേ ഞാൻ എൻ്റെ വിൻഡോ സില്ല് മുഴുവനും ബാഗ് വെച്ച് ഞാൻ അവിടെ പലതും ഉണ്ടാക്കി. ഒരു പയറിന്ന് 112 പയറ് ഞാൻ പറിച്ചു. പുതിന, കറിവേപ്പ്, നമുക്ക് ആവശ്യമുള്ള കുറച്ച് കുറച്ച് ചീരകൾ, അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ബോംബെയിൽ അവിടെ ഞങ്ങൾക്ക് സ്വന്തം അപ്പാർട്ട്മെൻറ്റാണ്. ബാങ്കിൻ്റെ തന്നെ ക്വാർട്ടേഴ്സായപ്പം ഒരു കുറച്ച് സ്ഥലം അവിടെ വെറുതെ കിടന്ന് ഞാൻ അവരോട് ചോദിച്ച് അത് ക്ലീനാക്കി. അതിനുള്ളിൽ ഞാൻ 5 വെറൈറ്റി വാഴ നട്ടു. പിന്നെ പപ്പായ, ബാക്കി പച്ചക്കറികൾ, ചീരകൾ, മെഡിസിനൽ പ്ലാന്റ്സ് അതൊക്കെ നട്ട് 16 വാഴക്കുല വെട്ടിയിട്ടാണ് ഞാൻ ബോംബെയിൽ നിന്ന് പോകുന്നത്. അങ്ങനെ ബോംബെയിൽ നിന്ന് തിരിച്ച് കോഴിക്കോടേക്ക് വീണ്ടും വന്നു. അങ്ങനെ വന്ന സമയത്ത് ഹസ്ബൻഡ് പൂനെയിൽ, മകൻ കൽക്കട്ടയിൽ, മകൾ ബോംബെയിൽ, ഞാൻ കാലിക്കറ്റിൽ. അതെൻ്റെ റൂറൽ സർവീസ് തീർക്കാൻ വേണ്ടിയാണ് കോഴിക്കോടേക്ക് ഞാൻ വന്നത്. മറ്റേ ഭാഗത്തൊക്കെ ഞാനപ്പോൾ സീനിയർ മാനേജറായിരുന്നു. വഴിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ തുറന്നു വിടുമായിരുന്നു ഞങ്ങളുടെ വീടിനടുത്തുള്ള എരഞ്ഞിപ്പാലം ആ റോഡിലൊക്കെയുള്ള. അപ്പോഴെനിക്ക് തോന്നി ആ റോഡ് സൈഡൊക്കെ ഭയങ്കര കാട് പിടിച്ച് കിടക്കുക. അതിലെ കുറുക്കനൊക്കെ രാത്രിയിൽ നമ്മൾ പോകുമ്പോൾ ചാടും, പെരുമ്പാമ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ കുറേ മരങ്ങളൊക്കെ നട്ടു തുടങ്ങി. അത് കുറേ മുമ്പ് ചെയ്തതാണ്. എല്ലാം ഫലവൃക്ഷങ്ങൾ മാത്രമേ നട്ടിട്ടുള്ളൂ ഞാൻ, ബാക്കിയുള്ളതൊക്കെ കോർപ്പറേഷനോ ഫോറസ്റ്റുകാരൊക്കെ നട്ടതാണ്. അത് കഴിഞ്ഞു, അങ്ങനെ അതൊക്കെ വളർന്നുകൊണ്ടിരുന്നു. കുറേ പച്ചക്കറിയൊക്കെ നട്ടു. അത് കഴിഞ്ഞ് ഞാൻ 2019 റിട്ടയറായി. ഞാൻ അതിനിടയ്ക്ക് പട്ടാമ്പിക്ക് എനിക്ക് ട്രാൻസ്ഫറായിരുന്നു. അവിടെയും എനിക്ക് കൃഷിയുണ്ട്. ഞാൻ പോകുന്നിടത്തൊക്കെ എനിക്ക് കൃഷിയുണ്ട്. എൻ്റെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പിന്നെ 2019 ഞാൻ റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്ത് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് എൻ്റെ മനസ്സിലുള്ള പ്ലാൻ ചെറിയ സ്കൂളുകളിൽ നഴ്സറി, പ്രീ നഴ്സറി കുട്ടികളിൽ കുറച്ച് പൗരബോധമൊക്കെ പറഞ്ഞു കൊടുക്കണം, കുറച്ച് കമ്പാഷൻ ആ കുട്ടികൾക്ക്, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഉള്ളിൽ. അതൊക്കെ വിചാരിച്ച് വന്ന് ഞങ്ങൾ 2019 മെയ്യിൽ ഞാൻ റിട്ടയർ ചെയ്തു. ജൂലൈയിൽ ഞങ്ങളൊന്ന് അമേരിക്കയ്ക്ക് പോയി. എൻ്റെ ആൾക്കാരുണ്ട്, അപ്പം ബ്രദറുണ്ട്. അപ്പോൾ അമേരിക്കയിലൊക്കെ പോയി വന്നു കഴിഞ്ഞ് ഞാൻ പതുക്കെ ഇതിനെ തുടങ്ങാനായപ്പോഴത്തേക്കും കൊറോണ വന്നു. കൊറോണ വന്നതിൻ്റെ ഒരു കാര്യവും നടന്നില്ല. എനിക്ക് സ്കൂളിൽ നിന്നല്ല, കുറേ നാളത്തേക്ക് സ്കൂളുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, എൻ്റെ PHED റോഡിലാണ് എൻ്റെ വീട്. ആ സരോവരൻ റോഡ് മുഴുവൻ ഒന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ പ്ലാസ്റ്റിക്കും കുപ്പിയും എല്ലാം പെറുക്കി. എന്നിട്ട് അവിടെ മുഴുവൻ കുറേ പൂക്കളും ഫലവൃക്ഷങ്ങളും ഗ്യാപ്പിലൊക്കെ ഫുള്ള് നട്ടു. അത് കഴിഞ്ഞപ്പോഴാണ് വാട്ടർ അതോറിറ്റി കോമ്പൗണ്ട് കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടുത്തെ AXCA കണ്ട് ചോദിച്ചു ഇത് ക്ലീൻ ചെയ്ത് ഞാൻ ഇവിടെ വലുതും നടട്ടെ എന്ന്. അതിനാണ് കോമ്പൗണ്ട് വാളൊക്കെ ഉണ്ട്. അപ്പോൾ അയാൾ സമ്മതിച്ചു. അങ്ങേരും ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 35 ചാക്ക് പ്ലാസ്റ്റിക്ക് പെറുക്കി. കാരണം ആ ഓഫീസ് തുടങ്ങിയ പിന്നെ അവരവരുടെ പ്ലാസ്റ്റിക് ഒന്നും അവിടെ മാറ്റിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ മുഴുവൻ ഞാൻ തന്നെ കുറച്ചെ കുറച്ചെ കാടൊക്കെ വെട്ടി അവിടെ ഓരോന്ന് നട്ട് നട്ട് നട്ട് അവിടെ കപ്പ, വാഴ, ചേന, ചേമ്പ്

0: എല്ലാം നമുക്ക് വേണ്ട എല്ലാ സാധനവും, പിന്നെ കുറേ മരങ്ങളും അങ്ങ് നട്ടു, പിന്നെ എല്ലാം ഉണ്ട്, നെല്ലിയുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, പേരയുണ്ട്, നാരകമുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. സപ്പോട്ട, മുരിങ്ങ, ചാമ്പ, നെല്ലി, അങ്ങനെ എല്ലാ സാധനവും, ഒരു അഞ്ചാറ് വെറൈറ്റി വാഴയെല്ലാം നട്ട് അത് നന്നായിട്ടുണ്ടായി. നല്ല ക്രോപ്പായിരുന്നു. പപ്പായ ഒക്കെ ഇഷ്ടം വരെ. അപ്പോൾ സ്റ്റാഫിനും സൗകര്യമായി, അവർ പച്ചക്കറി മേടിക്കേണ്ട, എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവിടെയായി. അപ്പോഴേ എന്നെപ്പറ്റി പേപ്പറിൽ വന്നിരുന്നു, ഇങ്ങനെ റിട്ടയർ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെയൊക്കെ കാലിയായി സ്ഥലം കിടക്കുന്നു, വേണമെങ്കിൽ അവിടെ ചെയ്തോളൂ എന്ന്. അങ്ങനെ എൻ്റെ രണ്ട് ഫ്രണ്ട്സിൻ്റെ രണ്ട് പ്ലോട്ടിൽ ഞാൻ ചെയ്യാൻ തുടങ്ങി. അപ്പം വേറൊരു ഡോക്ടർ വന്ന് പറഞ്ഞു, എനിക്കൊരു 26 സെൻറ്റ് ഒരിടത്ത് വെറുതെ കിടക്കുക, അതൊന്ന് ഡെവലപ്പ് ചെയ്ത് തരുമെന്ന്. അത് ഞങ്ങൾ ചെയ്തു കൊടുത്തു. എനിക്ക് രണ്ടുമൂന്ന് കൊറോണ കാലത്ത് ജോലിയില്ലാതെ കുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നുകൊണ്ട് ഞാൻ അവരെ കൂട്ടി, ഡിഗ്രി കഴിഞ്ഞ് നിന്നിരുന്ന കുട്ടികളെ അവർക്ക് പൈസയും കൊടുത്ത് അങ്ങനെ അതും ശരിയാക്കി. അപ്പം വേറൊരാൾ പറഞ്ഞു, എൻ്റെ ഒരു 15 സെൻറ്റ് അവിടെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കുറേ ചെയ്തു. അപ്പോൾ എനിക്ക് എല്ലാ ആവശ്യത്തിനും കൃഷിയായി, എല്ലാ സാധനവും എനിക്ക് ആവശ്യത്തിൽ കൂടുതലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് സോഷ്യൽ സർവീസ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ കുതിരവട്ടം മെൻ്റൽ ഹോസ്പിറ്റലിൽ സൂപ്രണ്ടിനെ കണ്ട് ചോദിച്ചു. അതിനുള്ളിൽ കുറേ സ്ഥലം വെറുതെ കിടക്കുക, 20 ഏക്കറുണ്ടത്, ഞാൻ ഇത്തിരി എന്തെങ്കിലും ചെയ്യട്ടെ എന്ന്. ഓ, അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാനും കുറച്ച് അവിടുത്തെ തന്നെ വർക്കേഴ്സും ഒക്കെ കൂടിയിട്ട് ഞങ്ങളവിടെ കപ്പ നട്ടു, കുറേ സാധനങ്ങൾ നട്ടു. പിന്നെ കുറേ സ്കൂളിൽ നിന്നൊക്കെ NSS വോളണ്ടിയേഴ്സിനെ കുറേ സ്കൂളുകാരെ ഹെൽപ്പ് ചെയ്യാൻ വിട്ടു. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് കുറേ കൃഷി ചെയ്തു. എന്തായാലും ഞാനിപ്പം ടോട്ടൽ 300 കിലോ കപ്പ അവർക്ക് പറിച്ചു കൊടുത്തു. ഇനിയും ഉണ്ട് പലതും ചെയ്യാൻ അവിടെ കിടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ വീണൊന്ന് കൈയൊടിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഇപ്പം അങ്ങോട്ട് പോയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പം എനിക്ക് ആവശ്യത്തിന് എൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അങ്ങനെ പോകുന്നു, കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്ത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് കുട്ടികളിൽ കുറച്ചുകൂടെ പോരാ, അവർക്ക് നമ്മുടെ ഈ കാര്യങ്ങളിലേക്കൊന്നും താല്പര്യമില്ല. അപ്പം എനിക്ക് കിട്ടുന്ന അവസരത്തിലൊക്കെ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, നമ്മളിങ്ങനെ ചെയ്താൽ പോരാ, കുറച്ചുകൂടെ ഇതൊക്കെ വേണം, മൊബൈലിൽ നോക്കി സമയം കളയരുത്. അപ്പം ചില സ്കൂളുകാരൊക്കെ എന്നെ വിളിക്കാറുണ്ട് അവർക്കൊരു ഇത് കൊടുക്കാൻ. പിന്നെ ചക്കയെപ്പറ്റിയും ചക്കയുടെ ഉപയോഗത്തെപ്പറ്റി അത് ചില റെസിഡൻസ് ആൾക്കാർ ചിലർ വിളിക്കാറുണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്ത് പിന്നെ അത്യാവശ്യം പ്രായമായവരെയൊക്കെ ഞാൻ കാണാൻ പോകും.
1: പിന്നെ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ
0: ഞാൻ, എൻ്റെ മക്കൾ രണ്ടുപേരും സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്, അപ്പം ഫീസ് അധികം ഇല്ല, എനിക്കത്ര ചിലവൊന്നുമില്ല. കുട്ടികൾക്ക് വേറെ അങ്ങനെ മറ്റേ പ്രൈവറ്റ് സ്കൂളിലുള്ള പോലത്തെ ഒന്നുമില്ല. അപ്പം ഞാൻ ആ കാലത്ത് 95 ഓൺവേഴ്സ് ഞാൻ ഓരോ കുട്ടികളെ സ്പോൺസർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് ഞാൻ റിട്ടയർ ചെയ്യുന്ന വരെ ഉണ്ടായിരുന്നു. കുറേ കുട്ടികൾ നഴ്സിംഗ് പഠിച്ചവരുണ്ട്, എഞ്ചിനീയറിംഗ് പഠിച്ചവരുണ്ട്, ഡിഗ്രി പഠിച്ചവരുണ്ട്, ലാബറട്ടറി ടെക്നീഷ്യൻ, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ പഠിച്ചവരുണ്ട്. നഴ്സിംഗ് ഞാൻ തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പേരെ ഹെൽപ്പ് ചെയ്തത്. ഒരു ഗുണമുണ്ട് കേട്ടോ, ഈ പഠിച്ചു പോയവരാരും പിന്നീട് എന്നെ കണ്ട മട്ടുമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. അത് ഒരു കണക്കിന് നല്ലതാണ്, അല്ലെങ്കിൽ അവർക്കൊരു വിഷമം വരുമായിരിക്കും നമ്മൾ സഹായിച്ചതിൻ്റെ ആ ഒരു ഒബ്ലിഗേറ്ററി ഫീലിംഗ്. ഒരു കുട്ടി മാത്രമുണ്ട് എൻ്റെ ഒരു ബ്രാഞ്ചിൽ, ഒരു റൂറൽ ബ്രാഞ്ചിലിരുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. പക്ഷേ ആ കുട്ടി ഭയങ്കര ഇത്, ഞാൻ തരണ്ടാന്ന് പറഞ്ഞു കൊടുത്താൽ പോലും ആ കുട്ടിക്ക് എവിടെങ്കിലും കിട്ടുമ്പോൾ അത് തിരിച്ചു കൊണ്ടുവന്ന് തരും. എന്നിട്ട് അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത് തന്നാൽ ഇനിയൊരാവശ്യം വന്നാൽ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് തരുന്നത്. ആ കുട്ടിയെ ഞാൻ BED പഠിക്കാനാണ് സഹായിച്ചത്. അതിനിപ്പോൾ ഒരു സ്കൂളിൽ ജോലിയുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ഫാമിലി കേൾക്കുമ്പം എനിക്കൊരു ആർഭാടവും ചെയ്യാൻ തോന്നിയല്ല. കാരണം അവർ വെറും റേഷനരി മാത്രം കിട്ടി അതുകൊണ്ട് ജീവിക്കുന്നവരാ. ഒരു വീടുണ്ട് ഞാൻ അറിയുന്നത്, അതൊരു കസ്റ്റമറാണ്. ആക്ച്വലി അവരുടെ ലോൺ റീപേ ചെയ്യാൻ വേണ്ടി ഞാൻ നോട്ടീസ് അയച്ച് അവർ വന്നതാണ്. നോക്കുമ്പോൾ ഫാദർ മെൻ്റലാണ്, 3 പെൺപിള്ളേർ, അതിൽ മൂത്ത കുട്ടീനെ കല്യാണം കഴിച്ചു, ഡൈവോഴ്സായി, വീട്ടിൽ വന്നിരിക്കുക, ചെറിയതിനും കൊടുത്തു പോരാത്തതിന്. രണ്ടാമത്തെ കുട്ടീനെയാണ് ഞാൻ ഈ സഹായിച്ചത്. ആ കുട്ടി ഇപ്പം ജോലിയുണ്ട്. മൂന്നാമത്തെ കുട്ടീനെയും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കെട്ടി, അതും ഡിവോഴ്സായി, വീട്ടിലുണ്ട്. അപ്പം ഭയങ്കര സങ്കടമാണ് അവർക്ക്. ഈ കുട്ടിക്ക് അതും ടെമ്പററി ജോലിയേ ആയിട്ടുള്ളൂ, അപ്പം പ്രോപ്പറായിട്ടില്ല. അപ്പം എനിക്ക് ഒരു ആർഭാടം ചെയ്യാൻ തോന്നിയല്ല. അപ്പം ഞാനൊരു 36 കൊല്ലം മുമ്പ് നാച്ചുറോപ്പതിയിലേക്ക്, എൻ്റെ അമ്മയാണ് ആക്ച്വലി അതിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അതൊരു ഭയങ്കര നല്ല ഇതായിരുന്നു. പിന്നെ ഇവിടെ വർമാജി എന്ന് പറഞ്ഞിട്ട് CRR വർമ്മ നാച്ചുറോപ്പതി മൂവ്മെൻറ്റ് നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് പഠിച്ച്, ഞാനത് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ അതിൻ്റെ ഇതിന് ചേർന്ന്, എനിക്ക് ഞാനിപ്പോൾ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറാണ് നാച്ചുറോപ്പതിയിൽ. കഴിഞ്ഞ 36 കൊല്ലമായിട്ട് ഞങ്ങൾ മരുന്നൊന്നും കഴിക്കാറില്ല, ഒന്നും ആവശ്യം വന്നിട്ടില്ല. കാരണം പല സ്ഥലങ്ങളിൽ ജീവിച്ചെങ്കിലും മക്കൾക്കും ഞാൻ ഒരു മരുന്നും കൊടുത്തിട്ടില്ല, എൻ്റെ രണ്ട് മക്കൾക്കും.
1: അങ്ങനെ ഭക്ഷണം
0: അങ്ങനെ

0: ആടാൻ ഫാസ്റ്റ് നാച്ചുറോപ്പത്തൊന്നുമല്ല. ഞാൻ ഭക്ഷണം സാധാ ഭക്ഷണം, ഞാൻ വെജിറ്റേറിയനാണ്. ഞാനൊരു 36 കൊല്ലം മുമ്പ് വെജിറ്റേറിയനായി മാറി. പിന്നെ ഞാൻ ചായയും കാപ്പിയൊന്നും കഴിക്കാറില്ല. അത് ആക്ച്വലി എൻ്റെ ഒരു ഹോസ്റ്റലിലെ നന്നായി കിട്ടാത്തതുകൊണ്ട് അവരോട് വഴക്കിന് പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ തന്നെ നിർത്തിയതാണ്. അപ്പോൾ അത് ഇത് രണ്ടും എനിക്കില്ല. പിന്നെ ബേക്കറി സാധനങ്ങളൊന്നും ഞാൻ അധികം കഴിക്കാറില്ല. എനിക്ക് കഴിക്കണമെന്ന് തോന്നി ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കും. പിന്നെ വെളിച്ചെണ്ണ, നല്ല പ്യുവർ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ തന്നെ ഒരു മെഷീൻ മേടിച്ച് ഞാൻ തന്നെ ആട്ടുന്നത്. നല്ലെണ്ണ, വെളിച്ചെണ്ണ, കടലെണ്ണ, എന്തെണ്ണയും ഞാൻ തന്നെ ആട്ടുന്നത്. പിന്നെ കഴിയുന്നതും നമ്മൾ ഹോം ഗ്രോൺ സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കുക. പിന്നെ ചില സമയത്തൊന്നും നമുക്ക് പറ്റില്ല. പിന്നെ പുറത്തൊന്നും ഞാൻ കഴിക്കാറേ ഇല്ല. എനിക്ക് ഹോട്ടൽ ഭക്ഷണം ഇഷ്ടമേ ഇല്ല. പുറത്ത് കഴിയുന്നത് ഞാൻ പോവുകയല്ല. പിന്നെ ഇപ്പം നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റില്ല. എന്നാലും ഫ്രൂട്ട്സ് ഇല്ലാത്ത നാടില്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ ഒരുപാട് ഇൻ്റർനാഷണൽ യാത്രകൾ ചെയ്ത് അതിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഫ്രൂട്ട്സ് എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ വെജിറ്റേറിയൻ ഭക്ഷണം വേണ്ടെങ്കിൽ കഴിക്കാതിരുന്നാൽ മതി. അവരുടേത് നമുക്ക് പിടിക്കുന്നില്ലെങ്കിൽ കഴിക്കാതിരിക്കുന്നതുകൊണ്ട് ആർക്കും സൂക്കേട് വരില്ല. കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് അസുഖം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഹെൽത്ത് വൈസ് ഞങ്ങൾ ഓക്കെയാണ്. ഞങ്ങൾ ഓൾ ഫാമിലി ഓക്കെയാണ്. പിന്നെ ഈ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്. ഇപ്പം രണ്ടു മൂന്ന് കുട്ടികൾക്ക് ഞാൻ യൂണിഫോം ബുക്കിനൊക്കെ പൈസ കൊടുത്തു. ഒരു കുട്ടിയുടെ കോഴ്സും ഇപ്പം ഞാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പെൻഷനായി. അതുകൊണ്ട് ഞാൻ ഇത്തിരി കുറച്ചായതിനിടയ്ക്ക് ഞാൻ ഒരാളെ സഹായിച്ചു. അതൊന്ന് പറയട്ടെ. അത് ഞാൻ എളയറ്റിൽ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൽ, അന്ന് ഞാൻ സീനിയർ മാനേജറാണ്. എൻ്റെ റൂറൽ സർവീസ് ചെയ്യായിരുന്നു. അപ്പോൾ ഒരു ബസ്സിലായിരുന്നു പോകുന്നത്. ഇവിടുന്ന് 10-38 കിലോമീറ്റർ ഉണ്ട് ആ ബ്രാഞ്ചിലേക്ക്. അപ്പോൾ ഞാൻ ഒരു ബസ്സിലെ കിളിയെ പരിചയപ്പെട്ടു. അതായത് അവിടുന്ന് കയറി ഇവിടെ എത്തുമ്പോഴത്തേക്കും ആ ബസ്സിൽ പെണ്ണുങ്ങളൊന്നും കാണില്ല. അപ്പോൾ ഞാൻ എരഞ്ഞപ്പാലൊക്കെ ആകാനാകുമ്പോൾ വന്ന് ഞാൻ ആ കിളിയുടെ സീറ്റിലിരിക്കും. മറ്റൊക്കെ സീറ്റിൽ ആണുങ്ങളും ആയിരിക്കും. പിന്നെ എനിക്ക് ഇറങ്ങുകയും വേണമല്ലോ. അപ്പോൾ അങ്ങനെ അവനെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവന് 7 കൊല്ലമായി ആ ബസ്സിൽ. അവന് ഞാൻ ചോദിച്ചു എത്ര രൂപ കിട്ടുമെന്ന്. അപ്പം 1 രൂപ കിട്ടിയാൽ അവന് 5 പൈസ അവനാ, 6 പൈസ കണ്ടക്ടർക്ക്, 7 പൈസ ഡ്രൈവർക്ക്, അങ്ങനെയാണ് അത്രേ. അപ്പം അവന് ഒരു ദിവസം ആ ബസ്സിന് 4 ട്രിപ്പുണ്ട് താമരശ്ശേരി കാലിക്കട്ട്. അപ്പം അവനൊരു 500 രൂപയൊക്കെ ദിവസം കിട്ടും. ഞാൻ ചോദിച്ചു എനിക്ക് എത്ര ബാക്കിയുണ്ടാവും. ഓ, അതൊന്നുമില്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് എല്ലാം അവൻ ഹോട്ടലിൽ നിന്ന് കഴിക്കണം. ബാക്കി അവൻ തണ്ണിയടിക്കും, അതിൻ്റെ കൂടെ സിഗരറ്റും വലിക്കും. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ, ഇതുകൊണ്ട് എന്താ കാര്യം നിനക്ക്? ഞാനൊരു ബാങ്കിലാണ്, നിനക്ക് ഞാനൊരു ഓട്ടോറിക്ഷയ്ക്ക് ലോണ് തരട്ടെ എന്ന് ചോദിച്ചു. അയ്യോ, അതൊക്കെ എൻ്റെ സ്വപ്നമാണെന്ന് നടക്കുകയല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആദ്യം നീ സിഗരറ്റ് വേലി നിർത്ത്. അത് കഴിഞ്ഞ് അവനെ ഞാൻ പരിചയപ്പെടുമ്പോൾ അവൻ സ്വാമിയാണ്. അപ്പം ഞാൻ അവനോട് അങ്ങനെയാണ് സംസാരിക്കാൻ തുടങ്ങിയത്. ഞാൻ ചോദിച്ചു, സ്വാമിമാർ സിഗരറ്റ് വലിക്കാൻ പാടുണ്ടോയെന്ന്. അപ്പോൾ അവനൊരു ചമ്മൽ തോന്നി. അത് കഴിഞ്ഞ് പിന്നീട് അന്നേരം ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ ഞാൻ കാണുമ്പോൾ നരുക്കുനിയിലൊക്കെ ബസ് നിർത്തുമ്പോൾ മാറി നിന്ന് വലിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ഫ്രണ്ടിൽ കയറിയല്ല, ബാക്കിലാണ് കയറുക. അതിൻ്റെ മണമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് അപ്പം ഞാൻ പിടിച്ചു. ഞാൻ അവനടുത്ത് ചോദിച്ചു, നീ കാണാതെയാണെങ്കിലും വലിച്ചിട്ട് നിനക്ക് എന്താ കാര്യമായിരിക്കുന്നത്? അങ്ങനെ അങ്ങനെ ഞാൻ ചോദിച്ചത് നിനക്ക് നിർത്തിക്കൂടെ. ഒരു ദിവസം ഞാൻ 100 രൂപ എടുത്തു കൊടുത്തു. ഞാൻ പറഞ്ഞു, നീ ചോക്ലേറ്റ് വാങ്ങി തിന്നെ നിനക്ക് വലിക്കണമെന്ന് തോന്നുമ്പോൾ. അങ്ങനെ ഏതായാലും പിന്നെ എൻ്റെ കൺമുമ്പിൽ നിന്ന് വലിക്കാണ്ടായി. പിന്നെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, നീ ഈ വലിയും കുടിയും നിർത്തുകയാണെങ്കിൽ നിനക്ക് ഞാൻ ഒരു ഓട്ടോറിക്ഷയ്ക്ക് ലോണ് തരാം. അങ്ങനെ അവനത് നിർത്തിയെന്ന് എന്നോട് പറഞ്ഞു. നിർത്തി ഞാൻ പറഞ്ഞു, നീ പറയുന്ന ഞാൻ വിശ്വസിക്കും. നീ എന്നെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്നോട് മിണ്ടി പോരുന്നു. അങ്ങനെ അവന് ഓട്ടോറിക്ഷ ലൈസൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവന് ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ട്, ഓട്ടോ ഇല്ല. എന്നാൽ ഞാൻ പറഞ്ഞു, ബസ്സിൽ നിന്ന് ഇറങ്ങാം, എന്നിട്ട് ഓട്ടോറിക്ഷ ലൈസൻസ് എടുക്കുക, എന്നിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഓട്ടോറിക്ഷ ലൈസൻസ് എടുത്തു വന്നു. അപ്പോൾ അവന് മാർജിൻ പൈസയൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, മാർജിൻ ഞാനിടാം, നീ ലോണ് ബാങ്കിൽ നിന്ന് കിട്ടുന്നത് എടുക്കുക. അങ്ങനെ അവന് ഓട്ടോറിക്ഷ കിട്ടി. ഓട്ടോറിക്ഷ കിട്ടി. അവൻ ഫസ്റ്റ് യാത്രയ്ക്ക് എന്നെയും കൊണ്ടാണ് പോയത് കേട്ടോ. അത് കഴിഞ്ഞ് അവൻ ഓരോ മാസവും 20,000 രൂപ കൊണ്ടെന്ന് എൻ്റെ ഈ തരും, ഈ ഓട്ടോ ഓടിച്ചിട്ടുള്ള പൈസ. അങ്ങനെ ഞാൻ ആ ബ്രാഞ്ചിൽ നിന്ന് പോരുന്നതിന് മുമ്പ് അവൻ ആ ലോൺ ക്ലോസ് ചെയ്തു. എന്നിട്ട് എൻ്റെ പൈസയേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് എൻ്റെ പൈസയ്ക്ക് തിരക്കില്ല, നിനക്ക് ഉണ്ടാകുമ്പോൾ നീ തന്നാൽ മതി. എന്നിട്ട് അവൻ അവൻ്റെ ATM കാർഡ് എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോന്ന്. ഞാനതിൽ എടുത്തൊന്നുമില്ല. അങ്ങനെ പിന്നെ ആവശ്യം വന്നപ്പോൾ എപ്പോഴോ അവൻ കുറച്ച് തന്നു കേട്ടോ. അത് ഞാൻ കണക്കൊന്നും വെച്ചിട്ടില്ല. ഓക്കെ. അങ്ങനെ അവൻ ആ ഓട്ടോറിക്ഷയുടെ ലോണ് തീർത്തു. അവൻ്റെ വീട്ടിൽ അവൻ 2 ലക്ഷത്തിനൊരു കിണർ കുത്തി. അത് കഴിഞ്ഞ് അവൻ്റെ വീട്ടിൽ ഒരു പണിയും നടന്നിട്ടുണ്ടായിരുന്നില്ല. തറപ്പണി, ചെത്തിത്തേക്കൽ, ജനലുകളൊന്നും വെച്ച് അതൊക്കെ അവൻ വെച്ചു. അതൊക്കെ കഴിഞ്ഞ് അവൻ കഴിഞ്ഞ വർഷം അവനൊരു പുതിയ ഓട്ടോറിക്ഷ വാങ്ങി. അങ്ങനെ അവൻ നന്നായി പോകുന്നുണ്ട്. അതെനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തൊരു നല്ല കാര്യം.
1: പരിസ്ഥിതി പ്രവർത്തക, സാമൂഹ്യ പ്രവർത്തക എന്നീ നിലകളിലെല്ലാം പ്രശസ്തയായ ശ്രീമതി ലില്ലി പ്രഭാകരൻ എന്ന ത്രേസ്യാമ ജോർജ് ആയിരുന്നു ഇതുവരെ കയ്യോപ്പിൽ സംസാരിച്ചത്. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച കയ്യോപ്പിൽ. നിർവഹണ

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM-ൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400224440.
5: 9400224440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
6: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്.
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: സുവർണ മലരുകൾ.
1: ചിരിയോ ചിരി എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ബിച്ചുതിരുമലയുടെ വരികൾ രവീന്ദ്രന്റെ ഈണം.

ലളിത മധുരമയഗാനം പോലും കരളിലമൃതമഴ ആരോ പാടും ലളിത മധുരമയഗാനം പോലും കരളിലമൃതമഴ ചൊരിയുമള

നദിയും കടലും ഒരു കുടുംബം, നദിയുടെ കരയിൽ കിളികൾ പോലെ നിങ്ങൾ വിടത്തും വസന്തം.

ചുനക്കര രാമൻകുട്ടി എഴുതിയതാണ് അടുത്ത ഗാനം. ശ്യാം ഈണം നൽകി, പി സുശീലയോടൊപ്പം പാടിയത്. ചിത്രം എങ്ങനെ നീ മറക്കും.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി കോഴിക്കോട്. ഇനി 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പ്രോഗ്രാം.
2: സമയം 10 മണി. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ച് നാളുകളായി നാം വളരെ ഉത്കണ്ഠയോടെ ശ്രദ്ധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ രോഗത്തിന്റെ വ്യാപനത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ കാണപ്പെടുന്ന ഒരു സാഹചര്യം

0: ചോദ്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ രോഗത്തിൽ അല്ലെങ്കിൽ രോഗവ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
1: അതായത് നമുക്ക് മസ്തിഷ്ക ജ്വരം, അതായത് തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധ, തലച്ചോറിനെയോ അതിന്റെ ആവരണത്തെയോ ബാധിക്കുന്ന അണുബാധയാണ് നമ്മൾ മസ്തിഷ്ക ജ്വരം എന്ന് പറയുക. അത് പനി, തലവേദന, ഛർദ്ദൽ തുടങ്ങിയ ലക്ഷണങ്ങളോടെ കാണപ്പെടും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിനകത്തുനിന്നുള്ള ദ്രാവകം കുത്തിയെടുത്തുള്ള പരിശോധന, നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്തു നിന്നുമാണ് ഈ ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത്. ഈ ദ്രാവകത്തിലെ പരിശോധന പലതരത്തിൽ, ബാക്ടീരിയയാണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, ടി ബി ആണോ, ഇതെല്ലാം അറിയാനുള്ള പല വിധത്തിലുള്ള പരിശോധനകളുണ്ട്. കൾച്ചർ മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് PCR ടെസ്റ്റ് കഴിഞ്ഞൊരു 10 വർഷത്തിനപ്പുറം നമുക്ക് അതും ലഭ്യമാണ്. പക്ഷേ ഇതിൽ എത്ര തന്നെ നോക്കിയാലും, നമ്മൾ PCR ടെസ്റ്റ് വരെ നോക്കിയാലും, ഒരു 30% ആൾക്കാരിൽ മാത്രമേ, ഒരു 25 മുതൽ 30% ആൾക്കാരിൽ മാത്രമേ ഈ അണുബാധ ഉണ്ടാക്കുന്ന അണു ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും അത്ര തന്നെ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു സാധാരണ രക്തപരിശോധന പോലെയോ, അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുമ്പോൾ ഉള്ള പരിശോധന പോലെയോ, ഒരു കഫ പരിശോധന പോലെയോ അത്ര എളുപ്പം അണു ഈ സ്രവത്തിൽ നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഈ 30% മാത്രമായിരുന്നു നമുക്ക് ആകെ കിട്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, ആരെയൊക്കെ അമീബയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, എല്ലാ രീതിയിലും ഈ തലച്ചോറിന്റെ അണുബാധയുമായിട്ട് വരുന്ന എല്ലാ രോഗികളുടെയും സ്രവം അമീബ പരിശോധിക്കണം എന്നുള്ള നയം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ സ്രവത്തിനെ വെറ്റ് മൗണ്ട്, അതായത് മൈക്രോസ്കോപ്പിലൂടെ ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ നോക്കുന്ന വെറ്റ് മൗണ്ട് പരിശോധനയും, പിന്നെ ഈ വർഷം മാർച്ച് മുതൽ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ PCR പരിശോധനയും നിലവിൽ വന്നു. അതോടുകൂടി നമുക്ക് കൂടുതൽ ഈ സ്രവത്തിലെ അമീബയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ PCR ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് ലാബുകളിൽ പോലും ലഭ്യമായിട്ടുള്ള ഒന്നല്ല. രാജ്യത്ത് തന്നെ 2-3 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുള്ള, വളരെ അപൂർവമായിട്ടാണ് ഒരു പ്രൈവറ്റ് ലാബ്സിൽ പോലും ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം അത്യപൂർവമായിട്ടുള്ള ടെസ്റ്റ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടേതാണെന്ന് തന്നെ പറയാം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്കിത് അക്യാൻതമീബയാണോ അതോ നെഗ്ലേറിയയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി വിഭാഗവും വളരെ ശക്തമായി തന്നെ, വളരെ സ്ട്രോങ് ആയി തന്നെ ഇത് കണ്ടെത്താൻ പ്രാപ്തരാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഇത്തരം അണുബാധകൾ ഇതാണ്, അമീബയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മുമ്പ് നമുക്ക് 70% ആൾക്കാരിൽ അണു ഏതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് നമ്മൾ ബാക്ടീരിയയ്ക്കും വൈറസിനും എല്ലാം ചേർന്ന ഒരു സംയോജനമാണ് തലച്ചോറിലെ അണുബാധയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ TBയുടെ ചികിത്സയും ചെയ്യേണ്ടി വരുമായിരുന്നു. TBയുടെ അണു എപ്പോഴും കിട്ടണം എന്നില്ല. പക്ഷെ ഈ പല മരുന്നുകളും അമീബയ്ക്കെതിരെയും വർക്ക് ചെയ്യുമെന്നുള്ളതിന് കുറെ പേർ രക്ഷപ്പെടുമായിരുന്നു. പിന്നെ കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അണുബാധയുള്ള, മസ്തിഷ്കത്തിന്റെ അണുബാധയുള്ള 50% ആൾക്കാർ മരണപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവരിലും പലപ്പോഴും നമുക്ക് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമായ ഈ മെച്ചപ്പെട്ട ടെസ്റ്റിംഗ് സൗകര്യങ്ങളിലൂടെയും, കൃത്യമായിട്ട് എല്ലാ ഈ അണുബാധ, മസ്തിഷ്ക അണുബാധ ഉള്ളവർക്കും അമീബ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയമം പോലും നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൃത്യമായ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ അത് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനവും നമ്മുടേതാണ്. അങ്ങനെ നമുക്ക് ഇതിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ മസ്തിഷ്ക അണുബാധ വന്നിട്ടുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ കാരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്, കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് നൽകാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായ കാരണം കണ്ടെത്തി കൃത്യമായ സമയത്ത് ചികിത്സ നൽകി കൂടുതൽ രോഗികൾക്ക് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ശരിക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യം.
0: ഇനി പ്രധാനമായും അറിയേണ്ടത് ഈ രോഗത്തിന്റെ പകർച്ച എങ്ങനെ എന്നുള്ളതാണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ മാഡം?
1: പകർച്ചാ രീതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം, ഒന്ന്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു അസുഖമല്ല. 2, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു അസുഖവുമല്ല. മൃഗങ്ങളിലും ഈ അമീബകൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നും തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടോ വരുന്നതല്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ എപ്പോഴും മീഡിയയിൽ ഇപ്പൊ കേൾക്കുന്നതുമായിട്ടുള്ളത്, പ്രധാനമായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം, അത് അശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കാം. നമ്മൾ എവിടെയായാലും വെള്ളം കെട്ടിക്കിടന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ പായൽ വരുന്നതായിട്ട് നമുക്കറിയില്ലേ. അപ്പൊ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പ്രത്യേകിച്ചും കുറച്ച് ചൂട് കൂടെയുള്ള, നമ്മുടെ സംസ്ഥാനത്ത് ഒരു 25 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ പൊതുവെയുള്ള താപനില. അപ്പൊ ആ താപനില പ്രത്യേകിച്ചും

ഗ്ലേറിയ പോലെയുള്ള അമീബയ്ക്ക് വളരാൻ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും നമ്മൾ സ്വിമ്മിംഗ് പൂൾസിലോ അല്ലെങ്കിൽ തീം പാർക്കിലോ പോകുമ്പോഴും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ഈ അശുദ്ധജലത്തിലൂടെ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കാം. അതായത് നമ്മുടെ തലയോട്ടിയ നമ്മുടെ മൂക്കിന്റെ മുകളിൽ ഒരു നേർത്ത ഒരു പാളിയുണ്ട്, ക്രിബ്രിഫോം പ്ലേറ്റ്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ടാവില്ല, അവിടെ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ചില ENT സർജറികളൊക്കെ ചെയ്തിട്ടുള്ള ചിലരിൽ, എല്ലാവർക്കും അല്ല, ചിലതരം ENT സർജറീസ് ചെയ്തുള്ളവർക്ക് തലച്ചോറിന് തലയോട്ടിക്ക് മുഖത്ത് ആക്സിഡന്റ് ഒക്കെ പറ്റി മൂക്കിനൊക്കെ പരിക്ക് പറ്റിയവരിലെല്ലാം ആ സുഷിരങ്ങളിലൂടെ ഈ അമീബ എളുപ്പത്തിൽ ഞരമ്പിലൂടെ നമ്മുടെ തലച്ചോറിലോട്ട് പ്രവേശിക്കാം. അതാണ് നമുക്ക് ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണയായിട്ട് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും പ്രിവെന്റ് ചെയ്യാനും തടയാനും കഴിയാവുന്ന ഒരു മാർഗം ഇതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള, അതുപോലെ മൂക്ക് വെള്ളം വെച്ച് വലിച്ച് കഴുകുന്നവരുണ്ട് ചിലർ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെയും മൂക്ക് വെള്ളം വലിച്ചു കയറ്റി കഴുകുന്നതും ഒഴിവാക്കേണ്ടതാണ് അശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിച്ച്. രണ്ടാമത്തൊരു കാര്യം

0: ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണയായിട്ട് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും പ്രിവെൻ്റ് ചെയ്യാനും തടയാനും കഴിയാവുന്ന ഒരു മാർഗം ഇതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള, അതുപോലെ മൂക്ക് വെള്ളം വെച്ച് വലിച്ച് കഴുകുന്നവരുണ്ട് ചിലർ. അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെയും മൂക്ക് വെള്ളം വലിച്ചു കയറ്റി കഴുകുന്നതും ഒഴിവാക്കേണ്ടതാണ് അശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിച്ച്. രണ്ടാമത്തൊരു കാര്യം, മുറിവുകൾ നമ്മൾ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പൊ കിട്ടുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകും. പക്ഷേ ഈ മുറിവുകളിലും ഇത്തരം വെള്ളം കോണ്ടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മുറിവുള്ള കാലുമായിട്ട് നമ്മൾ ചെളിയിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ മുറിവിലൂടെ അമീബ നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിച്ച് ഇതുണ്ടാക്കാം. മറ്റൊന്ന്, ഒരുപാട് പൊടിപടലങ്ങൾ ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ എ സിയുടെ വെന്റിനടുത്തെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്തെ അമീബയുടെ സിസ്റ്റം എല്ലാം ശ്വസനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാം. ഈ സിസ്റ്റ് രൂപത്തിലുള്ള അമീബ അതൊരു ചെറിയ തോട് പോലുള്ളതാണ്. ആ തോട് പൊട്ടിച്ച് അത് എപ്പോൾ വേണമെങ്കിലും ഈ അമീബ ആക്റ്റീവ് ആകാം. അത് കൂടുതൽ ആ നിർജീവമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സജീവമായി രക്തത്തിലൂടെ കലർന്ന് നമ്മുടെ, പ്രധാനമായിട്ടും തലച്ചോറാണ് അമീബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവയവം, അവിടേക്കാണ് കൂടുതൽ അണുബാധ ഉണ്ടാക്കുക. ഈ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും അമീബ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ജ്വരം അഥവാ പനി തന്നെയാണ്. ഒന്ന്, പ്രധാനപ്പെട്ട പനി ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പനി ഇല്ലാതെയും മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള മറ്റു പല അസുഖങ്ങളുമായിട്ട് ഈ രോഗികൾ വരുന്നുണ്ട്. മറ്റൊന്ന് തലവേദന. ഇപ്പൊ മുൻപ് തലവേദന ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അതികഠിനമായ, തീവ്രമായ, ഒരുപക്ഷെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കടുത്ത തലവേദന. അതിനോടൊത്ത് ഓക്കാനമുണ്ടാകാം, ഛർദ്ദിലുണ്ടാകാം, കഴുത്തിന് വേദന, കഴുത്ത് തിരിക്കുമ്പോഴുള്ള മസിലിനൊരു പിടുത്തം, അത് ഈ തലച്ചോറിന്റെ ആവരണത്തിൽ പഴുപ്പ് വരുമ്പോൾ ഉള്ള ഒരു ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന്, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് പുളിക്കുന്ന പോലെ തോന്നുക, ചെവി വളരെ അസ്വസ്ഥത അനുഭവപ്പെടുക. തലച്ചോറിൽ കൂടുതൽ അണുബാധ കൂടുതൽ തീവ്രമാകുമ്പോൾ സംസാരത്തിന് കുഴച്ചിൽ, മയക്കം, ബോധക്ഷയം, ജന്നി തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകും. കുറച്ചുകൂടി കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അബോധാവസ്ഥയും കൈകാലുകളുടെ പേശി ചലനക്കുറവും അങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടും ഇത്തരം രോഗികൾ വരാറുണ്ട്. ചിലർക്ക് തലച്ചോറിനകത്തെ മർദ്ദം, പ്രഷർ കൂടുന്ന ലക്ഷണമായിട്ടാണ് വരിക. ഇവർ പലപ്പോഴും രണ്ടായിട്ട് കാണുന്നത് പോലെയും ചെവിക്കുള്ളിൽ മൂളൽ, മുഴക്കം, പെട്ടെന്ന് ചിലപ്പോൾ കാഴ്ച മങ്ങുന്ന പോലുള്ള ലക്ഷണങ്ങൾ, ഇത്തരം രോഗലക്ഷണങ്ങളുമായിട്ടും ഈ രോഗികൾ വരാറുണ്ട്. അപ്പം മുൻപില്ലാത്ത രീതിയിലുള്ള പുതിയൊരു തരത്തിലുള്ള തലവേദന കഠിനമായിട്ട് വരികയാണ്, ഉറക്കം പോലും പറ്റാത്ത രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത്, നമുക്ക് ഏതൊരു രോഗത്തിനും ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ ട്രയൽസ് എന്നൊക്കെ പറയും, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, അതൊക്കെയാണ് ഏറ്റവും തെളിവ് എന്ന് പറയുന്നത്. പക്ഷെ ഈ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് ഒന്നും അങ്ങനെ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിലൊരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു രോഗമല്ല. അത് ലോകത്ത് ഒരിടത്തും അങ്ങനെയല്ല. അപ്പൊ നമുക്ക് ഉള്ള തെളിവുകൾ ലോകത്ത് എമ്പാടും ഉള്ള പല കേസ് റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എവിഡൻസ്, ആ തെളിവുകൾ വെച്ച് ഓരോ രോഗികൾക്കും ഏതായിരിക്കും ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുള്ള മരുന്നുകൾ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള 4 മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും അത് ലഭ്യമാണ്. അത് വെച്ചാണ് ഒരു സെഫ്ട്രാക്സോൺ, അസിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ, ഫ്ലൂക്കണസോൾ, അങ്ങനെ ചിലതരം മരുന്നുകളുണ്ട്. ഇവയുടെ ഒരു സംയോജനമാണ് മിക്ക രോഗികൾക്ക് നമ്മൾ ഉപയോഗിച്ചു വരിക. പിന്നെ ഈ PCR പരിശോധനയിൽ നമുക്ക് ഏത് തരം അമീബയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനും നെഗ്ലേറിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കാന്തമീബയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്നുകൾ, ഒരു എക്സ്ട്രാ മരുന്ന് അഡീഷണൽ ആയിട്ട് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. പിന്നെ വേണ്ടത് രോഗിക്ക് സപ്പോർട്ടീവ് കെയർ ആണ്, അല്ലെങ്കിൽ ആ രോഗലക്ഷണം അനുസരിച്ച്. ഉദാഹരണത്തിന്, അപസ്മാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജന്നി വരാതിരിക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ ആവരണത്തിലെ നീര് കുറയ്ക്കാനുള്ള മരുന്ന്, ഇത് ഓരോ രോഗലക്ഷണങ്ങൾ അനുസരിച്ചുള്ള മറ്റ് കെയർ വേണ്ടി വരും. അപ്പൊ അബോധാവസ്ഥയിലേക്ക് പോവുകയോ ജന്നി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ICU കെയർ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വന്നേക്കാം. ഇപ്പൊ തലച്ചോറിനകത്ത് പഴുപ്പ് കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിലെ മർദ്ദം മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുകയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ന്യൂറോ സർജറിയും വേണ്ടി വന്നേക്കാം. ആ പഴുപ്പെടുത്ത് കളയാനോ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാനോ ഉള്ള സർജറിയും ചില രോഗികൾക്ക് വേണ്ടി വരും.
1: മാഡം, നമുക്ക് എങ്ങനെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കുവാനാവുക?
0: നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും തല മുങ്ങി കുളിക്കുകയോ അല്ലെങ്കിൽ അശുദ്ധമായ വെള്ളം നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും.

0: ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ശുദ്ധമായിട്ടുള്ള ജലം എപ്പോഴും നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും ശുദ്ധമായി സൂക്ഷിക്കണം. രണ്ടാമത്തേത് മുറിവുകളൊക്കെ കഴുകുമ്പോൾ അല്ലെങ്കിൽ മുറിവുള്ള കാലുമായിട്ട് നമ്മൾ ചെളിയിലും അഴുക്ക് വെള്ളത്തിൽ ചവിട്ടാതിരിക്കും. മുറിവുകളിലൂടെ പെട്ടെന്ന്, അത് പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ അത് അമീബ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മേഡം, നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഈ രോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലില്ലേ? അതിനെ കുറിച്ച് എന്താണ് മേഡത്തിന് പറയാനുള്ളത്?
0: നമുക്ക് എവിടെയായാലും ജലത്തിൽ അമീബയും മറ്റ് ജീവികളും ഉണ്ടാകും. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഈ ജലസ്രോതസ്സുകൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ ചിലരിൽ കണ്ടത് വീട്ടിലെ കിണറ്റിൽ മീൻ വളർത്തുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മീൻ വളർത്തുമ്പോൾ അതിൽ അമീബ പോലുള്ള സൂക്ഷ്മജീവികൾ പെച്ച് പെരുകാനുള്ള സാധ്യത കൂടുകയാണ്. പിന്നെ മീൻ വളർത്തുന്നു എന്ന് പറഞ്ഞ് ക്ലോറിനേറ്റ് ചെയ്യാതിരിക്കും, മീൻ ചത്തുപോകുന്നത് അത് ഒഴിവാക്കണം. അതുപോലെ സെപ്റ്റിക് ടാങ്ക് എല്ലാം ഇതിനടുത്തായിട്ട് കിണറിനടുത്തുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ നോക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഈ കിണറിലെ വെള്ളം മലിനമാകാതെ സൂക്ഷിക്കണം. കൃത്യസമയത്ത് ആരോഗ്യ പ്രവർത്തകർ പറയുന്നതനുസരിച്ച് ക്ലോറിനേഷൻ ചെയ്യണം. അതുപോലെ പല വീടുകളിലും ഈ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കുകളുണ്ട്. ആ ജലസംഭരണികൾ ുള്ളിലും അമീബ ഉണ്ടാകാം. അമീബ എന്നല്ല, പായൽ ഉണ്ടാകും, സ്വാഭാവികമാണ്. വെള്ളം എവിടെ കെട്ടിക്കിടന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പായൽ ഉണ്ടാകാം. അപ്പൊ ഈ ജലസംഭരണികളും നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. പിന്നെ ഈ അമീബ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഗതി അല്ല, ഇത് ലോകമെമ്പാടും ഉള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ടെസ്റ്റിംഗ് ഇംപ്രൂവ് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്കിത് കൃത്യമായി നേരത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇത് പല രോഗികളിലും, രോഗികളല്ല ആരോഗ്യമായിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യരിലുള്ള ആന്റിബോഡി ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും അമീബയാവട്ടെ, ബാക്ടീരിയ ആവട്ടെ, ഇവയൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള സീറോ പ്രിവലൻസ് സ്റ്റഡീസ്, ഇത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ളവയാണ്. കഴിഞ്ഞ വർഷം ടെക്സസിൽ നടത്തിയിരുന്നു, US UKയിലും ഒക്കെ നടത്തി, ഓസ്ട്രേലിയയിലും എല്ലാം നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിലെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് സാധാരണ മനുഷ്യരിൽ പോലും 90% ആൾക്കാരിലും നെഗ്ലേറിയയുടെ വന്നു പോയതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അക്കാദമിയ 95% ആൾക്കാരിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ എല്ലായിടത്തും ഉള്ള ഒരു സൂക്ഷ്മജീവി തന്നെയാണിത്. അത്രത്തോളം ഭയക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം മലിനമാകാതെ ശുദ്ധമായി സൂക്ഷിക്കണം. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ലക്ഷണങ്ങൾ കണ്ട എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുകയും വേണം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി, ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉപയോഗിച്ച് നൂതന പദ്ധതി നടപ്പാക്കാൻ ആലോചിക്കുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ജീവിതശൈലീ രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും സിദ്ദിഖ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആധുനീകരിക്കുന്നതിന് ഗവൺമെന്റ് സമഗ്ര പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പാഠ്യപദ്ധതി പരിഷ്കരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് വിജയനഗരത്തിൽ ആന്ധ്രാപ്രദേശ് കേന്ദ്ര ഗോത്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിലും നാളെ അനന്തപുരത്ത് ആന്ധ്രാപ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്കാണ് വ്യോമാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. പാകിസ്ഥാന്റെ ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിനു നേരെ നടത്തിയ ആക്രമണമാണെന്നും പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇത് ഭീഷണിയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പെട്രോളിന്റെയും ഡീസലിന്റെയും വിൽപ്പനയും വിതരണവും നിയന്ത്രിക്കുന്ന താൽക്കാലിക നടപടികൾ പിൻവലിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാനാണ് ഈ മാസം ആദ്യം ഗവൺമെന്റ് താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. താൽക്കാലിക നടപടികൾ രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ലഭ്യത ഉറപ്പാക്കാൻ സഹായിച്ചെന്നും ചില്ലറ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചെന്നും കേന്ദ്രം അറിയിച്ചു. താൽക്കാലിക നിയന്ത്രണങ്ങളുടെ പിൻവലിക്കൽ നാളെ പ്രാബല്യത്തിലാകും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഉന്നതതല സമിതിക്ക് രൂപം നൽകി.

കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലെ സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. സിനിമാ മേഖലയിലെ അടിസ്ഥാന സൌകര്യം വേഗത്തിലാക്കാൻ മന്ത്രാലയം തയ്യാറാക്കിയ മാതൃകാ ചട്ടങ്ങളുടെ കരട് നടപ്പാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്നും നാളെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. അസമിലെ ഗോഹട്ടിയിൽ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല അവലോകനം യോഗം ചേരും. അസമിലും പരിസര പ്രദേശങ്ങളിലും പ്രളയം മൂലം ഉണ്ടായ വിളനാശം, അടിസ്ഥാന സൌകര്യ മേഖലയിലുണ്ടായ നാശനഷ്ടങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്നിവ യോഗം വിലയിരുത്തും. നാളെ അരുണാചൽ പ്രദേശിലെ പ്രളയബാധിത പ്രദേശങ്ങളും കേന്ദ്രമന്ത്രി സന്ദർശിക്കും. തെരുവുനായ ആക്രമണങ്ങളെ സംബന്ധിച്ച സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം എല്ലാ കേന്ദ്ര ഗവൺമെന്റ് വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി. തെരുവുനായ്ക്കളുടെ ആക്രമണം, പൊതുജന സുരക്ഷ, ജുഡീഷ്യൽ നിർദ്ദേശങ്ങൾ പാലിക്കൽ എന്നിവ പരിഹരിക്കാൻ അധികൃതർ നടപടികൾ ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ജൂലൈ 3 ആരംഭിക്കുന്ന അമർനാഥ് യാത്രയ്ക്ക് മുന്നോടിയായി പഞ്ചാബ് ജമ്മുകശ്മീർ തീർത്ഥാടന പാതയിലുടനീളം സുരക്ഷാ ഏജൻസികൾ തയ്യാറെടുപ്പുകൾ ശക്തമാക്കി. മോക് ഡ്രില്ലുകളും നിരീക്ഷണ സംവിധാനങ്ങളും സജീവമാക്കുകയും ഇന്റർ ഏജൻസി ഏകോപനം ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 57 ദിവസത്തെ യാത്രയിൽ പങ്കെടുക്കാൻ ആദ്യ ബാച്ച് തീർത്ഥാടകർ ജമ്മുകശ്മീരിലേക്ക് എത്തിത്തുടങ്ങി. നിയമവാഴ്ച ക്ഷേമ പദ്ധതിയോ സാമ്പത്തിക നയമോ അല്ലെന്നും മറിച്ച് ഗവൺമെന്റിന്റെ ഏകപക്ഷീയ താൽപര്യങ്ങൾക്ക് വ്യക്തി ഇരയാകാതിരിക്കാൻ അധികാര വിനിയോഗത്തെ അച്ചടക്കത്തോടെ നിയന്ത്രിക്കുന്ന ഒന്നാണെന്നും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. സ്റ്റോക്ക്ഹോമിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ അസിസ്റ്റൻസ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. വ്യക്തിഗത സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് നിയമവാഴ്ചയും സ്വാതന്ത്ര്യവും ഭരണഘടനാ ജനാധിപത്യത്തിന്റെ കേന്ദ്ര ബിന്ദുവാണെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാൾ ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ തീരുമാനിച്ചു. മറ്റന്നാൾ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ ബില്ലിന്റെ കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. ഇതിന് ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്ന് വിരമിച്ച സുപ്രീംകോടതി ജസ്റ്റിസ് രഞ്ജന ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ എന്നിവയുൾപ്പെടെ ആകെ 9 വിഷയങ്ങളിൽ കമ്മിറ്റി പഠനം നടത്തുമെന്നും 4 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നുവെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഏകീകൃത സിവിൽ കോഡ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എങ്കിലും പട്ടികവർഗ്ഗക്കാർ, കുർമികൾ, പുരാതന തദ്ദേശീയ സമൂഹങ്ങൾ എന്നിവയെ ഈ നിയമത്തിന്റെ പരിധിക്ക് പുറത്തു നിർത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. ചീഫ് സെക്രട്ടറി എം ജയതിലക് ഇന്ന് സ്ഥാനമൊഴിയും. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കും. ശാരദ മുരളീധരൻ വിരമിച്ച ഒഴിവിൽ 2025 മെയ്യിലാണ് ജയതിലക് ചീഫ് സെക്രട്ടറിയായത്. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും 52 ദിവസത്തേക്ക് സൗജന്യ റേഷന് സംസ്ഥാന ഗവൺമെന്റ് 30 ലക്ഷം രൂപ അനുവദിച്ചു. തൊഴിലില്ലായ്മ നേരിടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളിലെ തൊഴിലാളികൾ, പീലിംഗ് തൊഴിലാളികൾ, മത്സ്യമേഖലയിലെ അനുബന്ധ തൊഴിലാളികൾ എന്നിവർക്കാണ് സൗജന്യ റേഷൻ. ട്രോളിംഗ് നിരോധന കാലത്ത് വരുമാനം നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുക, സ്വകാര്യ പണമിടപാടുകാരുടെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുക, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പോഷകാഹാര പിന്തുണ ഉറപ്പാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറും വിവരശേഖരണം തുടങ്ങും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലും പരാഗ്വേയും മൊറോക്കോയും പ്രീ ക്വാർട്ടറിൽ. രാവിലെ നെതർലൻഡ്സിനെ ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തിയാണ് മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നത്. ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ആദ്യ സെമിയിൽ ഓസ്ട്രേലിയ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. ലണ്ടനിൽ രാത്രി 7:00 മത്സരം. വയനാട് മൂപ്പൈനാട് പഞ്ചായത്തിൽ LDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റിന് എതിരെയാണ് നോട്ടീസ് നൽകിയത്. ഭരണസമിതി അധികാരമേറ്റ് 6 മാസം പൂർത്തിയായ സാഹചര്യത്തിലാണ് വരണാധികാരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ നോട്ടീസ് നൽകിയത്.

മതങ്ങൾ ഇല്ലാതാക്കാൻ ഭരണഘടനാ അവകാശങ്ങളെ മതപ്രീണനത്തിന് ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് OBC മോർച്ച കണ്ണൂർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. BJP സംസ്ഥാന സെൽ കൺവീനർ VK സജീവൻ ഉദ്ഘാടനം ചെയ്തു. DYFI കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്നും നാളെയും തലശ്ശേരിയിൽ ചേരും. പ്രതിനിധി സമ്മേളനം രാവിലെ അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീമും പൊതുസമ്മേളനം നാളെ വൈകിട്ട് മുൻ സംസ്ഥാന സെക്രട്ടറി M സ്വരാജും ഉദ്ഘാടനം ചെയ്യും. ചിറ്റാർ കൊടുമുടി കമ്മ്യൂണിറ്റി ഹാളിന് സമീപം പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ മരണം കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ്. പതാരിലെ PS സന്ദീപിന്റെ മരണം ആന്തരികക്ഷതം കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ നാടൻ തോക്കുമായി 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലത്തോട് കൃഷ്ണവിലാസം വീട്ടിൽ കൃഷ്ണൻകുട്ടി, മൂഴിക്കൽ വീട്ടിൽ ഗോപി, പുതുക്കുളം ദേവിവിലാസം സുരേഷ് കുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തെരുവ് നായ ശല്യത്തെ തുടർന്ന് തൃശൂർ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിന് ഇന്നും അവധി നൽകി. തെരുവ നായ ശല്യം കാരണം ഇന്നലെയും സ്കൂളിന് അവധി നൽകിയിരുന്നു. നായകളെ പിടികൂടാതെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ലെന്ന് രക്ഷിതാക്കൾ അറിയിച്ചതോടെയാണ് അവധി നൽകിയത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് മറ്റന്നാൾ വരെ മീൻപിടുത്തത്തിന് കാലാവസ്ഥാ വകുപ്പ് വിലക്കേർപ്പെടുത്തി. രാജ്യത്ത് റബ്ബറിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് ബോർഡിന്റെ പ്രധാന ലക്ഷ്യമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ N ഹരി അറിയിച്ചു. റബ്ബർ ഉൽപ്പാദനത്തിലും പ്രധാന കൃഷിയായി ചെയ്യുന്നവരുടെ എണ്ണത്തിലും മുൻകാലത്തേക്കാൾ വർധനവുണ്ടെന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു. ആത്മനിർഭർ പദ്ധതിയിലൂടെ അനുവദിച്ച 100 കോടി രൂപ വിനിയോഗിച്ച് മേഖലയെ ശക്തിപ്പെടുത്തുമെന്നും ബോർഡ് ചെയർമാൻ വ്യക്തമാക്കി. റബ്ബർ ബോർഡ് നൽകുന്ന കാർഷിക സഹായങ്ങളും ക്ഷേമ പദ്ധതികളും സംബന്ധിച്ച് കർഷകരെ അറിയിക്കാൻ നടപടിയെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസും സ്ഥിതിവിവരക്കണക്ക് വകുപ്പും സംയുക്തമായി 20th ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് സാമ്പത്തിക ദിനം ആഘോഷിച്ചു. ടൗൺഹാളിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേഖലാ ഡയറക്ടർ G വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ആധുനിക യുഗത്തിൽ സാമ്പിൾ സർവേയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ മുൻ ചെയർമാൻ PC മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്ഥിതിവിവരക്കണക്ക് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ S കിരൺ അധ്യക്ഷനായിരുന്നു. കാക്കനാട് മാവേലിപുരം ഓണം പാർക്കിന് സമീപം സൈക്കിൾ ഓടിക്കുന്നതിനിടെ താഴ്ചയിലേക്ക് വീണ് 12 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ്കുമാർ അപകടസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംഭവത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തൃക്കാക്കര നഗരസഭയ്ക്ക് കർശന നിർദ്ദേശം നൽകി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:48. 438.6 മീറ്ററിൽ 684 kHz പ്രഭാത പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ഷോപ്പിക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: One, zero, 3.6, Real FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആധുനീകരിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. ജനാഭിലാഷങ്ങളുടെയും അവകാശങ്ങളുടെയും വിശ്വാസത്തിന്റെയും പരമോന്നത കേന്ദ്രമാണ് പാർലമെന്റെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പകർച്ചവ്യാധി പ്രതിരോധത്തിന് നടപ്പാക്കുന്ന സ്കൂൾതല പ്രചാരണത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ വിശദമായി. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകാത്തത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് സജി ചെറിയാൻ ഉൾപ്പെടെയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുഷ്കരമാണെന്നും ആശ്വാസം നൽകേണ്ട നടപടി ഗവൺമെന്റ് അടിയന്തരമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൊഴിലാളികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകുന്നതിന് നടപടി ഗവൺമെന്റ് സ്വീകരിച്ചതായി മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം 4,500 രൂപയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന കാലത്ത് നൽകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. 4,500 രൂപയിൽ ആദ്യഗഡുവായ 1,500 രൂപ നൽകി വരികയാണെന്നും ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയായതായും മന്ത്രി അറിയിച്ചു. മറ്റ് ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ആദ്യഗഡു വിതരണം പൂർത്തിയാകും. ആനുകൂല്യങ്ങൾ കൃത്യമായി നൽകുന്നുണ്ടെന്ന് ഗവൺമെന്റ് അറിയിച്ചതിനെ തുടർന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ സഹായം കുറയാതിരിക്കാൻ വിവിധ വകുപ്പുകളിൽ അധികമായി തുക അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. തൊഴിലാളികൾക്ക് സംസ്ഥാന ഗവൺമെന്റ് മുൻഗണന നൽകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആലുവയിൽ പുതിയ ജലശുദ്ധീകരണശാല ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ടി ജെ വിനോദും, സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ നിയമവിരുദ്ധമായി ഈടാക്കിയ അധിക ഫീസ് തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് സേവ്യർ ചിറ്റിലപ്പള്ളിയും നിയമസഭയുടെ ശ്രദ്ധ ക്ഷണിച്ചു. വ്യാജ ലോൺ ആപ്പ് വഴി നടത്തുന്ന തട്ടിപ്പുകൾ തടയാൻ പോലീസ് ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. RBIയുടെ അംഗീകാരമോ ലൈസൻസോ ഇല്ലാതെ പ്രവർത്തിക്കുകയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയും ചെയ്ത 1836 വ്യാജ ലോണാപ്പുകൾ ബ്ലോക്ക് ചെയ്തതായി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആധുനീകരിക്കാൻ ഗവൺമെന്റ് സമഗ്ര പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പാഠ്യപദ്ധതി പരിഷ്കരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ബിരുദ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല പരിപാടി നാളെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുമായി മന്ത്രി സംവദിക്കും. സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഇതിൻ്റെ ഭാഗമായി പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിക്കും.

0: പകർച്ചവ്യാധി പ്രതിരോധത്തിന് നടപ്പാക്കുന്ന സ്കൂൾതല പ്രചാരണത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി സി പി ജോൺ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ കുട്ടികൾക്ക് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കേരളത്തിലെ കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നൂതന പദ്ധതി നടപ്പാക്കാൻ ആലോചിക്കുകയാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കാൻ പരമ്പരാഗത രീതി ഉപയോഗിച്ച് കൃഷി ശക്തിപ്പെടുത്തുമെന്നും സിദ്ദിഖ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഇന്ന് ലോക പാർലമെൻ്ററി ദിനം. ജനാധിപത്യത്തിൽ പാർലമെൻറ്റുകൾ വഹിക്കുന്ന പ്രധാന പങ്കിനെ ഓർമ്മിപ്പിക്കാനും അവയെ കൂടുതൽ സുതാര്യവും ജനകീയവുമാക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ 2018 June 30 ലോക പാർലമെൻ്ററി ദിനമായി പ്രഖ്യാപിച്ചത്. എല്ലാ ജനപ്രതിനിധികൾക്കും ലോകത്തെ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ലോക്സഭാ സ്പീക്കർ ഓം ബിർള ലോക പാർലമെൻ്ററി ദിനത്തിൽ ആശംസ നേർന്നു. ജനാഭിലാഷങ്ങളുടെയും അവകാശങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും പരമോന്നത കേന്ദ്രമാണ് പാർലമെൻ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആശയങ്ങളും നയങ്ങളും രൂപപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ഭാവിയുടെ ദിശ നിർണയിക്കുകയും ചെയ്യുന്ന ഇടം കൂടിയാണ് പാർലമെൻ്റെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിൽപ്പനയും വിതരണവും നിയന്ത്രിക്കുന്ന താൽക്കാലിക നടപടികൾ പിൻവലിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാനാണ് ഈ മാസം ആദ്യം ഗവൺമെൻറ് താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. താൽക്കാലിക നടപടികൾ രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മതിയായ ലഭ്യത ഉറപ്പാക്കാൻ സഹായിച്ചെന്നും ചില്ലറ ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചെന്നും കേന്ദ്രം അറിയിച്ചു. താൽക്കാലിക നിയന്ത്രണങ്ങളുടെ പിൻവലിക്കൽ നാളെ പ്രാബല്യത്തിലാകും. തെരുവുനായ ആക്രമണങ്ങളെ സംബന്ധിച്ച സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രാലയം എല്ലാ കേന്ദ്ര ഗവൺമെൻറ് വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി. തെരുവുനായ്ക്കളുടെ ആക്രമണം, പൊതുജന സുരക്ഷ, ജുഡീഷ്യൽ നിർദ്ദേശങ്ങൾ പാലിക്കൽ എന്നിവ പരിഹരിക്കാൻ അധികൃതർ നടപടികൾ ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. നാളെ പുലർച്ചെ 2:30 ഫ്രാൻസ് സ്വീഡനുമായും രാവിലെ 6:30 മെക്സിക്കോ ഇക്വഡോറുമായും ഏറ്റുമുട്ടും. ബ്രസീലും പരാഗ്വേയും മൊറോക്കോയും പ്രീ ക്വാർട്ടറിൽ കടന്നു. രാവിലെ നെതർലാൻഡ്സിനെ ഷൂട്ടൌട്ടിൽ 2-3 പരാജയപ്പെടുത്തിയാണ് മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ എത്തിയത്. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ആദ്യ സെമിയിൽ ഓസ്ട്രേലിയ ഇന്ന് വെസ്റ്റിൻഡീസിനെ നേരിടും. ലണ്ടനിൽ രാത്രി 7:00 മത്സരം. കണ്ണൂർ പെരിങ്ങോം കേന്ദ്രത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ CRPF 160-ാമത് ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ പൂർത്തിയായി. കേന്ദ്രം മേധാവി മാത്യു എം ജോൺ സല്യൂട്ട് സ്വീകരിച്ചു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: 11 പരിശീലനം പൂർത്തിയാക്കിയ 266 പേരാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. വിവിധ ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പരിശീലനം, ഫീൽഡ് ക്രാഫ്റ്റ്, മാപ്പ് റീഡിംഗ്, VIP സുരക്ഷ, സുപ്രധാന ഇൻസ്റ്റലേഷനുകളുടെ സുരക്ഷ, ദുരന്ത നിവാരണം, മാനേജ്മെന്റ് തുടങ്ങിയവയിൽ 44 പരിശീലനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ട്രെയിനികൾ പരേഡിൽ അണിനിരന്നത്. നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രത്യേക പരിശീലനവും നൽകി. 266 കേഡറ്റുകളും വ്യത്യസ്ത ഓപ്പറേഷനുകളിൽ വിന്യസിച്ചിരിക്കുന്ന യൂണിറ്റുകളിലേക്ക് നിയോഗിക്കപ്പെടും. പരിശീലനത്തിനിടെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കേഡറ്റുകൾക്കുള്ള ഉപഹാരവും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു.
0: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമാകും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് മറ്റന്നാൾ വരെ മീൻപിടുത്തത്തിന് കാലാവസ്ഥാ വകുപ്പ് വിലക്കേർപ്പെടുത്തി. മംഗലാപുരത്ത് കടലിൽ കാണാതായ 6 മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. യന്ത്രവൽകൃത ബോട്ടുകളുടെ സഹായത്തോടെയാണ് ഇവരെ രക്ഷപ്പെടുത്തിയതെന്ന് കോസ്റ്റ് ഗാർഡ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്നലെ കണ്ടെത്തിയ ഇന്ത്യൻ ഫിഷിംഗ് ബോട്ട് മഞ്ജുമാത കടലാക്രമണത്തിൽ പൂർണ്ണമായും നശിച്ചു. കോഴിക്കോട് എലത്തൂരിനടുത്ത് അപകടത്തിൽപ്പെട്ട ഫൈബർ ബോട്ടിലെ 4 മത്സ്യത്തൊഴിലാളികളെ മറ്റൊരു വള്ളത്തിലുണ്ടായിരുന്ന തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കണ്ണൂർ ആയിക്കര ഹാർബറിൽ നിന്ന് പോയ ബിസ്മില്ല എന്ന ഫൈബർ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ബോട്ടിൻ്റെ എൻജിൻ കേടായതിനെ തുടർന്നാണ് അപകടം. വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിനിടെ കടലിൽ കാണാതായ 3 തൊഴിലാളികളെയും കണ്ടെത്തി. ഇവരെ ഉച്ചകഴിഞ്ഞ് വിഴിഞ്ഞത്തെത്തിക്കും. വെട്ടുകാട് സ്വദേശികളായ സനു, റോബിൻസൺ, വലിയവെളി സ്വദേശി ബാബു എന്നിവരെയാണ് ഞായറാഴ്ച കാണാതായത്. സംസ്ഥാനത്ത് 2027 സെൻസസിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷൻ്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നാളെ മുതൽ വീടുകൾ തോറും വിവരശേഖരണം തുടങ്ങും. കാക്കനാട് മാവേലിപുരം ഓണം പാർക്കിന് സമീപം സൈക്കിൾ ഓടിക്കുന്നതിനിടെ താഴ്ചയിലേക്ക് വീണ് 12 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ അപകടസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംഭവത്തിൽ അടിയന്തര

അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തൃക്കാക്കര നഗരസഭയ്ക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. ഇടുക്കി അണക്കര ഗവൺമെൻറ് സ്കൂളിൽ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ അധ്യാപകനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. കട്ടപ്പന DEO അന്വേഷണ ചുമതല. മർദ്ദനമേറ്റ കുട്ടിയുടെയും മാതാപിതാക്കളുടെയും മൊഴിയെടുക്കും. കുട്ടിയെ ചൂരൽ കൊണ്ട് മർദ്ദിച്ചു എന്ന് ഹെഡ്മാസ്റ്റർ പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരുന്നു. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസും സ്ഥിരവിവര കണക്കു വകുപ്പും സംയുക്തമായി 20th ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് സാമ്പത്തിക ദിനം ആഘോഷിച്ചു. കോഴിക്കോട് ടൗൺഹാളിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് മേഖലാ ഡയറക്ടർ ജി വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. ആധുനിക യുഗത്തിൽ സാമ്പിൾ സർവേയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ മുൻ ചെയർമാൻ PC മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആധുനീകരിക്കുമെന്ന് മന്ത്രി Roji M. John. ജനാഭിലാഷങ്ങളുടെയും അവകാശങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും പരമോന്നത കേന്ദ്രമാണ് പാർലമെന്റെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പകർച്ചവ്യാധി പ്രതിരോധത്തിന് നടപ്പാക്കുന്ന സ്കൂൾതല പ്രചാരണത്തിന് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: മഞ്ഞിൽ മായം സായം കാലം നെഞ്ചിൽ കൊഞ്ച്.

0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ തീരുമാനിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു 3 ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ പ്രഥമ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പെട്രോൾ ഡീസൽ എന്നിവയുടെ വിൽപ്പനയിലും വിതരണത്തിലും ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഇന്ധനക്ഷാമം തടയാൻ ലക്ഷ്യമിട്ട് ജൂൺ 12 റീട്ടെയിൽ ഔട്ട്ലെറ്റുകളിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതുപ്രകാരം ഒരു ഉപഭോക്താവിന് പ്രതിദിനം പരമാവധി വാങ്ങാനാവുന്ന ഡീസലിന്റെ അളവ് 200 ലിറ്ററായി പരിമിതപ്പെടുത്തിയിരുന്നു. മാറിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ തുടരേണ്ടതില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിവന്നിരുന്ന ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്നും സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന 4,500 രൂപ ധനസഹായത്തിലെ ആദ്യഗഡുവായ 1,500 രൂപ 3 ജില്ലകളിൽ വിതരണം ചെയ്തതായും സൌജന്യ റേഷൻ വിതരണത്തിന് ഉത്തരവ് നൽകിയതായും ഫിഷറീസ് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ പറഞ്ഞു.
1: മത്സ്യത്തൊഴിലാളികളുടെ ഗഡുവായ 1,500 രൂപയും സംസ്ഥാന സർക്കാരിന്റെ 1,500 രൂപയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ 1,500 രൂപയും ഉൾപ്പെടെ മൊത്തം 4,500 രൂപയാണ് സാർ കൊടുക്കാനുള്ളത്. അതിൽ 1,500 രൂപയാണ് ആദ്യ ഗഡുവായി നൽകാനുള്ളത്. ആ 1,500 രൂപ ഇപ്പോൾ ഏകദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് സാർ. 3 ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ അത് പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ജില്ലകളിൽ ഈ വരുന്ന ദിവസങ്ങളിൽ അത് പൂർത്തിയാവുകയും ചെയ്യും.
0: മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു കുറവും ഉണ്ടാകാത്ത വിധത്തിൽ സർക്കാർ മുൻഗണന നൽകി വരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. അതേസമയം മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ കണ്ണിൽ ചൊറയില്ലാത്ത നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സജി ചെറിയാൻ വിമർശനമുന്നയിച്ചു.
2: കഴിഞ്ഞ സർക്കാർ ഈ 4,500 രൂപ 6,000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ തിരുത്തൽ വരുത്തണം. എന്നാൽ ഈ സീസണിൽ ഈ ആനുകൂല്യം അവർക്ക് നൽകിയില്ല എന്നതാണ് ഈ പ്രമേയത്തിന്റെ കാരണം. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ 1,500 രൂപ കൊടുത്തത് അവരുടെ വിഹിതം മാത്രമാണ്. സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ കൊടുക്കേണ്ട ഒരു പൈസയും അവർക്ക് ഈ സമയം വരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന വിഷയം. സാർ, ഇത് കണ്ണിൽ ചോരയില്ലാത്തൊരു നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്.
0: അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിന്

0: പിന്നാലെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യാത്തത് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിന് ശേഷം ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ന് സ്ഥാനമൊഴിഞ്ഞു. ഉപമേധാവിയായിരുന്ന ജനറൽ ധീരജ് സേത്താണ് കരസേനയുടെ പുതിയ മേധാവി. ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി വ്യക്തികേന്ദ്രീകൃതമല്ലെന്നും സൈനികരും കമാൻഡർമാരും രാജ്യത്തെ പൌരന്മാരും അർപ്പിക്കുന്ന അടിയുറച്ച വിശ്വാസമാണ് സേനയുടെ കരുത്തെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. ജനറൽ ധീരജ് സേത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പങ്കുവച്ചു. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ പാക് നടപടി അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഡൽഹിയെ വായു മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കാൻ ലക്ഷ്യമിട്ട് പുതിയ ഇലക്ട്രിക് വാഹന നയത്തിന് അംഗീകാരം നൽകി ഡൽഹി സർക്കാർ. നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നയപ്രകാരം 30 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് കാറുകൾക്ക് രജിസ്ട്രേഷൻ ഫീസും റോഡ് നികുതിയും പൂർണ്ണമായും ഒഴിവാക്കി. പഴയ വാഹനങ്ങൾ പൊളിച്ച് പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് 1 ലക്ഷം രൂപ ഇൻസെന്റീവ് ലഭിക്കും. 2028 ഏപ്രിൽ മുതൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യാനാകൂവെന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കോഴിക്കോട് മാവൂരിൽ ജോലിക്കായി എത്തിയ 3 ബംഗ്ലാദേശി പൌരന്മാർ പോലീസ് പിടിയിൽ. അനധികൃതമായി രാജ്യത്ത് തങ്ങിയതിന് ഇവർക്കെതിരെ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം മാവൂർ പോലീസ് കേസെടുത്തു. വരും ദിവസങ്ങളിൽ ഊർജിതമായ പരിശോധനകൾ മാവൂർ മേഖലയിൽ നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. അടുത്ത മാസം 2 നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ബില്ല് സംബന്ധിച്ച് കരട് നിർദ്ദേശം അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, അസം എന്നീ സംസ്ഥാനങ്ങളുടെ മാതൃക പിന്തുടർന്നായിരിക്കും തുടർ നടപടികളെന്നും സുവേന്ദു അധികാരി വ്യക്തമാക്കി. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് ഇന്നുകൂടി അവസരം. ജൂലൈ 1 മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. സ്വന്തം വീടിന്റെയും കുടുംബാംഗങ്ങളുടെയും വിവരങ്ങൾ സ്വന്തമായി തന്നെ രേഖപ്പെടുത്താൻ അവസരമൊരുക്കുന്ന സെൽഫ് എന്യൂമറേഷൻ നിരവധി പേർ ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. sc.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിൽ നിന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കാം. ഇതിനായി ആദ്യം സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരും മൊബൈൽ ഫോൺ നമ്പറും നൽകണം. 34 ചോദ്യങ്ങളാണ് സെൻസസ് വിവരശേഖരണത്തിന്റെ ഭാഗമായുള്ളത്. ഇവ നൽകിക്കഴിഞ്ഞ ശേഷം ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ഐഡി വീട്ടിൽ സെൻസസ് ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനെത്തുമ്പോൾ നൽകിയാൽ മതിയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗ്രീസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പണമിടപാടുകൾക്കായി UPI സേവനം ആരംഭിച്ച യൂറോ ബാങ്ക്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ആഗോളതലത്തിൽ വ്യാപിക്കുന്നതിലെ സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ബ്രിക്സ് വനിതാ ട്രാക്കിന്റെ 3-ാമത് മുന്നൊരുക്ക യോഗം ന്യൂഡൽഹിയിൽ വെർച്വലായി ചേർന്നു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി വനിതാ മന്ത്രിതല യോഗങ്ങൾ അടുത്ത മാസം 6 മുതൽ കൊച്ചിയിൽ ചേരുന്നതിന്റെ ഭാഗമായാണ് യോഗം നടന്നത്. വനിതാ ട്രാക്കിന് കീഴിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെ അഭിനന്ദിച്ച അംഗരാജ്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൽ സഹകരണം ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 മൊറോക്കോയുടെ വിജയം. ഇന്നലെ രാത്രി നടന്ന മത്സരങ്ങളിൽ ബ്രസീൽ ജപ്പാനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് രാത്രി 10:30 മത്സരത്തിൽ ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ മത്സരം. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മംഗളൂരു തീരത്ത് അപകടത്തിൽപ്പെട്ട മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് 6 പേരെ തീരസംരക്ഷണ സേനയുടെ കപ്പലായ സച്ചേത് രക്ഷപ്പെടുത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് മഞ്ജുമാത എന്ന മത്സ്യബന്ധന

0: ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. അന്താരാഷ്ട്ര പാർലമെന്ററി ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ജനപ്രതിനിധികൾക്കും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും ആശംസകൾ നേർന്ന ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനവിശ്വാസത്തിന്റെയും പൗരാവകാശങ്ങളുടെയും പരമോന്നത വേദിയാണ് പാർലമെന്റെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇന്ന് തുടങ്ങി അടുത്ത മാസം 29 വരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ എല്ലാ വീടുകളും സന്ദർശിച്ച് ഫോമുകൾ വിതരണം ചെയ്യും. അന്തിമ വോട്ടർ പട്ടിക 7 ഒക്ടോബർ പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ സിനിമ നേരിടുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് പഠിക്കാൻ ഉന്നതതല സമിതിക്ക് രൂപം നൽകി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പ്രസാർഭാരതി ചെയർമാൻ പ്രസൂൺ ജോഷിയുടെ നേതൃത്വത്തിലുള്ള സമിതി ഇന്ത്യൻ സിനിമയുടെ ഭാവി സാധ്യതകളും വെല്ലുവിളികളും പഠിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 ദിവസത്തെ ആന്ധ്രാപ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പെട്രോൾ ഡീസൽ വിതരണത്തിൽ ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ നാളെ മുതൽ പിൻവലിക്കാൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാർ. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ധനസഹായത്തിന്റെ ആദ്യഗഡു 3 ജില്ലകളിൽ വിതരണം ചെയ്തതായി ഫിഷറീസ് മന്ത്രി. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആധുനീകരിക്കാൻ ഗവൺമെന്റ് സമഗ്ര പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പാഠ്യപദ്ധതി പരിഷ്കരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് 2027 സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഇന്ന് ലോക പാർലമെന്ററി ദിനം. ജനാധിപത്യത്തിൽ പാർലമെന്റുകൾ വഹിക്കുന്ന പ്രധാന പങ്കിനെ ഓർമ്മിപ്പിക്കാനും അവയെ കൂടുതൽ സുതാര്യവും ജനകീയവുമാക്കുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ 2018 ജൂൺ 30 ലോക പാർലമെന്ററി ദിനമായി പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് സമാധാനവും സ്ഥിരതയും തിരിച്ചുകൊണ്ടുവരുന്നതിൽ പുരോഗതി ഉണ്ടെന്ന് മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമ. സമാധാന കരാറിന്റെ 40th വാർഷിക ദിനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സ്വകാര്യ എണ്ണക്കമ്പനികൾ മെഥനോൾ കലർന്ന പെട്രോളിയം വിൽക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പേരിൽ പ്രചരിക്കുന്ന നോട്ടീസുകൾ വ്യാജമാണെന്ന് അധികൃതർ. കമ്പനി അത്തരത്തിൽ ഒരു നോട്ടീസ് ഇറക്കിയിട്ടില്ലെന്നും ഉപഭോക്താക്കൾ വഞ്ചിതരാകരുതെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. മംഗലാപുരത്ത് കടലിൽ കാണാതായ 6 മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. യന്ത്രവൽകൃത ബോട്ടുകളുടെ സഹായത്തോടെയാണ് ഇവരെ രക്ഷപ്പെടുത്തിയതെന്ന് കോസ്റ്റ് ഗാർഡ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. നാളെ പുലർച്ചെ 2:30 ഫ്രാൻസ് സ്വീഡനുമായും രാവിലെ 6:30 മെക്സിക്കോ ഇക്വഡോറുമായും ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകൾ ഇനി 3:00.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവം ഇന്ന് തത്സമയ ഫോണിൻ പരിപാടിയല്ല. ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ 9400224440. ഗാനോത്സവത്തിൽ ആദ്യ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി, ബേണി ഇഗ്നേഷ്യസ് കൂട്ടുകെട്ടിൽ എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ചത്. ചിത്രം തേന്മാവിൻ കൊമ്പത്ത്.
2: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ,

ഗാനോത്സവത്തിൽ ഇനി പ്രസന്ന കെ ടി വിളയിൽ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി, രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ, യേശുദാസ് ആലപിച്ചത്, ചിത്രം 6 തമ്പുരാൻ.

0: 93.6 റിയൽ എഫ്എം.
1: ഗാനോത്സവത്തിൽ ഇനി ONV തിരുനെല്ലൂർ കരുണാകരൻ ഇവരുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ സംഗീതം നൽകി ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം കാറ്റുവന്ന് വിളിച്ചപ്പോൾ ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു രാജി മരത്തംകൂട്.

ഇനി കേൾക്കാം കൈതപ്രം ഇളയരാജ കൂട്ടുകെട്ടിൽ ചിത്ര ആലപിച്ച ഗാനം. ചിത്രം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ചേളന്നൂരിൽ നിന്നും ടാഗിൻ, രമ എന്നിവർ.

ബി ആർ പ്രസാദിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണിനി ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മീനു ബാബു കൊമ്മേരി.

ഗാനോത്സവത്തിൽ ഇനി കേൾക്കാം മോഹൻദാസ് മേലൂർ ആവശ്യപ്പെട്ട ഗാനം. ചെമ്മീൻ എന്ന ചിത്രത്തിൽ നിന്ന് മന്നാദേ ആലപിച്ചത്. വയലാർ രാമവർമ്മയുടെ വരികൾ, സലിൽ ചൗധരിയുടെ സംഗീതം.

ഗാനോത്സവത്തിൽ ഇനി നാദാപുരം വളയത്തുനിന്ന് ആഷ്മിയ, ഇഷാനി എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. അമരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ചത്. ഗാനശില്പികൾ കൈതപ്രം, രവീന്ദ്രൻ.

ഇനി തിക്കോടിയിൽ നിന്നും പ്രിയങ്ക ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ ആലപിച്ചത്. ശരത് വയലാറിന്റെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.

ബിച്ചു തിരുമല ഇളയരാജ കൂട്ടുകെട്ടിൽ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം എന്റെ സൂര്യപുത്രിക്ക്. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു മട്ടന്നൂരിൽ നിന്നും ഹരിത.

0: ഇനി പെരുമഴക്കാലം എന്ന ചിത്രത്തിന് വേണ്ടി അഫ്സൽ, ജോസ്ന എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികളാണ്, എം ജയചന്ദ്രന്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു നടുവണ്ണൂരിൽ നിന്നും ഷിഫ.
1: ിട്ട് കസവണി തട്ട്.

ഇനി ചെമ്പരത്തി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വേങ്ങേരിയിൽ നിന്നും സുരേഷ്.

0: ഇന്നത്തെ ഗാനോത്സവം ഇതോടെ ഇവിടെ പൂർണ്ണമാകുന്നു. ഗാനോത്സവം ഇനി കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 1-2.
1: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
0: ഇനി മിഡ് ഡേ ന്യൂസ്.

0: List monitoring by agency. Uncertainty looms over U.S. and Iran peace negotiations as Tehran rejects U.S. President Trump's claim of meeting in Doha. And Germany knocked out of 2026 FIFA World Cup after facing defeat from Paraguay in a 4-3 penalty shootout. With that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 59-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
2: അവരോഹണത്തിലെ അവസാന വളവ് തിരിയുകയാണ് കുറ്റവും ശിക്ഷയും. അരനാഴിക അകലെ അഴിമുഖമാണ്. കൊലയാളി നിക്കോവാണ് യാത്രികൻ. മനസാക്ഷിക്ക് മുകളിൽ പടർന്ന ചോര കഴുകിക്കളയാൻ എത്ര സ്നാനഘട്ടങ്ങൾ വേണ്ടി വന്നയാൾക്ക്. ഇരട്ടക്കൊലപാതകം ചെയ്തെന്ന കുറ്റബോധത്തിൻ്റെ വറചട്ടിയിൽ കരിഞ്ഞു തീരും മുമ്പ് പശ്ചാത്താപത്തിൻ്റെ തണുജലമൊഴിച്ച അയാളെ തിരികെ വിളിക്കുന്നത് ജീവിക്കാൻ വേണ്ടി ശരീരം വിറ്റുകൊണ്ടിരുന്ന സോണിയ എന്ന പെൺകുട്ടിയാണ്. നാടക നദിയുടെ അവസാന വളവിലെ ആദ്യ കടവിൽ അനുജത്തി ഡോണിയയല്ലേ കാത്തുനിൽക്കുന്നത്. രണ്ടാം കടവിൽ സ്വയം തീർത്ഥമായി മാറിയ സഖി സോണിയ. കുരിശിൻ്റെ വഴിയിൽ നായകൻ വീണുപോകാതിരിക്കാൻ വിടാതെ പിന്തുടരുന്ന ആ രണ്ടു കണ്ണുകൾ മറിയം മഗ്ദലനയുടേതോ? ആഴമുള്ള ജലാശയങ്ങൾ പോലെ ആ മിഴിയാഴിയിൽ മുട്ടുകുത്തുകയാണ് അയാൾ അന്തിമ സ്നാനത്തിനായി.

0: ആരോ വീട്ടിലുണ്ടല്ലോ. ഡോണിയ, എന്റെ മുറിയിൽ കാത്തിരിപ്പാണോ?
1: ഇന്ന് മുഴുവൻ ഞാൻ സോണിയയുടെ കൂടെയായിരുന്നു. ഞങ്ങൾ ഇരുവരും അവിടെ ചേട്ടനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. തീർച്ചയായും ചേട്ടൻ വരുമെന്നാ ഞങ്ങൾ കരുതിയത്. കാണാതിരുന്നപ്പോ ഇങ്ങോട്ട് പോന്നു.
0: ഞാൻ ആകെ തകർന്നു കഴിഞ്ഞു ഡോണിയ. എനിക്ക് വല്ലാത്ത ക്ഷീണം, സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല.
1: ഇന്നലെ രാത്രി മുഴുവൻ ചേട്ടൻ എവിടെയായിരുന്നു?
0: ഞാൻ വ്യക്തമായി ഓർക്കുന്നില്ല. നോക്കൂ ഡോണിയ, ഉറച്ച ഒരു തീരുമാനത്തിലെത്താൻ എന്റെ മനസ്സ് കൊതിക്കുന്നു. നേവിയുടെ തീരത്തുകൂടി പല പ്രാവശ്യം ഞാൻ നടന്നു. എല്ലാം അവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്ന് കരുതിയതാണ്. എന്നാൽ ഇല്ല, എനിക്ക് കഴിയുന്നില്ല.
1: അമ്മയോട് പറഞ്ഞോ?
0: ഇല്ല, അമ്മയോടൊന്നും പറഞ്ഞില്ല. ഞാൻ അമ്മയെ കാണാൻ പോയത് തെറ്റായി. എന്തിനു പോയി എന്ന് എനിക്കറിയില്ല. എനിക്ക് ഉടനെ പോകണം ഡോണിയ, എനിക്ക് കീഴടങ്ങണം. ഏയ്, നീ കരയുകയാണോ അനീതി? ഏയ്, നീ നിന്റെ കൈയൊന്ന് നീട്ടു, ഞാനൊന്ന് പിടിച്ചോട്ടെ. അനിയത്തി, മോളെ, എന്നെ ഒന്ന് ആലിംഗനം.
1: സ്വയം പീഡനത്തിലൂടെ ചെയ്ത കുറ്റത്തിന് പാതി പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞില്ലേ?
0: കുറ്റം? എന്ത് കുറ്റം? ആർക്കും ഉപകാരം.

0: സംസ്കാരമില്ലാത്ത പണ്ടപ്പണയക്കാരി വെറുതെ. ഉപദ്രവകാരിയായ ആ കീടത്തെ കൊന്നത് കുറ്റം, അവരെ കൊല്ലുന്നത് 40 പാപകർമ്മങ്ങൾക്കുള്ള പ്രായച്ചിത്തത്തിന് തുല്യമാണ്. ദരിദ്രരുടെ ജീവൻ ഊറ്റിക്കുടുക്കിയായിരുന്ന വൃദ്ധ, അതൊരു കുറ്റകൃത്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ചുള്ള പ്രായച്ചിത്തത്തെ പറ്റിയും ചിന്തിക്കുന്നില്ല. കുറ്റം, കുറ്റകൃത്യം, ഇപ്പോൾ മാത്രമാണ് എന്റെ ഭീരുത്വത്തെ പറ്റി ഞാൻ ബോധവാനായത്. അതൊഴുകിക്കൊണ്ടിരിക്കുന്നു, ഷാമ്പെയ്ൻ പോലെയാണ് ചീറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനുത്തരവാദികളായവരെ കാലം അഭിനന്ദിക്കും. പിൽക്കാലത്ത് അവരെ മാനവ സമുദായത്തിന്റെ രക്ഷകരെന്ന് വാഴ്ത്തും. പരാജയപ്പെട്ടതെന്തും മനുഷ്യർക്ക് മണ്ടത്തരമായി തോന്നും. എന്നെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയാണ് ആ മണ്ടത്തരം ചെയ്തത്. ആദ്യ ചുവടുവയ്പ്പ്. ഡോണിയ, നീ നോക്കിക്കാണുന്നത് പോലെയല്ല ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. ഞാൻ ചെയ്തതൊരു പാതകമായി ഇപ്പോഴും കരുതുന്നില്ല. ഇപ്പോഴത്തെ പോലെ ആത്മവിശ്വാസമോ കരുത്തോ ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് പോണം.
1: ആത്മവിശ്വാസമോ കരുത്തോ?
0: ഡോണിയ, പ്രിയപ്പെട്ടവളെ, ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. തെറ്റുകാര് മാപ്പ് അർഹിക്കുന്നില്ലെങ്കിലും നീ എനിക്ക് മാപ്പ് തരണം. ഇനി നമ്മൾ വഴക്കിടില്ല. എനിക്ക് പോകാനായി നേരം വൈകുന്നു. എന്നെ ഒരിക്കലും നീ പിന്തുടരരുത്. നീ വേഗം പോയി അമ്മയോടൊപ്പം ഇരിക്കൂ. നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? കരയല്ലേ? ഓ, നമ്മൾ എന്നേക്കുമായി പിരിയുകയല്ല. ഇന്ന് പോയാൽ 20 വർഷത്തെ തടവ് ശിക്ഷയുടെ കഷ്ടപ്പാടിൽ ഞാൻ തകർക്കപ്പെടും. എനിക്ക് കൂടുതൽ വിവേകമുണ്ടാകുമോ? അപ്പോൾ ഞാൻ എന്തിനു വേണ്ടി ഇനി ജീവിക്കണം? പുലർച്ചയ്ക്ക് നേവയിലേക്ക് കണ്ണുനട്ട് നിൽക്കുമ്പോൾ ഞാനൊരു നിന്ദ്യനാണെന്ന് സ്വയം മനസ്സിലായി. മോളെ, പൊയ്ക്കോളൂ. ഞാൻ ക്രൂരനാണ്, എനിക്കതറിയാം. അവൾ പോകുകയാണ്. വീണ്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു അവൾ. വീണ്ടും അവസാന നോട്ടം. 20 വർഷത്തെ തടവ് ജീവിതം ഒരാളെ നിശേഷം തകർത്ത് കളയില്ലേ? വെള്ളം കല്ലിന് തേയ്മാനം വരുത്തുന്നതുപോലെ, അതിനുശേഷം എന്തിന് ഞാൻ ജീവിക്കണം? എനിക്ക് കാണണം, സോണിയെ കാണണം.

0: സോണിയ, ഞാൻ വന്നു.
1: എന്തിന്?
0: ജീവിക്കാൻ.
1: ഭീരുത്വവും മരണവും ഭയവുമാണോ നിങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്?
0: സോണിയ, ഞാൻ നിന്റെ കുരിശു വാങ്ങാൻ വന്നതാണ്. നീയാണ് എല്ലാം ഏറ്റുപറയാൻ എന്നെ ഉപദേശിച്ചത്. എന്നിട്ട് അടുത്തെത്തിയപ്പോൾ നീ എന്തിനാണ് പേടിക്കുന്നത്?
1: എന്തുകൊണ്ടാണ് ഇയാൾ എന്റെ കണ്ണുകളിൽ നോക്കാത്തത്?
0: ആ കുരിശുമാല എന്റെ കഴുത്തിൽ അണിയിക്കു സോണിയ. അതിങ്ങെടുത്തു തരൂ സോണിയ, നേരമായി.
1: ഞാനിതാ ഈ മാല കഴുത്തിലിട്ട് തരുന്നു.
0: ഞാൻ കുരിശു ചുമക്കുന്നതിന്റെ പ്രതീകമാണിത്. ഞാൻ പോയി. സ്വയം നിയമത്തിന് കീഴടങ്ങണമെന്ന് നീ ആഗ്രഹിച്ചു. കൊള്ളാം, ഞാനിപ്പോൾ ജയിലിലേക്കാണ് പോകുന്നത്. നിന്റെ ആഗ്രഹം സഫലമാകട്ടെ. ശരി. അല്ല, നീ എന്തിനാണ് കരയുന്നത്? അരുത്, കരച്ചിൽ നിർത്തു. നീ എന്തിന് ഇത്ര മാത്രം ദുഃഖിക്കുന്നു? നിനക്ക് ഞാൻ ആരാണ്? നീ എന്തിനാണ് എനിക്ക് വേണ്ടി ഇങ്ങനെ കണ്ണീരൊഴുക്കുന്നത്? നീ എന്തിനെന്നെ എന്നെ ശുശ്രൂഷിക്കുന്നു?
1: കുരിശ് വരച്ച് ഒരു പ്രാർത്ഥനയെങ്കിലും ചൊല്ലു.
0: തീർച്ചയായും നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ.
1: നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്?
0: വേണ്ട സോണിയ, ഞാൻ ഒറ്റയ്ക്ക് പോകും. നീ വരണ്ട.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 59-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സോണിയ, നിതുന നെവിൽ, ഡോണിയ, കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അശോക് ഖോസ്ല ആലപിച്ച ഗസലുകൾ കേൾക്കാം.

അശോക് ഖോസ്ല ആലപിച്ച ഗസലുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. 438.6 മീറ്ററിൽ, അതായത് 684 കിലോഹെർട്സിൽ ഇന്നത്തെ സായന പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
2: ലോകകപ്പിന്റെ നോക്കൌട്ട് റൗണ്ട് ഓരോ ദിവസവും പുതിയ ചരിത്രങ്ങൾ എഴുതുകയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ കരുത്ത് തെളിയിച്ച വമ്പന്മാർ വരെ ഓരോ നിമിഷവും പുറത്താകുമെന്ന പ്രതീതിയിലാണ്. ഇന്നലെയും അതുതന്നെയായിരുന്നു കഥ. ബ്രസീൽ അവസാന നിമിഷത്തിലെ ഗോളിൽ ജപ്പാനെ മറികടന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ജർമ്മനിയും നെതർലാൻഡ്സും ലോകകപ്പിനോട് അപ്രതീക്ഷിതമായി വിട

പറഞ്ഞു. പരാഗ്വേയും മൊറോക്കോയും ചരിത്രമെഴുതിയപ്പോൾ ലോകകപ്പ് പ്രവചനങ്ങളെല്ലാം തകിടം മറിക്കുന്ന ടൂർണമെന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആദ്യ മത്സരത്തിൽ ലാറ്റിനമേരിക്കൻ പ്രതാപവും ഏഷ്യൻ ആവേശവും നേർക്കുനേർ വന്നപ്പോൾ അവസാന ചിരി ബ്രസീലിനായിരുന്നു. എന്നാൽ സ്കോർ ലൈൻ മാത്രം നോക്കിയാൽ ഈ മത്സരത്തിന്റെ കഥ പൂർണമായി മനസ്സിലാകില്ല. അവസാന വിസിൽ മുഴങ്ങുന്നതുവരെ ബ്രസീലിനെ വിറപ്പിച്ച പ്രകടനമായിരുന്നു ജപ്പാന്റേത്. ആദ്യ പകുതിയിൽ ജപ്പാനായിരുന്നു ഒരു പടി മികച്ച ടീം. 29-ാം മിനുട്ടിൽ ബ്രസീലിന്റെ പ്രതിരോധത്തിലെ പിഴവ് മുതലെടുത്ത് കൈഷു സാനോ കാർപ്പറ്റ് ഷോട്ടിലൂടെ വല കുലുക്കിയപ്പോൾ ലോകമെങ്ങുമുള്ള ബ്രസീലിയൻ ആരാധകർ ഞെട്ടി. പന്തവകാശം കൂടുതൽ ബ്രസീലിനായിരുന്നെങ്കിലും അതിവേഗ മുന്നേറ്റങ്ങളിൽ ഹാജിമെ മൊറിയാസുവിന്റെ ടീം മികവു കാണിച്ചു. ഇടവേളയ്ക്കു ശേഷം ബ്രസീലിയൻ കോച്ച് കാർലോ ആൻസലോട്ടി കളിയുടെ രൂപം തന്നെ മാറ്റി. മിഡ്ഫീൽഡർ ലൂക്കാസ് പക്വേറ്റയ്ക്കു പകരം ഫോർവേഡ് എൻട്രിക്കിനെ ഇറക്കിയതോടെ ബ്രസീൽ കൂടുതൽ നേരിട്ട് ആക്രമിക്കാൻ തുടങ്ങി. നിരന്തരം ബോക്സിലേക്ക് ഉയർത്തിയ ക്രോസുകൾ ഒടുവിൽ ഫലം കണ്ടു. 56-ാം മിനുട്ടിൽ ഗബ്രിയലിന്റെ ക്രോസിൽ നിന്നുള്ള കാസെമിറോയുടെ ശക്തമായ ഹെഡർ ബ്രസീലിനെ സമനിലയിലെത്തിച്ചു. അതോടെ കളിയുടെ നിയന്ത്രണം പൂർണമായും ബ്രസീൽ ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ജപ്പാൻ അവസാന നിമിഷം വരെ പൊരുതി. കളി എക്സ്ട്രാ ടൈമിലേക്ക് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ബ്രസീലിന്റെ വിജയ ഗോൾ വന്നത്. അധിക സമയത്തിന്റെ 5-ാം മിനുട്ടിൽ ബ്രൂണോ ഗിമാരസിന്റെ പാസ് സ്വീകരിച്ച ഗബ്രിയേൽ മാർട്ടിനെല്ലി വല ചലിപ്പിച്ചപ്പോഴാണ് ജപ്പാന്റെ പ്രതിരോധം ഒടുവിൽ തകർന്നത്. ഇഞ്ചുറി ടൈമിലെ ആ ഗോൾ ബ്രസീലിനെ ഒരിക്കൽ കൂടി ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തിച്ചു. ഈ വിജയം ബ്രസീലിന് നൽകുന്ന ആത്മവിശ്വാസവും ഊർജവും വലുതാണ്. എന്നാൽ നോക്കൌട്ട് ഘട്ടത്തിൽ ചെറിയ പിഴവുകൾക്കു പോലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഈ മത്സരം കാർലോ ആൻസലോട്ടിയുടെ ടീമിന് നൽകുന്നത്. പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ പ്രതിരോധം പലതവണ തുറന്നു കിട്ടിയതും മധ്യനിരയിൽ പന്ത് നഷ്ടമായതും ബ്രസീലിന്റെ ആശങ്കയാണ്. എന്നാൽ പ്രതിസന്ധി ഘട്ടത്തിൽ കളിയുടെ ഗതി മാറ്റാൻ ബെഞ്ചിലെ താരങ്ങൾക്കുള്ള കഴിവ് ബ്രസീലിന്റെ ഏറ്റവും വലിയ ശക്തിയായി വീണ്ടും തെളിഞ്ഞു. മറുവശത്ത് തോറ്റെങ്കിലും ജപ്പാൻ ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ വിജയികളിലൊന്നാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി താഴേത്തട്ടിൽ നിന്ന് പടുത്തുയർത്തിയ അവരുടെ ഫുട്ബോൾ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ് ഈ പ്രകടനം. ലോക ഫുട്ബോളിലെ വമ്പന്മാരെ ഭയക്കാതെ വ്യക്തമായ തന്ത്രത്തോടെയും അതിവേഗ പ്രസിംഗോടെയും അച്ചടക്കത്തോടെയും കളിക്കാൻ കഴിയുന്ന ഒരു ടീം എന്ന നിലയിൽ ജപ്പാൻ തങ്ങളുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിച്ചു. ഭാവിയിൽ കിരീടപ്പോരാട്ടത്തിൽ പോലും അവരെ ഗൗരവമായി കാണേണ്ട കാലം എത്തിയെന്ന് ഈ ലോകകപ്പ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ബ്രസീൽ ആരാധകരുടെ അത്യാഹ്ലാദത്തിനിടയിലും ഈ ലോകകപ്പിലെ ഏറ്റവും സംഘടിതവും ധീരവുമായി കളിച്ച ടീമുകളിലൊന്നായി അവർ നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഈ ലോകകപ്പിൽ ഇതുവരെ കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ അട്ടിമറി ഏത് എന്നതിനുള്ള ഉത്തരമായി ജർമ്മനിക്കെതിരെ പരാഗ്വേയുടെ ജയം. 120 മിനിറ്റും മുൻ ലോക ചാമ്പ്യന്മാരെ ചെറുത്തുനിന്ന പരാഗ്വേ ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വീരോചിത ജയവും സ്വന്തമാക്കി. 4-3 എന്ന സ്കോറിനാണ് ലാറ്റിനമേരിക്കൻ ടീമിന്റെ ജയം. നിശ്ചിത സമയത്തും അധിക സമയത്തും കളി 1-1 എന്ന നിലയിലായിരുന്നു. ലോകകപ്പ് ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ജർമ്മനി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുന്നത്. കളിയുടെ നിയന്ത്രണം തുടക്കം മുതൽ ജർമ്മനിക്കായിരുന്നു. ആദ്യ പകുതിയിൽ മാത്രം കളിയുടെ 3/4 പന്ത് അവരുടെ കാൽക്കലായിരുന്നു. എന്നാൽ പന്ത് കൈവശം വച്ചതുകൊണ്ട് മാത്രം ഗോളടിക്കാനാവില്ലെന്ന് പരാഗ്വേ അവരെ പഠിപ്പിച്ചു. 42-ാം മിനിട്ടിൽ ഒരു പ്രത്യാക്രമണത്തിനൊടുവിൽ ഹൂലിയോ എൻസിസോയുടെ ഹെഡർ വലയിലെത്തിയപ്പോൾ പരാഗ്വേ അപ്രതീക്ഷിതമായി മുന്നിൽ. ലോകകപ്പ് നോക്കൌട്ട് ചരിത്രത്തിൽ പരാഗ്വേ നേടുന്ന ആദ്യ ഗോൾ കൂടിയായി അത്. അതോടെ ഉണർന്നു കളിച്ച ജർമ്മനി 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ കായ് ഹാവേർട്സിന്റെ ഹെഡറിലൂടെ ഒപ്പമെത്തി. തുടർന്ന് നിരവധി അവസരങ്ങൾ ജർമ്മനി സൃഷ്ടിച്ചെങ്കിലും പരാഗ്വേയുടെ പ്രതിരോധവും ഗോൾ കീപ്പർ ഒർലാൻഡോ ഗില്ലും വൻമതിൽ പോലെ നിന്നു. അധിക സമയത്ത് ജുനാഥൻ താ നേടിയെന്ന് കരുതിയ ഗോൾ VAR പരിശോധനയ്ക്ക് ശേഷം ഫൗളിനെ തുടർന്ന് റദ്ദാക്കിയത് ജർമ്മനിക്ക് വലിയ തിരിച്ചടിയായി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ജർമ്മനി സമ്മർദ്ദത്തിന് കീഴടങ്ങിയപ്പോൾ പരാഗ്വേ ഗോൾകീപ്പർ ഒർലാൻഡോ ഗിൽ രാജ്യത്തിന്റെ വീരനായകനായി. 2 കിക്കുകൾ സേവ് ചെയ്ത ഗില്ലിന്റെ മികവിൽ പരാഗ്വേക്ക് മുൻതൂക്കം. അവസാന നിർണായക കിക്ക് ജോസേ കനാലെ വലയിലെത്തിച്ചതോടെ പരാഗ്വേ ചരിത്ര വിജയം സ്വന്തമാക്കി. പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസ് സ്വീഡൻ മത്സരത്തിലെ വിജയികളാണ് അവർക്ക് എതിരാളികൾ. മറുവശത്ത് തുടർച്ചയായ 3-ാം ലോകകപ്പിലും നിരാശാജനകമായി പുറത്തായത് ജർമ്മൻ ഫുട്ബോളിനും പരിശീലകൻ ജൂലിയൻ നാഗൽസ്മാനും വലിയ തിരിച്ചടിയായി.

ഖത്തർ ലോകകപ്പിൽ ആഫ്രിക്കൻ ഫുട്ബോളിന് പുതിയ ആത്മവിശ്വാസം സമ്മാനിച്ച മൊറോക്കോ ഈ ലോകകപ്പിലും അതേ കഥ തുടരുകയാണ്. യൂറോപ്യൻ ശക്തികളിലൊന്നായ നെതർലാൻഡ്സിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 വീഴ്ത്തി അറ്റ്ലാസ് ലയൺസ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. നിശ്ചിത സമയത്തും അധിക സമയത്തും സ്കോർ 1-1 ആയിരുന്നു. ആദ്യ പകുതിയിൽ കൂടുതൽ അപകടകരമായ അവസരങ്ങൾ സൃഷ്ടിച്ചത് മൊറോക്കോയായിരുന്നു. ബ്രാഹിം ഡിയാസ്, ഇസ്മായേൽ സൈബാരി, അസെദ്ദിൻ ഔനാഹി എന്നിവർ ഡച്ച് പ്രതിരോധത്തെ നിരന്തരം പരീക്ഷിച്ചു. എന്നാൽ ഗോൾ കീപ്പർ ബാർട്ട് വെർബ്രൂഗന്റെ നിർണായക സേവുകൾ നെതർലാൻഡ്സിനെ മത്സരത്തിൽ നിലനിർത്തി. രണ്ടാം പകുതിയിൽ മത്സരത്തിന്റെ ഒഴുക്ക് മാറി. 72 മിനിറ്റിൽ കോഡി ഗാക്പോയുടെ ഫിനിഷിലൂടെ ഓറഞ്ച് പട മുന്നിലെത്തി. ഗർഭസ്ഥ ശിശു മരിച്ചതിന്റെ വലിയ ദുഃഖത്തിനിടയിലും നേടിയ ആ ഗോളിന് പിന്നാലെ ഗാക്പോ വികാരാധീനനായത് മത്സരത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ നിമിഷങ്ങളിലൊന്നായിരുന്നു. ജയം കൈവിട്ടെന്ന് എല്ലാവരും കരുതിയ സമയത്താണ് മൊറോക്കോ വീണ്ടും പോരാട്ട വീര്യം തെളിയിച്ചത്. ഇഞ്ചുറി ടൈമിൽ ചെംസ്ഡിൻ താൽബിയുടെ കൃത്യമായ ക്രോസിൽ നിന്ന് ഇസാ ഡിയോപ് ഉയർന്ന ചാടി നേടിയ ഹെഡർ മത്സരം അധിക സമയത്തിലേക്ക് നീട്ടി. അവസാന നിമിഷം വരെ പ്രതീക്ഷ കൈവിടാത്ത മൊറോക്കോയുടെ മനോവീര്യത്തിന്റെ പ്രതീകമായിരുന്നു ആ ഗോൾ. പെനാൽറ്റി ഷൂട്ടൌട്ടും നാടകീയമായിരുന്നു. ഇരു ടീമും 2 കിക്കുകൾ വീതം നഷ്ടപ്പെടുത്തിയതോടെ അവസാന കിക്കിനു മുൻപ് സ്കോർ 2-2. പക്ഷേ മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോ ഡച്ച് താരം ക്രിസെൻസിയോ സമർവില്ലിന്റെ ഷോട്ട് തടഞ്ഞതോടെ മൊറോക്കോയ്ക്ക് ആനുകൂല്യം. സമ്മർദ്ദം പിടികൂടാതെ ഇസ്മായേൽ സൈബാരി കിക്ക് വലയിലെത്തിച്ചതോടെ മൊറോക്കോയ്ക്ക് ആവേശജയം. ഖത്തറിലെ സെമിഫൈനൽ യാത്ര യാദൃശ്ചികമായിരുന്നില്ലെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാർ. പ്രീ ക്വാർട്ടറിൽ കാനഡയാണ് അവരുടെ എതിരാളികൾ. റൌണ്ട് ഓഫ് 32 ഏറ്റവും ശാരീരികമായ പോരാട്ടം ഏതെന്ന് ചോദിച്ചാൽ മിക്കവരും വിരൽ ചൂണ്ടുക ഇന്നത്തെ നോർവേ ഐവറി കോസ്റ്റ് മത്സരത്തിലേക്കായിരിക്കും. ഒരു വശത്ത് ലോക ഫുട്ബോളിലെ ഏറ്റവും ശക്തനായ സെന്റർ ഫോർവേഡായ എർലിംഗ് ഹാലൻഡ് നയിക്കുന്ന നോർവേ, മറുവശത്ത് വേഗവും കരുത്തും അത്ലറ്റിസിസവും ഒത്തുചേർന്ന ആഫ്രിക്കൻ വമ്പന്മാരായ ഐവറി കോസ്റ്റ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഫ്രാൻസിനെതിരെ പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകിയതിന്റെ ഗുണം നോർവേക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പരിശീലകൻ സ്റ്റാലേ സോൾബാക്കൺ. എന്നാൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിന്റെ റൈറ്റ് ബാക്ക് ജൂലിയൻ റയർസൺ പരിക്കുമൂലം കളിക്കില്ല. ഹാലൻഡും മാർട്ടിൻ ഒഡേഗാർഡും പൂർണ്ണ സജ്ജരാണെന്നത് നോർവേയുടെ വലിയ ആത്മവിശ്വാസമാണ്. ഈ ലോകകപ്പിൽ 2 മത്സരങ്ങളിൽ 4 ഗോളുകളുമായി ഹാലൻഡ് ഇതിനകം തന്നെ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിലെ മുൻനിരക്കാരാണ്. മറുവശത്ത് ഐവറി കോസ്റ്റും ചരിത്രത്തിലാദ്യമായി ഈ ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലെത്തിയ ആത്മവിശ്വാസത്തിലാണ്. എന്നാൽ പ്രതിരോധത്തിലെ നിർണായക സാന്നിധ്യമായ വിൽഫ്രിഡ് സിംഗോയുടെ അഭാവം പരിശീലകൻ എമേഴ്സ് ഫായയെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഹാലൻഡിനെ പിടിച്ചു നിർത്തുകയാണ് മത്സരത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും അദ്ദേഹം തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. തന്ത്രപരമായി നോക്കുമ്പോൾ മധ്യനിരയിലെ പോരാട്ടം അതിനിർണായകമാകും. ഒഡേഗാർഡിന് പന്തു നൽകാതിരിക്കാൻ ഐവറി കോസ്റ്റ് ശ്രമിക്കും. അതേസമയം ഹാലൻഡിലേക്കുള്ള പാസുകൾ മുറിക്കാനായില്ലെങ്കിൽ നോർവേക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ടാകും. കടലാസിലെ കരുത്തിൽ നോർവേക്ക് ചെറിയ മുൻതൂക്കമുണ്ടെങ്കിലും ഈ ലോകകപ്പിലെ അട്ടിമറികളുടെ പശ്ചാത്തലത്തിൽ ഫലം അപ്രവചനീയം തന്നെ. ഇന്നത്തെ മത്സരങ്ങളിൽ ഏറ്റവും വലിയ ഫേവറിറ്റായി ഇറങ്ങുന്നത് ഫ്രാൻസാണ്. 3 ഗ്രൂപ്പ് മത്സരങ്ങളിലും വിജയിച്ച് 10 ഗോളുകൾ നേടി നോക്കൌട്ടിലെത്തിയ ദിദിയെ ദശാമിന്റെ ടീം കിരീട സാധ്യതകളിൽ ഇപ്പോഴും ഒന്നാമതാണ്. കിലിയൻ എംബാപ്പയുടെ വേഗവും ഉസ്മാൻ ഡെംബലയുടെ ഫിനിഷിംഗും മൈക്കൽ ഒലീസയും ക്രിയേറ്റിവിറ്റിയും ഫ്രാൻസിനെ വേറിട്ടു നിർത്തുന്നു. എന്നാൽ നോക്കൌട്ട് ഫുട്ബോളിൽ ചെറിയ പിഴവുകൾ പോലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ദശാം ഓർമ്മിപ്പിക്കുന്നു. യൂറോ 2020 അപ്രതീക്ഷിത പുറത്താകൽ ഫ്രാൻസ് മറന്നിട്ടില്ല. സ്വീഡൻ മറുവശത്ത് സമ്മർദ്ദമില്ലാത്ത ടീമെന്ന ആനുകൂല്യത്തോടെയാണ് ഇറങ്ങുന്നത്. ഫ്രാൻസിനെ തോൽപ്പിക്കുമെന്ന് അധികമാരും വിശ്വസിക്കുന്നില്ലെന്നും അതുതന്നെയാണ് തങ്ങൾക്ക് അനുകൂല സാഹചര്യമെന്നും പരിശീലകൻ ഗ്രഹാം പോട്ടർ പറയുന്നു. ഫ്രാൻസിന്റെ പ്രതിരോധത്തിൽ ദൌർബല്യം കണ്ടെത്തുക പ്രയാസമാണെന്നും അദ്ദേഹം തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. അതിനാൽ ആഴത്തിൽ പ്രതിരോധിച്ച് കൌണ്ടർ അറ്റാക്കിലൂടെ അവസരങ്ങൾ കണ്ടെത്താനായിരിക്കും സ്വീഡന്റെ ശ്രമം. ഫ്രാൻസിന് ചെറിയ തിരിച്ചടികളും ഉണ്ട്. മാർക്കസ് തുറാം പരിക്കേറ്റ് പുറത്താണ്. എന്നിരുന്നാലും ബെഞ്ചിന്റെ ആഴം കൊണ്ടുതന്നെ ഈ നഷ്ടങ്ങൾ നികത്താൻ ഫ്രാൻസിന് കഴിയും. അഡ്രിയൻ റാബിയോ, ഔറേലിയൻ ഷുവാമേനി, എംബാപ്പെ എന്നിവരുടെ അനുഭവ സമ്പത്ത് സ്വീഡന്റെ യുവതാരങ്ങൾക്ക് വലിയ പരീക്ഷണമായിരിക്കും. ഒറ്റനോട്ടത്തിൽ ഇത് ഫ്രാൻസിന്റെ മത്സരമാണ്. പക്ഷേ ലോകകപ്പ് നോക്കൌട്ടിൽ ചരിത്രം പലതവണ പഠിപ്പിച്ചിട്ടുള്ളത് ഒന്നാണ്, ഫേവറിറ്റ് ആകുന്നത് ജയിക്കുമെന്നതിനുള്ള ഉറപ്പല്ല. ലോകകപ്പിലെ സഹ ആതിഥേയരായ

0: മെക്സിക്കോയ്ക്ക് സ്വന്തം ആരാധകരുടെ മുന്നിൽ ഇന്ന് അടുത്ത പരീക്ഷണം. ഗ്രൂപ്പ് ഘട്ടത്തിൽ 3 മത്സരങ്ങളും ജയിച്ച് 6 ഗോളടിച്ച് 1 ഗോൾ പോലും വഴങ്ങാതെയാണ് ഹാവിയർ അഗ്യൂറയുടെ ടീം നോക്കൌട്ടിലെത്തിയത്. ലോകകപ്പിൽ 1986 ശേഷം ആദ്യമായി ക്വാർട്ടർ ഫൈനലിൽ എത്തുക എന്ന സ്വപ്നമാണ് ഇപ്പോൾ മെക്സിക്കോയെ നയിക്കുന്നത്. എന്നാൽ എതിരാളികൾ ഒട്ടും നിസാരക്കാരല്ല. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ 2 മത്സരങ്ങളിൽ വെറും 1 പോയിന്റ് മാത്രമുണ്ടായിരുന്ന ഇക്വഡോർ അവസാന മത്സരത്തിൽ ജർമ്മനിയെ 2-1 തോൽപ്പിച്ചാണ് ലോകത്തെ ഞെട്ടിച്ചത്. അവസാന നിമിഷം വരെ പോരാടാനുള്ള മാനസിക കരുത്താണ് ഈ ടീമിന്റെ ഏറ്റവും വലിയ ആയുധം. ഈ മത്സരത്തിലെ പ്രധാന പോരാട്ടം മെക്സിക്കോയുടെ കണിശമായ പ്രതിരോധവും ഇക്വഡോറിന്റെ ആസൂത്രിതമായ മുന്നേറ്റവും തമ്മിലായിരിക്കും. ഇതുവരെ 1 ഗോൾ പോലും വഴങ്ങാത്ത മെക്സിക്കൻ പ്രതിരോധം ജർമ്മനിക്കെതിരെ 2 ഗോളടിച്ച ആത്മവിശ്വാസത്തിൽ എത്തുന്ന ഇക്വഡോർ ആക്രമണത്തെ എങ്ങനെ നേരിടുമെന്നതാണ് നിർണായകം. മെക്സിക്കോ സിറ്റിയിലെ ആൾട്ടിറ്റ്യൂഡും 100,000 ആരാധകരുടെ പിന്തുണയും മെക്സിക്കോയ്ക്ക് വ്യക്തമായ മുൻതൂക്കം നൽകുന്ന ഘടകങ്ങളാണ്. ഇന്നത്തെ 3 മത്സരങ്ങളിൽ ഏറ്റവും വികാരഭരിതമായ അന്തരീക്ഷവും അസ്റ്റക്കയിലായിരിക്കും. ആതിഥേയരുടെ സ്വപ്നം തുടരുമോ അതോ മറ്റൊരു വിജയത്തോടെ ഇക്വഡോർ മുന്നേറുമോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഫുട്ബോളിൽ പാരമ്പര്യത്തിന് മത്സരത്തിന് മുൻപ് മാത്രമേ വിലയുള്ളൂവെന്നും വിജയത്തെ നിർണയിക്കുന്നത് മത്സര ദിവസത്തെ ധൈര്യവും തന്ത്രവും അവസാന നിമിഷം വരെ പൊരുതാനുള്ള മനസ്സുമാണെന്ന് ഈ ലോകകപ്പ് വീണ്ടും തെളിയിക്കുകയാണ്. നാളെയോടെ പ്രീ ക്വാർട്ടർ ചിത്രവും കൂടുതൽ വ്യക്തമാകും. ആ വിശേഷങ്ങളോടെ വീണ്ടും വരാം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കിയത് ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്.
2: ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിലൊരു ഗാനം പാടിയത് ജബ് കുര്യൻ, ഷാൻ റഹ്മാൻ എന്നിവർ.

야, 난

0: കെ പി ഹരിനാരായണൻ, കെ പി കമലാക്ഷി എന്നിവർ അവതരിപ്പിച്ച പുള്ളുവൻ പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ഇപ്പോൾ ഐക്യഭാരതി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷഹാല കെ പി.
4: ആകാശവാണി കോഴിക്കോട്. ഐക്യഭാരതി.

വൈ കെ മുഹമ്മദ് ബഷീർ, മലയാളം കെ പ്രസിദ്ധ ഉപന്യാസകാർ ഏവം കഹാനിക്കാർ ഏവം സ്വതന്ത്രതാ സേനാനി ഥ ആപ് മലയാളം സാഹിത്യമേ നവാചാർ കെ പ്രണേത മാനേ ജാത്തേ ഹെ സംഘർഷശീൽ ജീവൻ ബഷീർ കെ സാഹിത്യ കാ ആധാർ ബനാ ജീവൻ കാ യഥാർത്ഥ

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: അല്പസമയത്തിനുള്ളിൽ 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര.
2: ഇന്ത്യ ഗവൺമെന്റിന്റെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ ഡീ നോട്ടിഫൈഡ് നോമാഡിക് സെമി നോമാഡിക് കമ്മ്യൂണിറ്റികൾക്കായുള്ള ഒരു സംരംഭമാണ് സീഡ്. ഇത് ഒരു സാമ്പത്തിക ശാക്തീകരണ പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെ ഡീ നോട്ടിഫൈഡ് ട്രൈബ്സ്, നോമാഡിക് ട്രൈബ്സ്, സെമി നോമാഡിക് ട്രൈബ്സ് എന്നിവയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പൊതു സ്വകാര്യ മേഖലയിൽ ഉചിതമായ ജോലി നേടുന്നതിനായി മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനും മെഡിസിൻ, എഞ്ചിനീയറിംഗ്, MBA തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നേടാനും പ്രാപ്തരാക്കുന്നു. മത്സര പരീക്ഷകളിൽ വിജയിക്കാനായി ഉയർന്ന നിലവാരമുള്ള പരിശീലനവും ഈ പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നു. സീഡ് പദ്ധതിയിലൂടെ നിലവിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നവരോ 12ാം ക്ലാസ് പാസ്സായവരോ ആയ മുൻപറഞ്ഞ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നീറ്റ്, JEE മെയിൻ, ക്ലാറ്റ്, സാറ്റ്, RRB മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് കോച്ചിംഗ് ഫീസും അധിക ആനുകൂല്യങ്ങളും ലഭിക്കും.

ഈ പദ്ധതിയിലൂടെ ആനുകൂല്യത്തിനായി സാധുവായ ഒരു ഡി എൻ ടി എൻ ടി എസ് എൻ ടി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നിലവിൽ വിദ്യാർത്ഥി 12-ാം ക്ലാസ് പഠിക്കുകയാണെങ്കിലോ ഫലം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലോ മുൻ ബോർഡ് പരീക്ഷയുടെ മാർക്ക് പരിഗണിക്കും. രണ്ട് ഘട്ടങ്ങളുള്ള, അതായത് പ്രിലിമിനറി മെയിൻ പരീക്ഷകൾക്ക് പ്രാഥമിക ഘട്ടത്തിൽ ഒരു തവണയെങ്കിലും യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകും. മത്സര പരീക്ഷയ്ക്ക് എത്ര തവണ ശ്രമിച്ചാലും ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി 2 തവണ വരെ ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ ഇഷ്ടമുള്ള ഏത് കോച്ചിംഗ് സ്ഥാപനത്തിലും ചേരാം. ഈ പദ്ധതിയിൽ ചേരാൻ അപേക്ഷകർ യാതൊരു ഫീസും നൽകേണ്ടതില്ല. മുഴുവൻ അപേക്ഷാ പ്രക്രിയയും സൗജന്യമാണ്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു ഫോൺ നമ്പർ 9496556321. വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: of Andhra Pradesh in Visakhapatnam. The president said every educated youth should help bring forward those left behind and contribute towards achieving the goal of a developed India by 2047. Union Education Minister Dharmendra Pradhan urged the students to become job creators rather than job seekers. The Special Intensive Revision SIR of Electoral Rolls has begun in Delhi, Karnataka, Meghalaya, Maharashtra and Jharkhand today. As part of the exercise in Delhi, over 13,000 booth-level officers will visit every household till the 29th of next month to distribute pre-printed enumeration forms in duplicate to all existing electors for verification and updation of the electoral rolls. Addressing the media, Chief Electoral Officer of Delhi Ashok Kumar said that claims and objections can be filed from the 5th of August to the 4th of September. The final electoral roll will be published on the 7th of October. General Dheeraj Seth today took charge as the 31st Chief of the Army Staff from General Upendra Dwivedi, who superannuated after more than four decades of distinguished service to the nation. General Seth is an alumnus of the National Defence Academy, Pune, and was commissioned into the Armoured Corps in December 1986. He has a distinguished military career spanning nearly four decades. India has reaffirmed its strong support for the Financial Action Task Force, FATF, describing it as an indispensable pillar of the global fight against terrorism, financing and money laundering. The statement came after Pakistan criticized the task force following the neighboring country's placement on the organization's grey list for increased monitoring. Speaking at a UN event on the sidelines of the Counter-Terrorism Week, India's permanent representative to the UN, P. Harish said, attempts to question FATF's credibility reflect fear of scrutiny rather than genuine concerns. On the occasion of Hul Diwas today, Prime Minister Narendra Modi has paid tributes to Sidho Kanhu, Chand Bhairav, Phulo Jano and all the brave tribal warriors who stood firm against the injustice of foreign rule. In a social media post, Mr. Modi said that Hul Diwas is a powerful symbol of the extraordinary courage and unwavering spirit of tribal communities who laid down their lives for their motherland. Benchmark domestic equity indices ended the final trading session of the quarter around 4.3% lower today. The Sensex fell 250 points to close at 76,479, while the Nifty lost 81 points to settle at 23,866. However, the broader market on the National Stock Exchange ended in a positive territory. In the FIFA World Cup, Morocco and Paraguay have advanced to the round of 16. Morocco defeated Netherlands 3-2 on penalties after a thrilling 1-1 draw in Guadalupe, Mexico. Tonight, Ivory Coast will take on Norway in Texas, United States. The match is scheduled to begin at 10:30 p.m. Indian time. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട് ലക്ഷദ്വീപ് വൃത്താന്തം.
2: കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലും വിദ്യാഭ്യാസം, വിവരസാങ്കേതികം, കുടിവെള്ള വിതരണം ഉൾപ്പെടെ പ്രാഥമികമായ എല്ലാ മേഖലകളിലും മികച്ച പുരോഗമനങ്ങൾ കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കഴിഞ്ഞ 18-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ലക്ഷദ്വീപിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം. ലക്ഷദ്വീപിൽ പുരോഗമിക്കുന്ന വികസിത് ഇന്ത്യ സങ്കൽപ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രത്യേക ജനസമ്പർക്ക പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. തുടർന്ന് പ്രഗതി പത് യാത്രയുടെ ഭാഗമായി നിർമ്മാണ പുരോഗതിയിലുള്ള കവരത്തി ദ്വീപിലെ രാജ്യത്തെ ആദ്യ ഓഷൻ തെർമൽ എനർജി കൺവെർഷൻ, അധിഷ്ഠിത കുടിവെള്ള ശുചീകരണ പ്ലാന്റ്, പുതിയ സ്കൂൾ കെട്ടിട സമുച്ചയം എന്നിവ കേന്ദ്ര സഹമന്ത്രി സന്ദർശിച്ചു. ഏക് പേട് മാക്കേ നാം യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളോടൊപ്പം അദ്ദേഹം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. തുടർന്ന് ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സെക്രട്ടേറിയറ്റിൽ നടന്ന പ്രത്യേക അവലോകന യോഗത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ പുരോഗമിക്കുന്ന പ്രവേശന ഉത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി വിദ്യാർത്ഥികളിലും അധ്യാപകരിലും മികച്ച പരിവർത്തനങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ പദ്ധതി ഏറ്റവും മികച്ച രീതി

രീതിയിൽ രാജ്യത്ത് നടപ്പിലാക്കിയ പ്രദേശം എന്ന ബഹുമതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നും ലക്ഷദ്വീപിന് ലഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ ചടങ്ങിൽ സന്തോഷം പങ്കിട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും വിപുലമായ യോഗാ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗാ പരിശീലന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. തുടർന്ന് നടന്ന സൈക്കിൾ റാലി അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തു. ഒപ്പം വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. തലസ്ഥാന ദ്വീപായ ഗാന്ധി സ്ക്വയർ ബീച്ചിൽ നടന്ന പരിപാടി

0: കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. തുടർന്ന് നടന്ന സൈക്കിൾ റാലി അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒപ്പം വൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു. തലസ്ഥാന ദ്വീപായ ഗാന്ധി സ്ക്വയർ ബീച്ചിൽ നടന്ന പരിപാടികളിൽ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ എം ഭരണി ഉൾപ്പെടുന്നവർ പങ്കെടുത്തു. ചടങ്ങിൽ സംയുക്തമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. ഇന്ത്യൻ നേവി, കോസ്റ്റ് ഗാർഡ്, ലക്ഷദ്വീപ് പോലീസ്, IRBN, CRPF ഉൾപ്പെടുന്ന വിവിധ സേനാ വിഭാഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, വനിതാ സ്വയം സഹായ സംഘങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവർ യോഗാ പരിശീലനത്തിൽ പങ്കെടുത്തു. ലക്ഷദ്വീപിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന രണ്ട് രോഗികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വിദഗ്ധ ചികിത്സകൾക്കായി വ്യോമയാന മാർഗം കൊച്ചിയിലെത്തിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചേർന്നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് കവരത്തിയും കൊച്ചി കോസ്റ്റ് ഗാർഡ് എയർ എൻക്ലേവും ചേർന്ന് ഈ മെഡിക്കൽ ഇവാക്വേഷൻ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയത്. അഗത്തി ദ്വീപിൽ നിന്നും കവരത്തി ദ്വീപിൽ നിന്നുമുള്ള 60ഉം 66 വയസ്സുള്ള രണ്ട് രോഗികളെയാണ് അടിയന്തര ചികിത്സകൾക്കായി പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോണിയർ വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ചത്. ഈ വർഷം 5 ദ്വീപ് നിവാസികളുടെ വിലപ്പെട്ട ജീവനാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇത്തരം ദൗത്യത്തിലൂടെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 ആക്ട് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലക്ഷദ്വീപ് MPയും ലക്ഷദ്വീപ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിന് കത്തയച്ചു. ദ്വീപിലെ ജനങ്ങളുടെ തനതായ ഗോത്ര സംസ്കാരം, സാമൂഹിക ഘടന, സമാധാനപരമായ അന്തരീക്ഷം എന്നിവയ്ക്ക് ഈ പുതിയ നിയമം ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നതായി അദ്ദേഹം കത്തിൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 46 വർഷമായി ലക്ഷദ്വീപിൽ നിലനിൽക്കുന്ന മദ്യ നിരോധന നയം ദ്വീപിന്റെ സാമൂഹിക സുരക്ഷിതത്വവും പൊതുജനാരോഗ്യവും സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും ജനങ്ങളുമായോ ജനപ്രതിനിധികളുമായോ യാതൊരുവിധ ചർച്ചകളും നടത്താതെയാണ് പുതിയ റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുള്ളതെന്നും MP കത്തിൽ ചൂണ്ടിക്കാട്ടി. ആയതിനാൽ ഈ റെഗുലേഷൻ അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും ഭാവിയിൽ ദ്വീപിനെ ബാധിക്കുന്ന നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ഗ്രാമസഭകളുമായും ജനപ്രതിനിധികളുമായും കൃത്യമായ കൂടിയാലോചനകൾ നടത്തണമെന്നും ലക്ഷദ്വീപ് MP രാഷ്ട്രപതിയോട് കത്തിലൂടെ അഭ്യർത്ഥിച്ചു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ പൾസ് പോളിയോ രോഗപ്രതിരോധ മരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ MC മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാർ, നഴ്സുമാർ, ANM, ആശാപ്രവർത്തകർ ഉൾപ്പെടുന്നവരുടെ പങ്കാളിത്തത്തോടെ ദ്വീപുകളിലെ ആശുപത്രികൾ, ഒപ്പം സ്കൂളുകൾ ഉൾപ്പെടെയുള്ള പൊതുസ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചും പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ സംഘടിപ്പിച്ചു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.

കാലാവസ്ഥ അറിയിപ്പുകൾ. കേരളത്തിൽ ഇന്നു മുതൽ രണ്ട് ദിവസം ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇനി ഇന്നലെയും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

6:40 ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ ലണ്ടനിലെ ഓവൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സെമി ഫൈനൽ മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം. 7:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, ക്ഷമിക്കണം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, രാത്രി 10:45 ചലച്ചിത്ര ഗാനങ്ങൾ, 11 ലളിതഗാനങ്ങൾ. ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. രാവിലെ 6 വചനാമൃതം ജുബില EP അവതരിപ്പിക്കുന്നു. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. VT കുമാരൻ എഴുതിയ കവിത ചുവന്ന പൂവ്, ആലപിക്കുന്നത് VT മുരളി. തുടർന്ന് പ്രഭാതഗീതം.

ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ തുടർന്ന് കേൾക്കാം. 7 മണിക്ക് സ്മൃതി സാക്ഷ്യം ഓപ്പൺ ഫോറം. തുടർന്ന് ഡോക്ടർ ബബിത് കുമാരി അവതരിപ്പിക്കുന്ന ആരോഗ്യം അമൂല്യം. ഒപ്പം മാതൃഭൂമി, തൊഴിൽ വാർത്ത, എംപ്ലോയ്മെന്റ് ന്യൂസ്, കൃഷിദീപം, റിഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, അടയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ, 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 ഇളയനില,

8:30 ആർട്ട് കഫെ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 വാർത്താജാലകം, തുടർന്ന് സുവർണമലരുകൾ, ഒപ്പം ലളിതഗാനങ്ങളും. 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പ്രോഗ്രാം, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ. വൈകുന്നേരം 4:45 കൽപ്പന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. വൈകുന്നേരം 5:00 അയ്യപ്പൻ പാട്ട് പി വി കൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, ഓണത്തിനായി വിളയിക്കാം പച്ചക്കറിയും ചെണ്ടുമല്ലിയും, ഡോക്ടർ മനു വി തോട്ടക്കാട്ട് പങ്കെടുക്കുന്നു. 7:20 കാലാവസ്ഥയും കമ്പോള വില നിലവാരവും. 7:35 യുവവാണി. 8:00 FM ഫിലിം പോഡ്കാസ്റ്റ്. 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 11:00 ലളിതഗാനങ്ങൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ.

0: गत्वा मतदातृसूचीनां प्रमाणीकरणाय नवीकरणाय च पूर्वमुद्रितानि प्रपत्राणि प्रदास्यन्ति। देहल्याः मुख्य निर्वाचनाधिकारी अशोक कुमारः ह्यः वार्ताहरान् सम्बोधयन् अवोचत् यत् मतदातृसूचौ आक्षेपान् प्रस्तोतुम् अगस्तमासस्य पञ्चदिनाङ्कतः सितम्बर मासस्य चतुः दिनाङ्कपर्यन्तं समयः निर्धारितः अस्ति। अन्तिमा मतदातृसूची अक्टूबर मासस्य सप्तदिनाङ्के प्रकाशिता भविष्यति। कर्णाटकराज्ये अस्मिन् अभियाने राज्यस्य 31 निर्वाचन कार्यालयैः सह सम्बद्धाः 59,000+ BLO अधिकारिणः नियुक्ताः सन्ति। मेघालयराज्ये च ईस्ट खासी हिल्स जनपदस्य उपायुक्तः अभिलाष वरणवालः सूचितवान् यत् BLO अधिकारिणः जनपदे स्थितेषु सर्वेषु 21,000+ मतदानकेन्द्रेषु गत्वा तेभ्यः मतदातृभ्यः प्रपत्राणि वितरिष्यन्ति। भारतीय ऋतु विज्ञान विभागेन आगामी द्विदिवसेषु उत्तर प्रदेश बिहार मध्य महाराष्ट्र तटीय कर्नाटक कोंकण गोवाषु अतिवृष्टेः कृते नारंगी वर्णीया संचेतना प्रकटिता। एतादृशी एव स्थितिः अद्य सिक्किम असम मेघालय केरल माहे उपहिमालयी पश्चिम बंगालस्य च भागेषु सम्भाव्यन्ते। अपरपक्षे विभागेन अद्य दिल्ली हरियाणा चंडीगढ़ इत्यादिषु राज्येषु उष्ण तरंगस्य पूर्वानुमानं प्रकटितम्। विदेशमंत्री डॉ एस जयशंकर न्यगादीत यत् भारतेन 26 देशैः सह 28 प्रवासन गतिशीलता सहभागिता सहमति पत्रेषु हस्ताक्षराणि विहितानि। तेन अवैध प्रवासं शोषणात्मक प्रथाः कपटपूर्त मध्यस्थतां च प्रतिरोद्धुं राष्ट्राणां सामूहिक उत्तरदायित्वं प्रति विशेषरूपेण उपादिष्टम्। हूल दिवसावसरे प्रधानमंत्री नरेन्द्र मोदी विदेश शासनस्य न्यायस्य विरुद्धं दृढतया समुपस्थितेभ्यः सिंधो काहू चंदभैर फूलो झानू इत्यादिभ्यः सहैव सर्वेभ्यः वीर जनजातीय जनेभ्यः भावपूर्णां श्रद्धांजलिं समर्पितवान्। फीफा विश्व कप स्पर्धा मालिकायां मोरक्को पैराग्वे देशौ राउंड ऑफ 16 चरणे स्वस्थानं सुरक्षितवन्तौ। मैक्सिको देशस्य ग्वाडालूप नगरे आयोजिते रमणीये द्वन्द्वे मोरक्को दलेन नीदरलैंड दलं 3-2 इत्यंकैः पराजितम्। अद्य रात्रौ अमेरिका देशस्य टेक्सास प्रान्ते आइवरी कोस्ट तथा नॉर्वे इत्यनयोः मध्ये स्पर्धा भविष्यति इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ വിശദമായി. തുല്യതയിലൂന്നിയ സമൂഹത്തിന്റെ സൃഷ്ടിക്കായി വിദ്യാഭ്യാസത്തെ പ്രയോജനപ്പെടുത്താൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആന്ധ്രാപ്രദേശിലെ സെൻട്രൽ ട്രൈബൽ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 373 വിദ്യാർത്ഥികൾ രാഷ്ട്രപതിയിൽ നിന്ന് ബിരുദം സ്വീകരിച്ചു. ട്രോളിംഗ് നിരോധന കാലയളവിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് സജി ചെറിയാനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്ന് സജി ചെറിയാൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യം സർക്കാർ

0: ലഭ്യമാക്കേണ്ടതാണെന്നും മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പകൾക്ക് മൊറട്ടോറിയം നടപ്പാക്കുന്ന നടപടി സർക്കാർ സ്വീകരിച്ചില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. ബജറ്റിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ 50 കോടി രൂപ അധികമായി അനുവദിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സമ്പാദ്യ സമാശ്വാസ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്ന 4500 രൂപയിൽ ആദ്യ ഗഡുവായ 1500 രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആദ്യ ഗഡു വിതരണം പൂർത്തിയായതായും മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ മറുപടിയായി പറഞ്ഞു. മറ്റു ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ആദ്യ ഗഡു വിതരണം പൂർത്തിയാകുമെന്നും സൌജന്യ റേഷൻ വിതരണം ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
1: നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ബിജെപി അംഗം വി മുരളീധരൻ നിർദ്ദേശിച്ച ഭേദഗതി വോട്ടിനിട്ട് തള്ളിക്കൊണ്ടാണ് പ്രമേയം സഭ പാസാക്കിയത്. പ്രിയദർശിനി സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് KSRTC ഓർഡിനറി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരുമിച്ചോടുന്ന ചില റൂട്ടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് ഗതാഗതമന്ത്രി സിപി ജോൺ. പൊതുഗതാഗത സംവിധാനം എല്ലാവരിലേക്കും എത്തണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും മന്ത്രി പറഞ്ഞു.
2: പ്രിയദർശിനി സ്കീം എന്നുള്ളത് ഒരു വലിയ വിജയമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ചില മേഖലയിലുള്ള സ്വകാര്യ സർവീസുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. KSRTC ഓർഡിനറിയും ലോക്കൽ പ്രൈവറ്റ് ബസ്സും ഒരുമിച്ചോടുന്ന കുറെ റൂട്ടുകളിൽ ഉണ്ട്. അവരുടെ പ്രതിനിധികൾ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യും, ഏതൊക്കെ റൂട്ടിലാണ് പ്രശ്നം. അപ്പൊ അവിടുത്തെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ പരസ്പരം മത്സരിക്കാതെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം.
1: പകർച്ചവ്യാധി പ്രതിരോധത്തിൽ വിദ്യാർത്ഥികൾക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പകർച്ചവ്യാധി പ്രതിരോധ സ്കൂൾതല പ്രചാരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് ആഴ്ചയിൽ 3 ദിവസം ഡ്രൈഡേ ആചരിച്ച് കൊതുക് വളരാൻ സാധ്യതയുള്ള ഇടങ്ങൾ ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ഭീതി ഒഴിഞ്ഞതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ചികിത്സയിലുള്ള രോഗിയുടെ 2 സ്രവ സാമ്പിളുകളും നെഗറ്റീവായി. രോഗബാധിതന്റെ സമ്പർക്കപ്പെട്ടിയിലുണ്ടായിരുന്ന എല്ലാവരും ക്വാറന്റൈൻ വിജയകരമായി പൂർത്തിയാക്കിയതായും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്ക് ഷിഗല്ലയും 155 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 12,000-ലേറെ പേർ പനിയെ തുടർന്ന് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇന്ന് ചികിത്സ തേടി. എലിപ്പനി ബാധിച്ചുള്ള 2 മരണവും ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ദീർഘകാലത്തെ സേവനത്തിനുശേഷം സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ എന്നിവർക്ക് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ യാത്രയയപ്പ് നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. നിസ്തുല സേവനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ നന്ദി മുഖ്യമന്ത്രി ചടങ്ങിൽ രേഖപ്പെടുത്തി. 1992 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായ ബിശ്വനാഥ് സിൻഹയാണ് സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രികളിൽ തുടരുന്ന നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിനായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ നാളെ വൈകുന്നേരം ചർച്ച നടക്കും. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും സംയുക്തമായാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും ചർച്ചയിൽ പങ്കെടുക്കും. ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തം വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി സംസ്ഥാനത്ത് ഇന്ന് രാത്രി 12 മണിയോടെ അവസാനിക്കും. SC.census.gov.in എന്ന പോർട്ടലിൽ ലോഗിൻ ചെയ്താണ് വിവരങ്ങൾ നൽകേണ്ടത്. നാളെ മുതൽ പ്രത്യേകം നിയോഗിക്കപ്പെട്ട സെൻസസ് എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലുമെത്തി വിവരശേഖരണം ആരംഭിക്കും. രണ്ടാംവിള നെല്ല് സംഭരണത്തിൽ June 20 വരെയുള്ള PRS-കളിൽ വില വിതരണത്തിന് അനുമതിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: വില വിതരണത്തിന് ആവശ്യമായ തുക ലഭ്യമാക്കിയതായി സപ്ലൈകോ അറിയിച്ചു. ഇതോടുകൂടി പാലക്കാട് ജില്ലയിലെ ഭൂരിഭാഗം കർഷകർക്കും നെല്ലുവില ലഭ്യമാകും. നേരത്തെ May 15 വരെയുള്ളതാണ് അനുവദിച്ചിരുന്നതെങ്കിലും കർഷകരുടെ ആവശ്യത്തെ തുടർന്നാണ് തീയതി നീട്ടി നൽകിയത്. August 1 മുതൽ അടുത്ത ഒന്നാം വിള നെല്ലെടുപ്പ് നടപടികൾക്ക് തുടക്കമാകുമെന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്.
1: കണ്ണൂർ മട്ടന്നൂരിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബോർഡിൽ എഴുതിയത് പകർത്തി എഴുതാൻ വൈകിയതിനാലാണ് അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരത്തിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ

0: ഡോർ മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കോ നെതർലൻഡ്സിനെയും പരാഗ്വേ ജർമ്മനിയെയും പരാജയപ്പെടുത്തി പ്രീ ക്വാർട്ടറിൽ കടന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 249 പോയിന്റ് താഴ്ന്ന് 76,478-ലും നിഫ്റ്റി 80 പോയിന്റ് ഇടിഞ്ഞ് 23,865-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 1,400 രൂപ വർദ്ധിച്ച് 1,04,160 രൂപയും ഗ്രാമിന് 13,020 രൂപയുമാണ് ഇന്നത്തെ വില. മലയാള മനോരമ മുൻ സീനിയർ ഫോട്ടോഗ്രാഫർ പി ആർ ദേവദാസ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സ്വദേശാഭിമാനി അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ആലപ്പുഴ, കൊല്ലം ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ഗതാഗത മന്ത്രി സി പി ജോൺ. ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് കൊച്ചി മെട്രോ റെയിൽ മുഖേന പഠനം നടത്തി റിപ്പോർട്ട് ദേശീയ ജലപാത അതോറിറ്റിക്ക് സമർപ്പിച്ചതായും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും ഗതാഗതമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക ആസ്ഥാനത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഇന്നലെ നടന്നു. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്ര സമർപ്പണത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രത്യേക സൈനിക സമ്മേളനത്തിൽ പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മികച്ച ഉദ്യോഗസ്ഥരെ ആദരിച്ചു. കേരള സർവകലാശാലയുടെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലറായി അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ചു. നിലവിൽ സ്റ്റാൻഡിംഗ് കൌൺസിലറായിരുന്ന അഡ്വക്കേറ്റ് തോമസ് എബ്രഹാമിന് പകരമായാണ് നിയമനം. തിരുവനന്തപുരം പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ പുതിയ കെട്ടിടം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഒഴിഞ്ഞുകിടക്കുന്ന ഡോക്ടർമാരുടെ നിയമനം 4 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കാനും കേടായ ആംബുലൻസ് ഉടൻ നന്നാക്കാനും കമ്മീഷൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി. വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ പാർശ്വവൽകൃത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ദേശീയ പരീക്ഷാ സംവിധാനത്തിൽ സമഗ്ര പരിഷ്കരണം ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. പകർച്ചവ്യാധി പ്രതിരോധത്തിനായുള്ള സ്കൂൾതല പ്രചാരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നാളെ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് ആർ പ്രദീപ്. ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം മഹേഷ് ദിവാകരൻ.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: ബിച്ചു തിരുമല SP വെങ്കടേഷ് കൂട്ടുകെട്ടിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം, കാബൂളിവാല എന്ന ചിത്രത്തിൽ നിന്നും.

0: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും,
0: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
2: ഗാനഗഡിയിൽ അവസാനമായി ശ്രീകുമാരൻ തമ്പി, ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ യേശുദാസ് പാടിയ ഗാനമാണ് പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിൽ നിന്നും.

0: ഈ മഴ എത്ര ദിവസം നിൽക്കും?
1: നാല് ദിവസം നിർത്താതെ പെയ്യും.
2: മൈ ജി ലാഭ മഴ 4 days സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
1: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ ജൂൺ 28 വരെ.

0: ಗಾನಕೇಳಿ
1: ಒನ್ 103.6 ರಿಯಲ್ ಎಫ್ ಎಂ.

FM പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം കേവലം ജോലി നേടുന്നതിനപ്പുറം സമത്വവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള മാർഗമായി ഉപയോഗിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കാർഷിക വിളകളുടെ തറവില പുതുക്കുന്നതിനും സംഭരണം ശക്തമാക്കുന്നതിനും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിയമസഭയിൽ പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടരുന്ന നിപ ബാധിതന്റെ സമ്പർക്കപ്പട്ടികയിലെ എല്ലാവരും സുരക്ഷിതമായി ക്വാറന്റൈൻ പൂർത്തിയാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ സംസ്ഥാനത്തുടനീളം MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. തൃശൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ സമരം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി ബിന്ദു കൃഷ്ണയും ആരോഗ്യമന്ത്രി കെ മുരളീധരനും ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും UNA ഭാരവാഹികളുമായി നാളെ സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തും. സർവീസിൽ നിന്ന് വിരമിച്ച ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഗോബ്ര ഗിഡെ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുത്തു. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. രാത്രി 2:30 ഫ്രാൻസ് സ്വീഡൻ പോരാട്ടം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: എവർഗ്രീൻ ട്വീറ്റ്സ് സമാപിച്ചു.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്, വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്,
1: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
0: ഇനി അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. 31st കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസം കേവലം ജോലി നേടുന്നതിനപ്പുറം സമത്വവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള മാർഗമായി ഉപയോഗിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിശാഖപട്ടണത്ത് ആന്ധ്രാപ്രദേശ് കേന്ദ്ര ഗോത്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. മാറുന്ന ലോകത്തിനനുസരിച്ച് പുതിയ കഴിവുകൾ നേടുമ്പോൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്തണമെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഗോത്രവർഗ ഭാഷകൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു.
1: പുസ്തകയോ ജ്ഞാൻ കെ സാഥി ആപ് അപ്നെ പരിവേശ് സീഖേ ഓർ വ്യവഹാരിക കൗശല വികസിത കരേ യഹി സാർത്ഥക ശിക്ഷാ ഹേ. വിദ്യാർത്ഥിയോ കോ അപ്നെ സമുദായ സംസ്കൃതി ഓർ പരമ്പരാ സേ ജുഡേ രഹനേ ഹുയേ സമാജ് ഓർ ദേശ് കെ ഭവിഷ്യ കോ ബെഹ്തർ ബനാനാ ഹേ. തേജി സേ വികസിത ഹോ രഹി ഭാരത് മേ അപ്നെ വിരാസത് സേ ജുഡേ രഹനേ കെ സാഥ് സാഥ് ആധുനിക വിജ്ഞാൻ കെ ലാഭ് സമാജ് കെ ഹാർ വർഗ തക് ലേ ജാനേ കി ആവശ്യകത ഹേ.
0: 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ഇന്നാണ് ആന്ധ്രാപ്രദേശിലെത്തിയത്. നാളെ അനന്തപൂരിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. വിദ്യാർത്ഥികൾ തൊഴിലന്വേഷകർ എന്നതിൽ നിന്നും തൊഴിൽ സൃഷ്ടാക്കൾ എന്ന നിലയിലേക്ക് മാറണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യയെ 2047 വികസിത രാജ്യമാക്കുന്നതിന് സർവകലാശാലകൾ നേതൃത്വം നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കേന്ദ്ര ഗോത്ര സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ

0: വികസനത്തിനായി അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നഡ്ഡ. ന്യൂഡൽഹിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബിലിയറി സയൻസസിന്റെ 10-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമേഖലയിലെ മനുഷ്യവിഭവശേഷിയും അടിസ്ഥാന സൌകര്യങ്ങളും വികസിപ്പിക്കുന്നതിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 31-ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിനുശേഷം ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിച്ചതിനെ തുടർന്നാണ് ജനറൽ ധീരജ് സേത്തിന്റെ നിയമനം. പൂനെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അദ്ദേഹം 1986 ഡിസംബറിലാണ് കരസേനയുടെ ഭാഗമായത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഖാദി ഗ്രാമ വ്യവസായ മേഖലയെ ആധുനീകരിക്കുന്നതിനുമായി 1956 ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. നിലവിലുള്ള നിയമ സംവിധാനത്തെ പരിഷ്കരിക്കുന്ന ഈ നിയമ ഭേദഗതിയിലൂടെ ഖാദി മേഖലയെ ആധുനിക കാലഘട്ടത്തിലെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമാക്കാനും ആഗോള വിപണിയിൽ കൂടുതൽ മത്സരക്ഷമമാക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വ്യാജ ഏജന്റുമാർ, മനുഷ്യക്കടത്ത്, ചൂഷണം, നിയമവിരുദ്ധ കുടിയേറ്റം എന്നിവയ്ക്കെതിരെ പോരാടാൻ എല്ലാ രാജ്യങ്ങൾക്കും കൂട്ടായ ഉത്തരവാദിത്തമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യ ഇതുവരെ 26-ലധികം രാജ്യങ്ങളുമായി 28 കുടിയേറ്റ തൊഴിൽ പങ്കാളിത്ത കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഹ്യൂമൻ റിസോഴ്സ് മൊബിലിറ്റി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഇ മൈഗ്രേറ്റ് പ്ലാറ്റ്ഫോം വഴി ഇതുവരെ 50 ലക്ഷത്തിലധികം എമിഗ്രേഷൻ ക്ലിയറൻസുകൾ നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു.
1: Just 2 years back, we had launched eMigrate version 2 platform with better functionalities and services, creating a safer, more transparent and legal structure for mobility. India's commitment to safe and legal mobility is reflected in the eMigrate platform. And since its inception, more than 50 lakh, that is 5 million immigration clearances have been issued.
0: ഭീകരർക്കുള്ള ധനസഹായത്തിനും കള്ളപ്പണം വെളുപ്പിക്കലിനുമെതിരെയുള്ള ആഗോള പോരാട്ടത്തിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ പങ്ക് സുപ്രധാനമെന്ന് ഇന്ത്യ. FATFന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെ പാകിസ്ഥാൻ സംഘടനയെ വിമർശിച്ച പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ പ്രതികരണം. FATFന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ വരാനിരിക്കുന്ന കർശനമായ സൂക്ഷ്മ പരിശോധനകളെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കലിനെതിരെയുള്ള നിയമ സംവിധാനങ്ങൾ ശക്തമാക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വമേധയാ നൽകാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ ഇന്ന് രാത്രി 12 മണിക്ക് അവസാനിക്കും. SE.census.com എന്ന പോർട്ടലിൽ ആണ് വിവരങ്ങൾ നൽകേണ്ടത്. മൊബൈൽ ഫോണിലൂടെ വിവരങ്ങൾ നൽകാനാകും. നാളെ മുതൽ സെൻസസ് എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം ആരംഭിക്കും. രാജ്യമൊട്ടാകെയുള്ള അപകട സാധ്യതാ പ്രദേശങ്ങൾ കണ്ടെത്തി അവ പരിഹരിക്കുന്നതിനായി 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപകട സാധ്യതയുള്ള ബ്ലാക്ക് സ്പോട്ടുകളും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൃത്യമായ സൈൻ ബോർഡുകൾ, ലൈൻ മാർക്കിങ്ങുകൾ, അടിപ്പാതകൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡ് എഞ്ചിനീയറിംഗ് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
3: ജിസ്മേ ഹംനെ ബ്ലാക്ക് സ്പോട്സ് കോ ഐഡന്റിഫൈ കിയാ ഹൈ ജോ ലാൻഡ് സ്ലൈഡ്സ് കെ സ്പോട്സ് ഹൈ ഉത്തരാഖണ്ഡ് ഹിമാചൽ അരുണാചൽ പഹാടി പ്രദേശോ മേ ഓർ ഹം യേ പൂരെ സ്പോട്സ് കോ ഐഡന്റിഫൈ കർക്കേ ഉസ്കോ സുധാർനെ കെ ലിയേ 50,000 കറോഡ് കാ ഖർച്ച ഹംനെ കിയാ ഹൈ താകി യേ സബ് സ്പോട്സ് റിമൂവ് ഹോ ജായേ ഇസ്കെ സാത്ത് സാത്ത് റോഡ് എഞ്ചിനീയറിംഗ് മേ ഹമാരാ ജോ ഡിപിആർ ബനാ രഹേ വഹാൻ അണ്ടർ പാസ് ഉസ്കെ സാത്ത് സൈനേജ് മാർക്കിംഗ് സിസ്റ്റം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് കി ബനേ യേ ഭി കോശിഷ് കർ രഹേ ഹൈ.
0: സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്നും, 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ശനിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം സംസ്ഥാന നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജിയം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണെന്നും

വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ടിൽ ഇന്ന് നോർവേ ഐവറി കോസ്റ്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. പുലർച്ചെ 2:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 6:30 മെക്സിക്കോ ഇക്വഡോർ പോരാട്ടം. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തി മൊറോക്കോ പ്രീ ക്വാർട്ടറിൽ കടന്നു. ചരക്കു സേവന നികുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ മുമ്പാകെ അപ്പീലുകൾ നൽകാനുള്ള അവസാന തീയതി അടുത്ത മാസം 31 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. നേരത്തെ പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം ഇന്നായിരുന്നു അപ്പീൽ നൽകാനുള്ള അവസാന തീയതി. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇന്ത്യ. ഇന്ത്യൻ രക്ഷാപ്രവർത്തകരും വൈദ്യസഹായ സംഘങ്ങളും വെനസ്വേല അധികൃതരുമായി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ സേന ആശുപത്രിയും സജ്ജമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി US ഇറാനും ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നടത്താനിരുന്ന ചർച്ചകൾക്ക് മേൽ കരിനിഴൽ. അടുത്ത വട്ടം ചർച്ച ദോഹയിൽ നടന്നേക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാർഷിക മേഖലയുടെ വികസനം ഒഴിവാക്കി വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലെത്താൻ കഴിയില്ലെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഹരിയാനയിലെ ഹിസാറിൽ ഖേത് ബച്ചാവോ അഭിയാന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണിനെക്കുറിച്ചും എത്ര തോതിൽ വളപ്രയോഗം വേണമെന്നുള്ള വിവരങ്ങൾ കർഷകർക്ക് നൽകാൻ മൊബൈൽ ആപ്പ് വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും മന്ത്രി പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾക്ക് ഡൽഹി, കർണാടക, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, മേഘാലയ എന്നിവിടങ്ങളിൽ തുടക്കമായി. ഇതിനായി ജില്ലാടിസ്ഥാനത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെയും നിയോഗിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. 31st കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സതീഷ് ബാബു പാടിയത്.

0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ.
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: Zero 3.6 Real FM.

എഫ്എം പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാവണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തെ ആരോഗ്യമേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ. 31-ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേറ്റു. ഖാദി മേഖലയെ ആധുനീകരിക്കുന്നതിനായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കാർഷിക വിളകളുടെ തറവില പുതുക്കുന്നതിനും സംഭരണം ശക്തമാക്കുന്നതിനും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിയമസഭയിൽ പറഞ്ഞു. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യുമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലെ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം കോവളത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ 2026-27 അധ്യയന വർഷത്തേക്ക് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ബിരുദ കോഴ്സിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: ആട്ടക്കാരി എന്ന പേരിൽ അറിയപ്പെടുന്ന നന്ദിനി ശ്രീ ലണ്ടനിലെ മിനിസ്ട്രി ഓഫ് സൗണ്ട്സിൽ പരിപാടി അവതരിപ്പിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ ഡി ജെ ആണ്. യു കെയിൽ പല വേദികൾ, ഗൾഫ് രാജ്യങ്ങൾ, ഇന്ത്യയിൽ പല നഗരങ്ങൾ, ആട്ടക്കാരിയുടെ ശ്രദ്ധേയമായ അരങ്ങുകൾ അനവധിയാണ്. ടെലിവിഷൻ അവതാരക, റേഡിയോ ജോക്കി, ചലച്ചിത്ര നടി എന്നീ നിലകളിലും പ്രശസ്തയാണ് നന്ദിനി. ടൂൾ റൂം റെക്കോർഡ്സ് പോലുള്ള പ്രമുഖ പ്രൊഡക്ഷൻ ഹൌസുകളുമായി സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. തന്റെ സർഗജീവിതത്തെക്കുറിച്ച് നന്ദിനി ശ്രീ ആർട്ട് കഫേയിൽ സംസാരിക്കുന്നു.
4: കല്യാണി ട്രിപ്പിന്റെ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ചാല്,

0: നമുക്കത് വളരെ രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് വന്ന് ഒരു മ്യൂസിക് ചെയ്യുന്നത് ഇസ് ഫോർ ദ ഫസ്റ്റ് ടൈം പ്രോബബ്ലി. ഇപ്പൊ നമുക്ക് വോക്കൽ ആർട്ടിസ്റ്റ്, റാപ്പർ ഓർ വോക്കലിസ്റ്റ് പ്ലസ് പ്രൊഡ്യൂസർ കോമ്പിനേഷൻ ഒരുപാടുണ്ട്. ഇതെല്ലാം ആണുങ്ങളാണ്, മൊത്തം ആണുങ്ങളാണ്. ഇനി എങ്ങാനും ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിലും ഇറ്റ് വിൽ ബി ലൈക്ക് എ ഫീമെയിൽ വോക്കലിസ്റ്റ് ആൻഡ് എ മെയിൽ പ്രൊഡ്യൂസർ. ഇത് ആദ്യമായിട്ടാണ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മലയാളം ഒരു ഫീമെയിൽ ഫീമെയിൽ കോംബോ വരുന്നത്. അപ്പൊ ഇത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഈ ഒരു ട്രാക്ക് വളരെ ഒരു ഫെമിനിൻ സാധനം കൊണ്ടുവരണം നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് മാത്രമല്ല വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ട്രാക്ക് ഉണ്ടാക്കണം, അതായിരുന്നു ഞങ്ങളുടെ ഒരു മെയിൻ, സന്തോഷമുള്ള ട്രാക്ക് ആയിരിക്കണം. എഗെയിൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മിക്കവാറും ട്രാക്കുകളെല്ലാം കുറച്ചൊരു ഒരു ഡാർക്കർ സൈഡിലോട്ട്, ഒരു നെഗറ്റീവ് സൈഡിലോട്ട്. ഇത് നമുക്ക് ഫുൾ ഫ്ലെച്ച് ഹാപ്പി സൊള്ളി സെലിബ്രേറ്റിംഗ് വുമൺഹുഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ലിറിക്സ് വന്നപ്പം എടുത്തത് ഉടുരാജമുഖി, ഇപ്പൊ ഒരു സ്ത്രീയെ വർണ്ണിക്കുന്നതാണ്. അപ്പൊ അത് വളരെ മിസോജനിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതല്ലേ, ഉടുരാജമുഖി, മൃഗരാജഗടി, വേസ്റ്റ്, ഗജരാജ വിരാജിതം അങ്ങനെ പറയാം. പക്ഷേ വെൻ എ വുമൺ ഇസ് സിംഗിങ് അബൌട്ട് ഹെർ സെൽഫ് അല്ലെങ്കിൽ അബൌട്ട് അനദർ വുമൺ, വി ആർ ഓണിങ് ഇറ്റ്. സോ ദാറ്റ് ഇസ് എ ഡിഫറെന്റ് അപ്രോച്ച്. ഇപ്പൊ ഞാൻ സുന്ദരിയാണ്, ഇപ്പൊ എന്നോട് ഒരാണെന്നെ വർണ്ണിക്കുന്നതും ഒരു പെണ്ണ് പെണ്ണിനെ വർണ്ണിക്കുന്നതും എന്നതിന്റെ ഫീല് ഭയങ്കര ഡിഫറെന്റ് ആണ്. ആൻഡ് യു വിൽ എൻജോയ് ബീയിങ് അപ്രീഷിയേറ്റഡ് ബൈ എ വുമൺ മോർ ഇല്ലേ. നമ്മൾ നമ്മളെ തന്നെ വി ആർ ഓണിങ് ആർ ബ്യൂട്ടി ഓർ ഹൂ വി ആർ ആസ് വിമൻ. അത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന രാഗം കല്യാണിയാണ്. അപ്പൊ കല്യാണി രാഗം വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രാഗം ആയതുകൊണ്ട് നമ്മൾ കല്യാണി രാഗത്തിൽ വരി കമ്പോസ് ചെയ്ത് കല്യാണി ഡ്രിപ്പ്, പിന്നെ ബാക്കി അതിന്റെ ഇലക്ട്രോണിക് കോമ്പോസിഷൻസ് അറേഞ്ച്മെന്റ് മുഴുവൻ ഞാൻ ചെയ്ത് ഈ ജാനുവരിയിൽ റിലീസ് ചെയ്തു. അതിന്റെ വീഡിയോ നമ്മൾ ഈ മാസം റിലീസ് ചെയ്യും ഹോപ്പ്ഫുള്ളി. യെസ്, വീഡിയോ ചെയ്തിട്ട് കുറെ, ഇലക്ട്രോണിക് മ്യൂസിക്കിനൊന്നും വീഡിയോസ് ഇല്ല, രണ്ട് ഫീമെയിൽസ് ഒരുമിച്ച് ചെയ്ത ട്രാക്കുകൾക്ക് വീഡിയോസ് ഇല്ല. ആൻഡ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും ഇസ് എ ഗേൾ, ഇറ്റ്സ് എ ലേഡി, ഷൈമ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ദിസ് ഇസ് ലൈക്ക് എ ഫുൾ ഫ്ലെഷ്ഡ് യുനോ വുമൺഹുഡ് കമ്മിങ് ടുഗെദർ, സെലിബ്രേറ്റിംഗ് വുമൺഹുഡ്, സിസ്റ്റർഹുഡ്, അങ്ങനെ ഒരു സാധനത്തിൽ. സോ മോർ ദാൻ എനിത്തിങ് എൽസ് ഞാൻ ഐ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ സെയിങ് ദാറ്റ് ഐ മൈറ്റ് ബി ദ ഫസ്റ്റ് ഫീമെയിൽ പ്രൊഡ്യൂസർ, വുമൺ മ്യൂസിക് ഇലക്ട്രോണിക് മ്യൂസിക് പ്രൊഡ്യൂസർ ഇൻ കേരള. I feel that is very wrong. In fact, adine pagaram how I want to be known is I became the reason that women choose this, allengil girls chose this. Okay, yan karena enik angane oru idol allengil ingane oru aal cheyunu nu ende yan kandittundarengil chelappa yan idu oru vaadu nerthe cheyadene yan valare late aayittana oru producer aayathu. ഇപ്പൊ എന്നെ കണ്ടിട്ട് ആരെങ്കിലും ഇത് നേരത്തെ തുടങ്ങുകയാണ് അല്ലെങ്കിൽ അവർക്ക് ഓക്കെ ഒരാളുണ്ട് ഏ ഇത് ചെയ്തിട്ടുണ്ട് ഇത് എന്നെ കൊണ്ട് പറ്റും എന്ന് വിചാരിക്കാൻ പറ്റുകയാണെങ്കിൽ ദെൻ ദാറ്റ് ഇസ് വെയർ യു നോ യു ഹാവ് മെയ്ഡ് എ ചേഞ്ച് നോട്ട് ജസ്റ്റ് ഇൻ റിലീസിങ് മ്യൂസിക് ബട്ട് ഓൾസോ വാട്ട് യു ക്യാൻ ഡു ഫോർ ദ ആർട്ടിസ്റ്റ് ആൻഡ് ഫോർ ദ കമ്മ്യൂണിറ്റി. അങ്ങനെ വന്നിരിക്കുന്നു. ഇപ്പം ഒരു രണ്ടു മൂന്ന് ട്രാക്കുകൾ നടക്കുന്നു, ഉടനെ തന്നെ റിലീസുകൾ കാണും. ഒരെണ്ണം കാഞ്ചന ശ്രീനാഥിൻ്റെ വൈഫാണ്, അതുപോലെ ശ്രീകുമാർ സാറിൻ്റെ മോളാണ്. അപ്പോൾ കാഞ്ചനയുടെ കൂടെ ഞാനൊരു ഡ്രമ്മൻ ബേസ്ഡ് ട്രാക്ക് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. കാഞ്ചനയുടെ വോയിസ് ഒരു രക്ഷയില്ല. അത് ഞങ്ങൾ ചെയ്തിരിക്കുന്ന കഥകളി പദവും ഡ്രമ്മൻ ബേസും, ദാറ്റ് ഇസ് എ കോമ്പിനേഷൻ. അങ്ങനെ കുറച്ച് റിലീസുകൾ വരുന്നു. ദിസ് ജേർണി ഹാസ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഐ ഡോണ്ട് നോ വെയർ ഇറ്റ്സ് ഗോയിങ്, ബട്ട് ഐ എം വെരി എക്സൈറ്റഡ്.
1: പ്രൊഡക്ഷനിലേക്ക് മുന്നോട്ട് വരേണ്ട പുതിയ കുട്ടികളോട് എന്താ പറയുന്നത്?
0: രണ്ടും കൽപ്പിച്ച് വരിക. ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുകയാണെങ്കിൽ വരിക. എസ്പെഷ്യലി ഞാൻ ആൺകുട്ടികളോട് എനിക്ക് ഒന്നും പറയില്ല, കാരണം അവർക്ക് എക്സാമ്പിൾസ് ആയിട്ട് ഐഡൽസ് ആയിട്ട് ആൾക്കാരുണ്ട്. അവർക്ക് ഇത് തോന്നുകയാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് വരാനുള്ള ഫ്രീഡം കുറച്ചുകൂടെ ഉണ്ട്, കോൺഫിഡൻസും ഉണ്ട്. പെൺകുട്ടികൾക്കതില്ല. പെൺകുട്ടികൾ ഷുഡ് കം ഇൻ ടു ദ ടെക്നിക്കൽ സൈഡ് ഓഫ് മ്യൂസിക്. നമ്മളെ കൊണ്ട് ഇത് പറ്റും, ഇതിൻ്റെ അറേഞ്ച്മെന്റ് സൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഡോ പഠിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക് തിയറി ആണെങ്കിലും. ഇറ്റ്സ് എ വണ്ടർഫുൾ കരിയർ ടു ബി. യു വിൽ ഗോ ടു ഡിഫറെൻറ്റ് പ്ലേസസ്, യു വിൽ മീറ്റ് ഡിഫറെൻറ്റ് പീപ്പിൾ. ഭയങ്കര രസമുള്ള മ്യൂസിക്കലി ഇൻക്ലൈൻഡ് ആയിട്ടാണ്. ഇപ്പം നിങ്ങളൊരു വോക്കലിസ്റ്റ് ആണ്, മ്യൂസിക് പ്രൊഡക്ഷൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യൂ. അറ്റ്ലീസ്റ്റ് ഒരു സ്വന്തമായിട്ട് ഒരു ബീറ്റെങ്കിലും നമുക്ക് സോഫ്റ്റ്വെയറിൽ ഉണ്ടാക്കി വോക്കൽസ് പാടാൻ പറ്റുകയാണെങ്കിൽ അത്രയെങ്കിലും ചെയ്യും. ഡു ഇറ്റ്, കം ഫോർവേഡ്. എന്നെ കോൺടാക്ട് ചെയ്യുകയാണ് നിങ്ങൾക്ക് പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ. ദിസ് ഇസ് വെരി സ്പെസിഫിക്കലി ഫോർ ഗേൾസ്. ഐ വിൽ ഡെഫിനറ്റ്ലി ഹെൽപ് ദം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അഡ്വൈസ് ചെയ്യും, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിപ്പിക്കും. ഐ വിൽ ഡു ദാറ്റ്. പ്ലീസ് കം, വി നീഡ് മോർ വിമൻ ഇൻ മ്യൂസിക്.
1: ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മ്യൂസീഷ്യൻ മന്ദിനി എങ്ങനെയാണ്? ലിസണർ ആണോ?
0: ലിസണറാണ്. നമുക്ക് കേൾക്കാതെ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം വായിക്കാത്ത ഒരാൾക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെയേ ഉള്ളൂ. ലിസണിങ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ യു ആസ് എ മ്യൂസിക് പ്രൊഡ്യൂസർ, ആസ് എ മ്യൂസിക് ഡയറക്ടർ, കമ്പോസർ, ഓൾ ഓഫ് ദാറ്റ്. കേട്ട് കേട്ട് കേട്ട് കേട്ട് പഠിക്കണം. അതിൻ്റെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും ടഫായിട്ടുള്ള സാധനം

0: മ്യൂസിക് പ്രൊഡക്ഷൻ ഇറ്റ്സ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് സോ അത് നല്ല പേഷ്യൻസ് വേണം. ഞാൻ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇരുന്ന് പാട്ട് കേൾക്കും, ഇരുന്ന് കേട്ട് കേട്ട് എഴുതി വെക്കും, നോട്ട്സ് എഴുതും, തിയറി പഠിക്കും, ഇതിൻ്റെ ഹിസ്റ്ററി പഠിക്കും, ഇതിനകത്തുണ്ടായിരുന്ന ആൾക്കാരെ പറ്റി പഠിക്കും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് ലൈക്ക് ഐ എം ഏബിൾ ടു ഗിവ് മൈ 100%. Yeah, I'm a listener. പിന്നെ എനിക്ക് ഈ ഒരു ഇലക്ട്രോണിക് ഇന്ത്യൻ ആ ഒരു ഇത് ചെയ്യണമെന്നുള്ള ആഗ്രഹം തുടങ്ങിയത് ഇസ് ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് ഹിയറിംഗ് ടു ലിസ്ണിംഗ് ടു കൊളോണിയൽ കസിൻസ്. കൊളോണിയൽ കസിൻസ് എന്റെ ഫേവറേറ്റ് ആണ്. ലൈക്ക് അവര് രണ്ടുപേരും കൂടെ, ഹരിഹരൻ ആൻഡ് ലെസ്ലി ലൂയി, അവര് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഹിന്ദിയും ഇംഗ്ലീഷും, ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. ഐ വാസ് ലൈക്ക് എന്താ രസം ആ ഒരു കോമ്പിനേഷൻ, എന്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്നില്ല. അതുമാത്രമല്ല നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വെളിയിലുള്ള ഒരുപാട് പ്രൊഡ്യൂസേഴ്സ്, ഇപ്പം ഇന്നലെ എനിക്കൊരു ഷോ ഉണ്ടായിരുന്നു, അതിൻ്റെ ലാസ്റ്റ് ട്രാക്കായിട്ട് ഞാൻ പ്ലേ ചെയ്ത് സ്ക്രില്ലെക്സിൻ്റെ, സ്ക്രില്ലെക്സ് ഇസ് എ വേൾഡ് ഫേമസ് പ്രൊഡ്യൂസർ ഡി ജെ, സ്ക്രില്ലെക്സിൻ്റെ ട്രാക്കാണ് ഞാൻ പ്ലേ ചെയ്തത്. സ്ക്രില്ലെക്സ് പഞ്ചാബി ഭാംഗ്ര പ്ലസ് ഹൗസ്, ഐ തിങ്ക് ഇറ്റ്സ് ഹൗസ്. എന്ന് വെച്ചാൽ വെളിയിലുള്ള പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ ഇന്ത്യൻ സൗണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, അവർ ഇന്ത്യൻ ഇലക്ട്രോണിക് മ്യൂസിക് ചെയ്യുന്നത്, നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല, ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമല്ലേ. അതും നമ്മുടെ കേരളത്തിലൊക്കെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരുപാട് സൗണ്ടുകളുണ്ട്. ഇപ്പോൾ കല്യാണി ട്രിപ്പിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് തവിലാണ്. തവില്, തപ്പ്, തിനില, എടയ്ക്ക, ഇതുപോലത്തെ പല, ഇപ്പം നമ്മുടെ നാഗപ്പാട്ട് പാടുന്ന, എനിക്കത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് അറിയത്തില്ല, പക്ഷേ ഈ ഇൻട്രസ്റ്റിംഗ് സൗണ്ട്സ് ഉള്ള ഒരുപാട് ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്. ഇതൊക്കെ നമുക്ക് ഇലക്ട്രോണിക് മ്യൂസിക്കിൽ യൂസ് ചെയ്യാം. ഇന്റർനാഷണലി ഇതൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ റിസീവ് ചെയ്യും, അവർ ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ. വി ഷുഡ് ബ്രിങ് ഇറ്റ് ഔട്ട്, വി ഷുഡ് ഡു ഇറ്റ്. ഇപ്പൊ കൂടുതലും ഇവിടെ പ്രൊഡ്യൂസേഴ്സ്, ഇവൻ ആൺകുട്ടികൾ പ്രൊഡ്യൂസേഴ്സ് ഉള്ളവരെല്ലാം ചെയ്യുന്നത് റീമിക്സസ് ആണ്, സിനിമ പാട്ടുകളുടെ റീമിക്സ്. ഒറിജിനൽസ് ചെയ്യണം. സോ അനദർ തിങ് ഐ വോണ്ട് ടു ടെൽ ഹു ആർ പ്രൊഡ്യൂസേഴ്സ്, ഹു ആർ ഓൾറെഡി പ്രൊഡ്യൂസേഴ്സ്, പ്ലീസ് ഡു ഒറിജിനൽസ്. ഒറിജിനൽ ട്രാക്ക് ചെയ്യും, നമ്മൾ റീമിക്സ് മാത്രം ചെയ്യാതെ. ഈ റീമിക്സസ് നമുക്ക് പെട്ടെന്ന് റീച്ച് കിട്ടും, പെട്ടെന്ന് ഫോളോവേഴ്സ് കിട്ടും. ഡു ഒറിജിനൽസ്, ഇറ്റ് ബി സ്ലോ ബട്ട് ഇറ്റ് വിൽ സ്റ്റിക്ക്.
1: ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഡിജെയും മ്യൂസിക്,
0: മ്യൂസിക് പ്രൊഡക്ഷൻ ഫുൾ ഓൺ. ഇനിയും എനിക്ക് എൻ്റെ ഫ്യൂച്ചർ ആൻഡ് പ്രസൻറ്റ് ഇസ് ഉള്ളി മ്യൂസിക് പ്രൊഡക്ഷൻ, വേർ ഇസ് നത്തിങ് എൽസ്. പിന്നെ ഐ വോണ്ട് ടു സ്റ്റാർട്ട് ലൈവ് പ്ലേയിങ്. ഇപ്പം ഞാൻ ഡിജെയിങ് ആണ് ചെയ്യുന്നത്, ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത ട്രാക്കുകൾ നമ്മൾ പ്ലേ ചെയ്യുന്നു. എനിക്ക് ലൈവായിട്ട് ഇലക്ട്രോണിക് മ്യൂസിക് പ്ലേ ചെയ്യണമെന്നുണ്ട് വിത്ത് സിത്താർ. സോ ഞാൻ ഓൺ ദ സൈഡ് ഐ എം ലേണിംഗ് സിത്താർ അഗെയിൻ, ആ ഒരു ഇലക്ട്രോണിക് സിത്താർ കോമ്പിനേഷൻ. ദർ ഇസ് ദിസ് ആർട്ടിസ്റ്റ് കോൾഡ് ഇവാൻ ഹെഡ്ഫീൽഡ് എന്ന് പറഞ്ഞിട്ട്, ഹീസ് എ വൈറ്റ് പേഴ്സൺ, എനിക്ക് തോന്നുന്നു ഹീസ് യു എസ് ബേസ്ഡ്. ആ പുള്ളിക്കാരൻ ഈസ് പ്ലേയിങ് സിത്താർ വിത്ത് ഇലക്ട്രോണിക് മ്യൂസിക്. നമ്മുടെ നാട്ടിൽ ആരും എന്താ ചെയ്യാതെ, നമുക്ക് എന്തെല്ലാം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, വൈ ആർ വി നോട്ട് ഡൂയിങ്? സോ യാ, ഐ വോണ്ട് ടു ഡു ദാറ്റ്. ഹോപ്ഫുള്ളി ഓൺ എ ഗ്ലോബൽ സ്റ്റേജ് ഐ വോണ്ട് ടു റെപ്രസെന്റ് ഇന്ത്യ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആർട്ടിസ്റ്റ് നെയിം ആട്ടക്കാരി എന്നിട്ടിരിക്കുന്നത്. എനിക്കറിയാം അതിനൊരു ഒരു നെഗറ്റീവ് കണോട്ടേഷൻ എപ്പോഴും ഉണ്ട്, അവളൊരു ആട്ടക്കാരിയാണ്, ലൈക്ക് നമ്മൾ പെണ്ണുങ്ങൾ ഹു ആർ ടു മച്ച്. അപ്പോൾ ഒന്ന്, ഞാൻ അവിടെ ലണ്ടനിലായിരുന്ന സമയത്ത് ഐ ഗോട്ട് ദി ഓപ്പർച്യൂണിറ്റി, ദ പ്രിവിലേജ് ടു play in one of the biggest names, legendary clubs in the world, Ministry of Sound ennu parnitte avade malayalikalukku valare rare aayittu ke play cheyidittullu. Appo avade idinu munpe ende peru DJ NV nerru, adu oru divasam oru 2 minute litta perana NV. Appo njane London il Ministry of Sound il play cheyumbo avade ende oru poster irangumbo I wanted to represent where I am coming from. I wanted a malayalam name. Adinte kootathile ഡാൻസർ ആവണമെന്നായിരുന്നു ആദ്യത്തെ ആഗ്രഹം. അപ്പോൾ അങ്ങനെയാണ് ആട്ടക്കാരി എന്നുള്ള പേരിട്ടത്. ആദ്യമൊക്കെ ഭയങ്കര നെഗറ്റീവ് ഇതായിരുന്നു, എന്താ അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ, ഈ നമുക്ക് നെഗറ്റീവായിട്ടുള്ള വാക്കുകളാണെങ്കിലും നമുക്ക് റീഡിഫൈൻ ചെയ്യാൻ പറ്റും ത്രൂ അസ്. ഇപ്പം വേടൻ, വേടൻ എന്നുള്ള വാക്ക്, ഇപ്പോൾ കുട്ടികളോട് വേടൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് ചോദിച്ചാൽ ആ വേടൻ ആർട്ടിസ്റ്റ് അല്ലേ പറയും, വേടൻ്റെ മീനിങ്ങേ മാറി. അപ്പം ആസ് ആർട്ടിസ്റ്റ് നമുക്ക് റീഡിഫൈൻ ചെയ്യാനുള്ള പവറുണ്ട്. ആട്ടക്കാരി നെഗറ്റീവ് എന്നുള്ള ഇതിൽ നിന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള, ഞാനൊരു ആട്ടക്കാരിയാണ്, ഐ ആം ടു മച്ച്, ഐ ആം ഗോയിങ് ടു സെലിബ്രേറ്റ് ബീങ് ടു മച്ച്. ഗ്ലോബൽ സ്റ്റേജിലേക്ക് പോകണമെന്നും അങ്ങനെ പോകുമ്പം കേരളത്തിൽ നിന്നാണ് എന്നറിയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേരിട്ടിരിക്കും. സോ ഹോപ്പ്ഫുള്ളി ദാറ്റ് വിൽ ബി മൈ ഫ്യൂച്ചർ. ഒരു വേൾഡ് ടൂറ്, ഒരു സിത്താർ ഇലക്ട്രോണിക് ലൈവ് പെർഫോമൻസ്, പിന്നെ ഒരുപാട് ട്രാക്കുകൾ ഇനി റിലീസ് ചെയ്യണം. എൻ്റെ ഉള്ളിൽ ഇനിയുണ്ട് മ്യൂസിക്, ഇനിയുണ്ടെന്ന് പറയാൻ ഞാൻ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. കോഴിക്കോട്
1: എന്തെങ്കിലും പെർഫോം ചെയ്തിട്ടുണ്ടോ?
0: കോഴിക്കോട് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസസ്, ഞാൻ അവിടെ ഒരു കോഫി റേവ് ചെയ്തിട്ടുണ്ട്. എന്താ മനുഷ്യര്, പരിപാടി ചെയ്യണമെങ്കിൽ കാലിക്കറ്റ് ചെയ്യണം. കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ പുതിയ ജോണർ ഓഫ് മ്യൂസിക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പീപ്പിൾ ആർ നോട്ട് ഓപ്പൺ ടുവേർഡ്സ് ഇറ്റ്. ഇപ്പോൾ ഒരു പാട്ടാണേലും സ്റ്റൈൽ ഓഫ് മ്യൂസിക് ആണേലും ഈവൻ ഡാൻസ് ആണേലും, ഇപ്പം ചന്ദന ഭരതനാട്യം ഡാൻസറാണ്, ഭരതനാട്യം ഡാൻസ്

ഇരുന്ന് കാണാൻ ഒരു സെർട്ടൺ ലെവൽ ഓഫ് നോളജ് വേണം, അല്ലെങ്കിൽ ബോറടിക്കും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല അല്ലേ. എന്ന് വെച്ചാൽ ഓഡിയൻസിന് ആ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് അവർക്ക് ആ ഒരു ആർട്ട് ഫോം കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. കാലിക്കട്ടിന് അതുണ്ട്, ദേ ആർ വെരി ഓപ്പൺ മൈൻഡഡ്, ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ്. എന്ന് വെച്ചാൽ ഞാനിപ്പം അവരൊരിക്കലും കേൾക്കാത്ത ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് പ്ലേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു ചാൻസ് കൊടുക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ട്. റിയലി ഗുഡ്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്ലേ ചെയ്യാന്ന് വെച്ചാൽ ഇത്രയും സന്തോഷം നമുക്ക് അറിയില്ല. ബാക്കിയുള്ള അടുത്ത് പ്ലേ ചെയ്യുമ്പം അവർക്ക് കേട്ട് പരിചയമുള്ള സിനിമാ പാട്ടുകൾ അല്ലെങ്കിൽ അത് മാത്രം മതി. നമ്മളോട് പറയും സിനിമാ പാട്ടിട, സിനിമാ പാട്ടിട്. ഞാൻ പറയാം സിനിമാ പാട്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ പുതിയ പാട്ടുകൾ കേൾക്ക്. ആസ് എ ഡി ജെ എന്റെ ജോലി എന്ന് പറയുന്നത് ട്രീറ്റ് മീ ആസ് എ ക്യൂറേറ്റർ ഓഫ് ന്യൂ മ്യൂസിക്. എന്നിലൂടെ നിങ്ങൾ പുതിയ പുതിയ കേക്ക്, പക്ഷെ അത് കേൾക്കാൻ മനസ്സ് വേണം, ഒരു ഓപ്പൺനെസ് വേണം.

0: ചാൻസ് കൊടുക്കാനുള്ള ഒരു മനസ്സവർക്കുണ്ട്. റിയലി ഗുഡ്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്ലേ ചെയ്യാന്ന് വെച്ചാൽ ഇത്രയും സന്തോഷം നമുക്ക് അറിയില്ല. ബാക്കിയുള്ള അടുത്ത് പ്ലേ ചെയ്യുമ്പം അവർക്ക് കേട്ട് പരിചയമുള്ള സിനിമാ പാട്ടുകൾ അല്ലെങ്കിൽ അത് മാത്രം മതി. നമ്മളോട് പറയും സിനിമ പാട്ടിട്, സിനിമ പാട്ടിട്. ഞാൻ പറയും സിനിമാ പാട്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ പുതിയ പാട്ടുകൾ കേൾക്ക്. ആസ് എ ഡി ജെ എന്റെ ജോലി എന്ന് പറയുന്നത് ട്രീറ്റ് മീ ആസ് എ ക്യൂറേറ്റർ ഓഫ് ന്യൂ മ്യൂസിക്. എന്നിലൂടെ നിങ്ങൾ പുതിയ പുതിയ കേക്ക്, പക്ഷെ അത് കേൾക്കാൻ മനസ്സ് വേണം, ആ ഒരു ഓപ്പൺനെസ് വേണം. ഞാൻ ടി എൻ കൃഷ്ണ സാറിന്റെ ഒരു കോൺസെർട്ടിന് പോയിട്ടുണ്ട്. ആക്ച്വലി ഒരു ലെഗ്ഡം ലെക്ചറിന്റെ സമയത്ത് ഒരാൾ ചോദിച്ച ചോദ്യമാണ്, ഓഡിയൻസിൽ നിന്ന് ചോദിച്ചിരുന്നു, സി ആസ് എൻ ആർട്ടിസ്റ്റ് ഒരുപാട് യു പ്രിപ്പയർ ആൻഡ് യു കം ഫോർ ദ പെർഫോമൻസ്, ആസ് ഓഡിയൻസ് ഹൗ ഷുഡ് വി കം ഫോർ യുവർ പെർഫോമൻസ്? അപ്പം ടി എം കൃഷ്ണ സാർ പറഞ്ഞിട്ടുണ്ട്, യു തിങ്ക് ദാറ്റ് വെറുതെ അവിടെ വന്നിരിക്കുന്നതാണ് ഓഡിയൻസ്, നോ, യു ഹാവ് ടു പുട്ട് ആൻ എഫേർട്ട് ഫ്രം യുവർ സൈഡ്, യു ഹാവ് ടു ബി ഓപ്പൺ മൈൻഡഡ്, യു ഹാവ് ടു ഗിവ് യുവർ സെൽഫ് ദ പെർമിഷൻ ടു എൻജോയ്. അത് നമ്മുടെ ഇവിടെ ഇല്ല, നമ്മുടെ പലർക്കും ഇല്ല. എന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ളതാണ് നല്ലത്, എനിക്കിഷ്ടമുള്ളത് നിങ്ങൾ പ്ലേ ചെയ്യണം, നിങ്ങൾ പാടണം, നിങ്ങൾ കളിക്കണം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഓഡിയൻസ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യില്ല. ആസ് എൻ ഓഡിയൻസ് ബി ഓപ്പൺ, ഓൾസോ ബി റെഡി ടു ലേൺ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഇസ് ഹൗ യു ഇൻവൈറ്റ് ആർട്ട് ഇൻ ടു യുവർ ലൈഫ്. ദാറ്റ്സ് ദ സെയിം വിത്ത് എവറിതിങ്, ഓൾ സോർട്സ് ഓഫ് ആർട്ട് ഫോംസ്. കാലിക്കട്ടിന് അതുണ്ട്,
1: കാലിക്കറ്റുകാരോട് എല്ലാ സ്നേഹവും
0: ഒരുപാട് സ്നേഹം. കാലിക്കട്ട് എപ്പോ വിളിച്ചാലും കാശില്ലാതെ പോലും ഞാൻ വന്ന് പ്ലേ ചെയ്യും.
1: താങ്ക് യു,
0: താങ്ക് യു സോ മച്ച്.
2: തന്റെ സർഗജീവിതത്തെ കുറിച്ച് ഇന്ന് ആർട്ട് കഫേയിൽ സംസാരിച്ചത് ഡി ജെ നന്ദിനി ശ്രീ.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ ആദ്യഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് ചിരിയോ ചിരി എന്ന ചിത്രത്തിൽ നിന്നും. ബിജു തിരുമലയുടെ വരികൾ രവീന്ദ്രന്റെ ഈണം.

ചിത്രം ഹലോ മദ്രാസ്കേൾ. പാടിയവർ യേശുദാസ്, എസ് പി ശൈലജ. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾ ഗംഗൈ അമരൻ്റെ ഈണം.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന് എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: ശ്രീകുമാരൻ തമ്പി, ശ്യാം കൂട്ടുകെട്ടിൽ, യേശുദാസ്, പി ജയചന്ദ്രൻ, ഉണ്ണിമേനോൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ജോൺ ജാഫർ, ജനാർദ്ദനൻ.

ഭാസ്കരൻ രചിച്ച് കെ വി മഹാദേവൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കക്ക എന്ന ചിത്രത്തിൽ നിന്നും.

ആട്ടക്കലാശം എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനമാണ് ഇനി സുവർണ മലരുകളിൽ പോജൽ ഖാദറിന്റെ വരികിൽ രവീന്ദ്രന്റെ ഈണം.

0: പൂവേ.
1: അറിഞ്ഞില്ലേ, കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ലാഭമഴ മെഗാ 48 അവർ സെയിൽ.
2: എല്ലാ പ്രോഡക്റ്റുകൾക്കും കിടിലൻ ഡിസ്കൗണ്ട് കോംബോ ഓഫേഴ്സ്.
1: ഏറ്റവും മികച്ചത് ഇപ്പോൾ വാങ്ങാം വമ്പൻ ലാഭത്തിൽ.
3: മിസ് ആക്കല്ലേ ഓഫറുകൾ ഇന്നും നാളെയും മാത്രം.
4: ചിത്രം എന്റെ കഥ, ഗായകരി യേശുദാസ് സുജാത, വരികൾ എഴുതിയത് പൂച്ചൽ ഖാദർ, സംഗീതം നൽകിയത് എ ടി ഉമ്മർ.

0: ഇപ്പോൾ ഓപ്പൺ ഫോറം.
1: ഒരു തെരുവിന്റെ കഥ.
2: മാറുന്ന കോഴിക്കോടിന്റെ ഉമ്മറത്ത് മാറാത്ത ഒരാൾ. മിഠായി തെരുവിലെ മെട്രോ സ്റ്റോഴ്സ് എന്ന കടയിൽ 40 വർഷത്തിലേറെയായി സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ഷെയ്ഖ് ഉസ്മാൻ എന്ന സാഹിബിന്റെ ഓർമ്മകളും അനുഭവങ്ങളും തുടർന്ന് കേൾക്കാം.
3: ചിലര് കല്യാണം കഴിച്ചിട്ട് ചിലര് പിന്നെ വരില്ല. നല്ല അറിവുകളാണെന്നുണ്ടെങ്കിലും അവർ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ കുട്ടികളെല്ലാം ആയിക്കഴിഞ്ഞാൽ, ഈ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ആൾക്കാർക്ക് കുട്ടികളെ ഭയങ്കര സ്നേഹമാണ്. അവർ പറയും, നീ നിൻ്റെ മോനെ കൊണ്ടുവന്നോ, അല്ലെങ്കിൽ ഭാര്യ ആണെന്നുണ്ടെങ്കിൽ പറയും, നിങ്ങൾ അവിടെ കോഴിക്കോട് ഒരു മോനുണ്ട്, കൊണ്ടുവന്നോളീന്ന് പറയും. അങ്ങനെ ഇവർ കൊണ്ടുപോയിട്ട് തന്നെ ഫാമിലി മുഴുവൻ അവിടെ ആവും. കുറേ ആൾക്കാർ അതോടുകൂടിയിട്ട് കോഴിക്കോട് തന്നെ നശിച്ചുപോയ ആൾക്കാരുണ്ട്. കാരണം കല്യാണം കഴിക്കുക, ഒരു കുട്ടിയാവും, പിന്നെ അയാൾ വരില്ല. അവിടെ ഭയങ്കര ദാരിദ്ര്യമുള്ള സമയമായിരുന്നു. അവിടെ ഇവിടുന്നാണ് സാധനങ്ങളെല്ലാം കൊണ്ടുപോയത്. അവിടത്തേനെ സംബന്ധിച്ചിട്ട് നല്ല വെള്ളം വരെ കുടിക്കാനുള്ള ഉപ്പുകളിലാണ്. പിന്നീടാണ് പുരോഗമിച്ചതിൻ്റെ ശേഷമാണ് അവർ ആധുനിക ഇത് വെച്ചിട്ട് വെള്ളമെല്ലാം ശുദ്ധീകരിച്ചെടുത്തിട്ട് ഇതാക്കിയത്. അല്ലെങ്കിൽ ഇപ്പോഴും അവിടുത്തെ വെള്ളം ഉപ്പുകളിലാണ്. ഷിപ്പ് എന്നുണ്ടെങ്കിൽ അവിടെ ഈ ഉരു എന്ന സാധനമാണ് മുമ്പ് വരുന്നത്. അത് കാറ്റിൽ പായ കെട്ടിയിട്ട് വരുന്നതാണ്. പിന്നീടാണ് മെഷീനെല്ലാം വെച്ചിട്ട് വരുന്നത്. പക്ഷെ അതിൽ 10-16 പണിക്കാരുണ്ടാവും, ഒരു 25 ആളുകളുണ്ടാവും, ഡ്രൈവറുണ്ടാവും. അവർ വന്ന് ഒരു 20-25 ദിവസം നിൽക്കും. ഇവിടുന്ന് മരങ്ങളും ബാക്കിയുള്ള സാധനവും കൊണ്ടുവരാണ്. അന്ന് ഈ പർച്ചേസിങ് എല്ലാം ബോംബെയിലൊക്കെ ഡയറക്റ്റ് പ്ലെയിനൊന്നുമില്ല. അന്ന് ആൾക്കാർ ട്രെയിനിന് പോയിട്ട് കൊണ്ടുവരും, കൂടെ കുറേ കൊണ്ടുവരും. പിന്നീടാണ് ലോറി സർവീസ് എല്ലാം വന്നിട്ട് ഇവർ കൊണ്ടുവരാൻ തുടങ്ങിയത്. അന്ന് നമ്മളെ മലയാളിയും മെട്രോ മദ്രാസാണ് കൂടുതൽ പോവുക. മദ്രാസിന് സാധനം കൊണ്ടു അവിടെ ഈ മില്ലിൻ്റെ ഏജൻറ്റുമാരുണ്ടാവും. മില്ല് കംപ്ലീറ്റ് അഹമ്മദാബാദും പിന്നെ ബോംബെ ആണ്. ഫാമിലി ആയിട്ട് എന്നുണ്ടെങ്കിൽ ചിലർ 3-4 പുരുഷന്മാരുണ്ടാവും, ചിലർ ഫാമിലി ആയിട്ട് വരുന്നവരുണ്ടാവും. ഇവിടെ പിന്നെ കൂടുതലും വരുന്നത് കോഴിക്കോട് ഇപ്പോൾ വരുന്നത് അവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വരാണ്. അത് മിംസിലോ അല്ലെങ്കിൽ തളിപ്പറമ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലെല്ലാം വന്നിട്ട് അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ ഇവർ വെറുതെ വന്ന് ടൗണിലേക്ക് ഇറങ്ങും. ഇപ്പം അവർ കൂടുതൽ സാധനങ്ങളൊന്നും എടുക്കുന്നില്ല. കൊണ്ടുവന്ന് വെറും ഈ നൈറ്റ് ഡ്രസ് ഉണ്ടല്ലോ നമ്മളെ മാക്സി, ആ നൈറ്റ് ഡ്രസ്സിൻ്റെ തുണി കുറേ എടുക്കും. അവർക്ക് ആവശ്യമുണ്ട്, അവിടെ വളരെ കുറഞ്ഞിട്ട് കിട്ടും സാധനങ്ങൾ. ഇപ്പോൾ അവർ വരുന്നില്ല. ഇവിടെ ഇന്ത്യ എന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര വലിയ ഇതൊന്നുമില്ല. ഒരു പല അമേരിക്കയിലേക്കും മറ്റേ മറിച്ചെല്ലാം അങ്ങനെ പോവാണ്. താല്പര്യങ്ങൾ മാറി ഇവിടെ വന്നതൊന്നുമില്ല. പിന്നെ അമേരിക്കയിൽ ഒരു സുഖം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാണല്ലോ. മുമ്പ് മരുഭൂമിയാണ്, വെള്ളമില്ല. ഈ മുമ്പെല്ലാം ഞാൻ ഫാദറുള്ള സമയത്ത് പറയുന്ന കേൾക്കാം, ഈ കുവൈത്ത് എല്ലാം വെള്ളത്തിന് വേണ്ടിയിട്ട് ബസറ എന്ന സ്ഥലത്ത് നിന്ന് ഏതോ ഒരു ദ്വീപ് മാതിരിയുള്ള അവിടുത്തെ വെള്ളം നല്ല ശുദ്ധി വെള്ളമാണെന്നാണ് പറയുന്നത്. അവിടുന്ന് ഷിപ്പിലും ഇതുമായിട്ട് കുടിക്കുന്ന വെള്ളം ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാണ്. ഇന്ന് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ബാക്കി എല്ലാം ഉപ്പുകളിലായിരുന്നു. പിന്നെ സാധനങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിമാൻഡാണ്. മരുഭൂമിയാണ്, ഒന്നുമില്ല. അവിടെ മെയിൻ ഈറ്റപ്പഴം അതേ ഉള്ളൂ. ബാക്കിയുള്ള സാധനങ്ങൾ മുഴുവൻ ഇവിടെ മലബാറിന്ന് കൊണ്ടുവന്നാണ്. ആ കാലം മുതൽ എനിക്ക് ഏകദേശം അവരായിട്ട് ബന്ധമുണ്ട്. അത് ഇപ്പോഴും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ പാർട്ട്നേഴ്സ് ആരാണെന്നുണ്ടെങ്കിലും സൈവ അറബി വരുന്നുണ്ട് എന്ന് പറയും. അന്ന് പിന്നെ പർച്ചേസ് എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഒരു പ്രാവശ്യം ബോംബെയിൽ ഏതെങ്കിലും മദ്രാസ് പോവുള്ളൂ. അവിടെ പോയിട്ട് ഏജൻറ്റ് മുഖാന്തരം സാധനങ്ങൾ എടുത്തിട്ട് ഇവിടെ

0: ഇപ്പം അതല്ല, ഡയറക്റ്റ് എവിടെ വേണമെങ്കിലും പാർട്ട്നേഴ്സ് പോകാൻ കഴിയും. സാധനം പർച്ചേസ് ചെയ്തിട്ട് മില്ല് ഡയറക്റ്റ് അല്ല, അതിൻ്റെ ഏജൻസി ഉണ്ടാവും, അവർ അയച്ചു കൊടുത്തോളും. പണ്ടതല്ല, ഈ ഏജൻ്റ് ആണെന്നുണ്ടെങ്കിലും അവരയക്കും, കറക്ഷന് വേറെ ആൾ വരും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, കറക്ഷന് ആൾ വരും. പിന്നെ എപ്പോഴെന്താ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ ഡയറക്റ്റ് പർച്ചേസിങ് ആകുമ്പോൾ കുറേയിടം ക്യാഷ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. മുമ്പതല്ല. പിന്നെ അന്ന് ഈ വെറൈറ്റി സാധനങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മൾ പാൻ തന്നെ കുറവാണ്, എല്ലാവരും മുണ്ടാണ്. ആദ്യം മുസ്ലിംസിൻ്റെ കല്യാണമാണെന്നുണ്ടെങ്കിൽ അവർ ഉടുക്കുന്ന മുണ്ട് അത് പട്ടിൻ്റെ ആയിരിക്കും, അത് മാതാവ് എന്നാണ് പേര് പറയുന്നത്. അതേമാതിരി അവരുടെ അതിൻ്റെ കുപ്പായം ഒരു കസവേൻ്റെ ഉള്ളത് അതും പട്ടിൻ്റെ ആയിരിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ ഇടുന്ന തട്ടം, അന്ന് സാരിയൊന്നും ഇല്ല. പിന്നെ ബാക്കിയുള്ള മുസ്ലിം സ്ത്രീകൾ മുഴുവൻ ഈ കാച്ചിമുണ്ട്, തട്ടം, വൈറ്റ് കുപ്പായം, ഇങ്ങനെയെല്ലാമാണ്. അന്ന് ഈ ഹാൻഡ്ലൂം ധോത്തീസൊന്നുമില്ല, മിൽ ഡബിൾ ധോത്തിയാണ്, അത് കോട്ടൻ്റേത്. അത് കുറേ കമ്പനീൻ്റെ പേരെല്ലാം ഉണ്ടാവും, കട്ടാവും, സെഞ്ചുറി. ഇന്നൊന്നും കട്ടാവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പോഴുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല. പിന്നെ അരവിന്ദ് ഉണ്ട്, അരവിന്ദിൻ്റെ മില്ല് ഇപ്പോഴും ഉണ്ട്, ഷേട്ടിങ് ഉണ്ട്. പിന്നെ റൈമണ്ട്സൊന്നും അന്നില്ല. പിന്നെ അന്നത്തെ കല്യാണങ്ങളെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഇന്നത്തെ മാതിരി ഈ ബഫേ ഒന്നുമില്ല, ഈ റൗണ്ട് ഒരു ഇരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ മാതിരിയുള്ള സാധനം, അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കല, നടുവിൽ ചോറ് വെച്ചിട്ട് എല്ലാവരും അതിൽ നിന്ന് എടുത്തിട്ട് കഴിക്കല, പ്ലേറ്റൊന്നും വെക്കില്ല. ആ സൂപ്ര സൂപ്ര ഇട്ടിട്ട് അതിൽ നിന്ന് നമ്മൾ ഓരോ സൈഡിൽ നിന്ന് ഇരിക്കുന്ന ആൾക്കാരും എടുത്ത് കഴിക്കല. അന്ന് നമ്മൾ ഒറ്റക്കൊറ്റക്ക് കഴിക്കുന്ന ഇതില്ലല്ലോ. അന്ന് മെട്രോയിൽ ഒരു 9 ആൾ 10 ആളുണ്ടായിരുന്നു. ഷോപ്പ് വിപുലീകരിച്ചതിൻ്റെ ശേഷം ഇപ്പം അത് ഫുൾ ബിൽഡിംഗ് പൊളിച്ചെടുത്തിട്ട്, അതായത് ജലീലിൻ്റെ സലീമിൻ്റെ ഫാദർ ഉള്ള സമയത്ത് തന്നെ ഈ 4 റൂംസായിരുന്നു. ആ 4 റൂമും അങ്ങേര് ജമ്മം വാങ്ങിയിട്ട് ഫുള്ള് ബിൽഡിംഗ് പൊളിച്ചിട്ട് ഒന്നായിട്ട് ഒരു ബിൽഡിംഗ് ആക്കിയതാണ്. അതൊരു 20-22 വർഷമായി. അന്ന് പൊതുവേ അങ്ങനെയാണ്, എല്ലാ ഷോപ്പും അങ്ങനെ തന്നെ ഒരു സിംഗിൾ റൂമിൻ്റെ മാതിരിയാണ്. അന്ന് കുറച്ച് 2 റൂമുള്ള ഷോപ്പ് എന്ന് പറയുന്നത് ഒന്ന് കണ്ണൂർ ഷോപ്പാണ്, പിന്നെ വിട്ടൽ റാവു എന്ന് പറയുന്നത് ഇപ്പോഴില്ല. ഇപ്പം SM3നെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു റോഡ് കച്ചവടം ചെയ്തിരുന്ന ആൾക്കാർ കുറേ ഷോപ്പുകൾ ഇങ്ങനെ വാടക എടുത്തിട്ട് അവർ ഈ പിടിച്ചു വെച്ചിട്ട് ആളെ കയറ്റുന്ന ഒരിത്. പക്ഷേ ഇതുവരെ മെട്രോയിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇത് അന്ന് ബിസിനസ് കുറവാണ്, എല്ലാം വലിയങ്ങാടി പോവതാണ്. പക്ഷെ എന്നാലും ജലീലിൻ്റെ ഫാദറെല്ലാം ഉള്ള സമയത്ത്, സലീമിൻ്റെ ഫാദറുള്ള സമയത്ത് ഒരു 8 മണിക്കെല്ലാം തുറക്കും. അന്ന് ട്രെയിനുകൾ കുറവാണ്. അപ്പോൾ ഈ ചെന്നൈയിൽ നിന്ന് ഒരു ട്രെയിൻ വരാനുണ്ട് രാവിലെ, ഈ മിലിറ്ററി കണ്ടമാനം ഉണ്ടാവും, അവർ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പർച്ചേസിങ് എല്ലാം കഴിഞ്ഞിട്ട് വീടുകളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, അവർ സാധനം വാങ്ങിയിട്ട് പോവും. അതേമാതിരി പിന്നെ ഈ ടൗണിലെ കുറ്റിച്ചിറ സൈഡിലെ എല്ലാ പാർട്ടീസും ഇതാണ് അവർ വാങ്ങുക. എന്നാൽ കാലത്ത് നോൻപിനെല്ലാം സാധാരണ 2 മണി 3 മണി വരെല്ലാം കച്ചവടം ഉണ്ടാവും. അതേമാതിരി പെരുന്നാളിൻ്റെ തലേദിവസം രാത്രി പൂട്ടില്ല, 5 മണിക്കെല്ലാം പൂട്ടുള്ളു. അധികം കടയിൽ തന്നെ, നമ്മളിപ്പോൾ ഒരു 2 ഡേയ്സ് കടയിൽ തന്നെ ഉണ്ടാവും. അന്ന് ഞാൻ SM3യിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, മൊതാളിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് 500 രൂപയായിരുന്നു സാലറി. അന്ന് 500 കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു 10-200 രൂപ ചിലവ് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടാവും. ആ കാലത്ത് പോലീസുകാരന് വരെ 100 രൂപ ശമ്പളമുള്ളൂ. കടകളുടെ ഇപ്പോൾ മാത്രം തേയിലുള്ള ആൾക്കാർ വളരെ ചുരുക്കമാണ്. ഈ റാംസൺസ് ഇപ്പോഴും ഉണ്ട്, അവരെ മൂത്താളുണ്ട്, ചെറിയ ആളുണ്ട്, ഏറ്റവും മൂത്താൾ മരിച്ചു, രാമൻകുട്ടി ചിറ്റിയാരനാണ് അവരുടെ കടേൻ്റെ പേര്. അതേമാതിരി നമ്മളെ മെട്രോ സ്റ്റോസ് പി അബ്ദുള്ള കുഞ്ഞി എന്നാണ് പേര്, ഫാദറിൻ്റെ പേര് തന്നെയാണ്. ഇപ്പോഴും അവർ ഈ 6 ബ്രദേഴ്സുണ്ട്, 4 സിസ്റ്റേഴ്സുണ്ട്, ഇപ്പോഴും ഒന്നിച്ച് നിന്നിട്ട് ബിസിനസ് നടത്തുന്നത്.
1: മിഠായി തെരുവിലെ മെട്രോ സ്റ്റോഴ്സ് എന്ന കടയിൽ 40 വർഷത്തിലേറെയായി സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ഷെയ്ഖ് ഉസ്മാൻ എന്ന സാഹിബിന്റെ ഓർമ്മകളും അനുഭവങ്ങളുമാണ് ഇതുവരെ കേട്ടത്.
2: ഒരു തെരുവിന്റെ കഥ.

0: The Real FM 103.6.
1: ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. അഗ്രജൻ എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം യേശുദാസ് പാടിയത്. വരികളെഴുതിയത് ONV, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

0: ഇന്നും നാളെയും മൈജിയിൽ പെയ്യുന്ന ലാഭമഴ നനഞ്ഞാൽ പോക്കറ്റ് നനയില്ല, ലാഭം കൂടും.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ മെഗാ 48 hours സെയിൽ.
2: വമ്പൻ വിലക്കുറവും ക്യാഷ് ബാക്കും EMI ഓഫറുകളും എക്സ്ചേഞ്ച് ബോണസും കൂടെ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: വയലാർ ശരചന്ദ്ര വർമ്മയുടെ വരികൾ, ഇളയരാജയുടെ ഈണം, ചിത്രയും രാഹുൽ നമ്പ്യാരും പാടിയ ഗാനം, ചിത്രം ഭാഗ്യദേവത.

0: ഇന്നും നാളെയും കോഴിക്കോട് റെക്കോർഡ് മഴ പെയ്യുന്നു.
1: ആ പെയ്യുന്നത് വെറും മഴയല്ല, ലാഭമഴയാണ്.
0: അതെ, മൈ ജി ലാഭമഴ മെഗാഫോൺ തിയേറ്റർ സെയിൽ.
2: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും വമ്പൻ ഓഫറുകൾ,
0: ക്യാഷ് ബാക്ക്, കോംബോ ഗിഫ്റ്റുകൾ തുടങ്ങി ലാഭത്തിന്റെ 48 മണിക്കൂർ തോരാം മഴ.
2: ഇന്നും നാളെയും കോഴിക്കോട് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: റഫീഖ് അഹമ്മദ് വരികൾ എഴുതി എം ജയചന്ദ്രൻ ഈണം നൽകി എം ജയചന്ദ്രൻ പാടിയ ഗാനം എന്നും നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൽ നിന്നും.

ഗിരീഷ് പുത്തഞ്ചേരി എം ജയചന്ദ്രൻ കൂട്ടുകെട്ടിൽ സൈനോജ് പാടിയ ഗാനം കേൾക്കാം. ഇവർ വിവാഹിതരായാൽ എന്ന ചിത്രത്തിൽ നിന്നും.

FM പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരായ യുവാക്കൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമെന്നും രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാവണമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തെ ആരോഗ്യമേഖലയുടെ വികസനത്തിനായി അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരെ വാർത്തെടുക്കുന്നതിനും സർക്കാർ തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃയിൽ ആലപ്പുഴ കൊല്ലം ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. തവനൂരിലെ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിനനുബന്ധമായുള്ള സ്ഥലം പ്രയോജനപ്പെടുത്തി കൂടുതൽ കോഴ്സുകളുമായി ഒരു കാർഷിക കോളേജ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ ആലോചിക്കുമെന്ന് മന്ത്രി TC സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 75 പേർ അറസ്റ്റിലായി. 76 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്നുകൂടി അവസരം. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലെ സ്വയംഭരണ സ്ഥാപനമായ തിരുവനന്തപുരം കോവളത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ 2026-27 അധ്യയന വർഷത്തേക്ക് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ബിരുദ കോഴ്സിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഐവറി കോസ്റ്റ് നോർവേയെ നേരിടും. FM പ്രധാന വാർത്തകൾ സമാപിച്ചു.

രഞ്ജിനി. നമസ്കാരം ശ്രോതാക്കളെ, രഞ്ജിനിയിലേക്ക് ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം വാട്സപ്പിലൂടെ. വാട്സപ്പ് നമ്പർ 9400224440. ആദ്യ ഗാനം കേൾക്കാം. കമലദളം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, കൈതപ്രത്തിൻ്റെ വരികൾ രവീന്ദ്രൻ്റെ ഈണം.

വാവൂരിൽ നിന്നും ഉണ്ണികൃഷ്ണൻ അടാട് കേൾക്കാൻ കാത്തിരിക്കുന്നു. പുറപ്പാട് എന്ന ചിത്രത്തിൽ ഒ എൻ വി രചിച്ച ഔസേപ്പച്ചൻ ഈണം നൽകി ചിത്രപാടിയ ഗാനം.

വെട്ടം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനത്തിനായി കാത്തിരിക്കുന്നു അനില ചന്ദ്രൻ എസ് എൻ പുരം. ബി ആർ പ്രസാദിന്റെ വരികൾ, ബേനി ഇഗ്നീഷ്യസിന്റെ ഈണം.

സവിധം എന്ന ചിത്രത്തിൽ കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിൽ എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനത്തിനായി കാത്തിരിക്കുന്നു മെട്രോളിൽ നിന്നും റീന ബാബുരാജ്.

പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനത്തിനായി കാത്തിരിക്കുന്നു കോഴിക്കോട് പാലാഴിയിൽ നിന്നും ദേവിക, ശാലിനി എന്നിവർ. കൈതപ്രം ബേണി ഇഗ്നേഷ്യസ് കൂട്ടുകെട്ട്.

മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും അപർണ ബാലമുരളിയും പഴയ ഗാനത്തിനായി കാത്തിരിക്കുന്നു. വടകരയിൽ നിന്നും ഹരിപ്രിയ.

രഞ്ജിനിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം കൈതപ്രം ഔസേപ്പച്ചൻ കൂട്ടുകെട്ടിൽ യേശുദാസും ചിത്രയും പാടിയത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കാട്ടിലെ പിടികയിൽ നിന്നും ദീപ.

ജിത്തു അഞ്ചുമോൾ എന്നിവരുടെ ഇഷ്ടഗാനം വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കൈതപ്രം ഔസപ്പച്ചൻ കൂട്ടുകെട്ട്.

മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിൽ നിന്നുള്ളൊരു ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. കോഴിക്കോട് മേപ്പയൂർ ഇരിങ്ങത്തു നിന്നും സുധീഷ്, ബബിത എന്നിവരുടെ ഇഷ്ടഗാനം.

കക്കോടിൽ നിന്നും ഹരീഷ് കേൾക്കാൻ കാത്തിരിക്കുന്നു. ഇസബെല്ല എന്ന ചിത്രത്തിൽ യേശുദാസും സേതു പാർവതിയും പാടിയ ഗാനം. ONV വരികൾ ജോൺസന്റെ ഈണം.

രഞ്ജിനിയിൽ അവസാനമായി കൈതപ്രം മോഹൻ സിത്താര കൂട്ടുകെട്ടിൽ വിധു പ്രതാപും ജോത്സ്നയും പാടിയ ഗാനമാണ് നമ്മൾ എന്ന ചിത്രത്തിൽ നിന്നും. കോട്ടായി താഴത്ത് നിന്നും ബിനീഷ് കേൾക്കാൻ കാത്തിരിക്കുന്നു ഈ ഗാനം.

0: किसी के,
1: क्या करना है देखे?
0: अरे हो रहना किसी के,